रेडियो सुनो 91.7 FM, कदर्स फेवरेट रेडियो स्टेशन।

0: വചനങ്ങളിലൂടെ.
1: ഭൂമിയിലുള്ളവരോട് നിങ്ങൾ ദയയുള്ളവരാണെങ്കിൽ ആകാശാധിപനായ ദൈവം നിങ്ങളോട് ദയ കാണിക്കും.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ സുബഹി ബാങ്കിനുള്ള സമയം.

रेडियो सुनो 91.7 FM, कदर्स फेवरेट रेडियो स्टेशन।

0: सुनो 91.7 FM,
1: Qatar's favorite radio station.

ഗുഡ് മോർണിംഗ്, വെൽക്കം ടു റേഡിയോ സുനോ. കുറേത്തി മോർണിംഗിൽ ഞാൻ ചച്ചു. നല്ല സന്തോഷം നിറഞ്ഞ ഒരു ദിവസം തന്നെ ഇന്ന് ഉണ്ടാവട്ടെ കേട്ടോ. ജീവിതത്തിൽ എന്തൊക്കെ ഉണ്ടെങ്കിലും സന്തോഷം ഇല്ലെങ്കിൽ പിന്നെ നമുക്കൊന്നും ഉണ്ടായിട്ടും കാര്യമില്ല. ഓരോരുത്തരെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും, ഓ ഇവർ ഭയങ്കര ഹാപ്പിയാണെന്ന്. അപ്പൊ നമുക്ക് അവരോട് ചിലപ്പോൾ അസൂയ തോന്നും, എനിക്ക് ഇത്രയ്ക്ക് സന്തോഷിക്കാനൊന്നും പറ്റുന്നില്ലല്ലോ. നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത് അവർ ഹാപ്പിയാണെന്ന്? അവരുടെ സോഷ്യൽ മീഡിയ പോസ്റ്റ് കണ്ടിട്ടായിരിക്കും, ഇൻസ്റ്റഗ്രാമിൽ ഇടുന്ന സ്റ്റോറീസ് കണ്ടിട്ടായിരിക്കും നമ്മൾ വെച്ചിട്ട് അവർ ഭയങ്കര ഹാപ്പിയാണെന്ന്. പക്ഷേ യഥാർത്ഥത്തിൽ അവർ ഹാപ്പിയാണോ അല്ലയോ എന്നൊന്നും നമുക്കറിയില്ല. ഇപ്പൊ നമ്മളെ കണ്ടാൽ ആരെങ്കിലും പറയൂ നമ്മുടെ ഉള്ളിൽ എന്താണുള്ളതെന്ന്? ഇല്ല, നമ്മളെപ്പോഴും നമ്മുടെ ഹാപ്പി മൊമെന്റ്സ് മാത്രമായിരിക്കും മറ്റുള്ളവരെ കാണിക്കുന്നത്. അപ്പം മറ്റുള്ളവർ നമ്മളെ കാണുമ്പോൾ നമ്മളും ഭയങ്കര ഹാപ്പിയാന്ന് വിചാരിക്കും. എല്ലാവർക്കും ലൈഫിൽ അവരുടേതായിട്ടുള്ള സന്തോഷങ്ങൾ ഉണ്ടാകും, സങ്കടങ്ങൾ ഉണ്ടാകും, വിഷമങ്ങൾ ഉണ്ടാകും, സീക്രറ്റ്സ് ഉണ്ടാകും, എല്ലാം ഉണ്ടാകും. പക്ഷെ ഒരു പരിധിക്കപ്പുറം നമ്മൾ ഇതൊന്നും തന്നെ ആരെയും കാണിക്കാറില്ല. അതുകൊണ്ട് മറ്റുള്ളവർക്ക് സന്തോഷമുണ്ട്, എനിക്കില്ല, അങ്ങനെയൊന്നും വിചാരിക്കാനായിട്ട് പാടില്ല. നമുക്ക് എല്ലാവർക്കും നമ്മുടെ ലൈഫിനനുസരിച്ചിട്ടുള്ള സന്തോഷങ്ങളുണ്ട്. ആ സന്തോഷം നമ്മൾ ആസ്വദിക്കണോ വേണ്ടയോ എന്നുള്ളതാണ് നമ്മുടെയൊക്കെ പ്രശ്നം. നമ്മൾ നന്നായിട്ട് ആസ്വദിക്കുന്നുണ്ടെങ്കിൽ ആ സന്തോഷം എന്നും നമ്മുടെ കൂടെ ഉണ്ടാകും. മറ്റുള്ളവരെ നോക്കിയിട്ടല്ല നമ്മുടെ സന്തോഷം വിലയിരുത്തേണ്ടത്. അപ്പൊ മാക്സിമം ഹാപ്പി ആയിട്ടിരിക്കാനായിട്ട് നോക്കുക. ഇത് റേഡിയോ സുനോ, സ്റ്റേ ട്യൂൻഡ്.

കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനുവാണ്. കൂടെ ഈ മോർണിംഗിൽ ഞാൻ ചച്ചു. നമ്മൾ ദേഷ്യം വരുമ്പോ ഒരാളോട് എങ്ങനെയാണ് പെരുമാറുന്നത്? നമ്മൾ ഷൗട്ട് ചെയ്യായിരിക്കും അല്ലെ? അതിന് പലപ്പോഴും ഒരു ഡെഫിനേഷൻ തന്നിട്ടുള്ളത്, ദേഷ്യപ്പെടുമ്പോൾ നമ്മൾ അവരിൽ നിന്നും ഒരുപാട് അകന്നു പോകുന്നു. അകലെയുള്ളവരോട് നമ്മൾ എങ്ങനെയാ സംസാരിക്കുക? ഉറക്ക സംസാരിക്കും, എന്നാലേ അവർ കേൾക്കുള്ളൂ. നമ്മളോട് വളരെ ക്ലോസ് ആയിട്ടിരിക്കുന്ന ഒരാളോട്, അല്ലെങ്കിൽ നമ്മൾ അത്രയും ക്ലോസ് ആയിട്ടുള്ള ഒരു സമയത്ത് നമ്മളിങ്ങനെ ഭയങ്കര രഹസ്യം പറയുന്നത് പോലെ ഇരിക്കും ഒരാളോട് സംസാരിക്കുക. ഭയങ്കര സ്നേഹത്തോടു കൂടിയിട്ടൊക്കെ നമ്മളിങ്ങനെ സോഫ്റ്റായിട്ട് ശബ്ദം കുറച്ച് സംസാരിക്കും. ബിക്കോസ് അവർ നമ്മളോട് വളരെ ക്ലോസ് ആയിട്ട് നിൽക്കുവാണ്. എന്നാൽ ദേഷ്യപ്പെടുമ്പോഴോ അവർ നമ്മളിൽ നിന്നും ഒരുപാട് അകന്നു പോകുന്നു. അപ്പം നമ്മൾ അറിയാതെ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നും ശബ്ദം പൊങ്ങി വരുന്നു. നമ്മൾ നന്നായിട്ട് ഷൗട്ട് ചെയ്യും, നമ്മളോടും അവർ ഷൗട്ട് ചെയ്യായിരിക്കും. ഇതെല്ലാം കഴിഞ്ഞ് പിന്നീട് നമ്മൾ വീണ്ടും അവരോടുകൂടി സ്നേഹത്തിൽ ഒത്തുപോകേണ്ട ഒരു സാഹചര്യം വന്നാൽ അന്ന് ഈ ഷൗട്ട് ചെയ്ത് പറഞ്ഞതൊക്കെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? ഷിഫ്റ്റ് ഡിലീറ്റ് അടിച്ചാൽ പോകുന്നതല്ല മനസ്സിൽ ഫീഡ് ചെയ്യുന്നതൊന്നും. അതുകൊണ്ട് ദേഷ്യപ്പെടുമ്പോൾ എത്ര തന്നെ ദേഷ്യം വന്നു കഴിഞ്ഞാലും മാക്സിമം കൺട്രോൾ ചെയ്യാനായിട്ട് നോക്കുക. നമ്മളൊരു പരിധിക്കപ്പുറം മറ്റുള്ളവരെ ഹേർട്ട് ചെയ്യുന്ന പോലെ സംസാരിക്കാതിരിക്കാനായിട്ട് നോക്കുക. റേഡിയോ സുനുവാണ് കേൾക്കുന്നത്. സ്റ്റേ ട്യൂൻഡ്.

ലൈഫിൽ ഒരുപാട് സന്തോഷം തോന്നുന്ന ഒരു നിമിഷം അത് ആരുടെ കൂടെ ഇരിക്കും നമ്മൾ ഷെയർ ചെയ്യുന്നത്? റേഡിയോ സനുമാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെയുണ്ട് ഈ മോർണിംഗിൽ ഞാൻ ചച്ചു. ഒത്തിരി സന്തോഷം തോന്നിയിട്ടുണ്ടെങ്കിൽ നമ്മളത് പലരുമായിട്ടും ഷെയർ ചെയ്യായിരിക്കും. പക്ഷെ ആദ്യം നമ്മൾ വിളിക്കുന്ന ഒരാളുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ഒരാളെ കാണണം എന്ന് ആഗ്രഹിക്കും, ഇല്ലേ? ഒത്തിരി സ്നേഹം വരുന്ന ഒരാളോട് ഭയങ്കര സന്തോഷം വന്നുകഴിഞ്ഞാൽ നമ്മൾ ആരെയാണ് വിളിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഇല്ലെങ്കിൽ നമ്മൾ മെസ്സേജ് ചെയ്യായിരിക്കും അവർക്ക്, ഇങ്ങനെ ഒരു കാര്യം സംഭവിച്ചു. അപ്പൊ അവരാണ് നമ്മുടെ ലൈഫിൽ നമ്മൾ ഏറ്റവും പ്രാധാന്യം നൽകുന്നവര്. നമ്മളോടിപ്പോ ഒരാൾ ചോദിക്കുന്നു ലൈഫിൽ ആർക്കാണ് ഏറ്റവും പ്രയോറിറ്റി കൊടുക്കുന്നത്, ആർക്കുമല്ല. നമ്മളൊരു വിഷമം വന്നാലും നമ്മളൊരു സന്തോഷം വന്നാലും ഏതൊരാളെയാണോ ആദ്യമായിട്ട് വിളിക്കുന്നത്, ഏതൊരാൾക്കാണോ ആദ്യമായിട്ട് മെസ്സേജ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആരെയാണോ നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്നത്, അയാൾ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു വ്യക്തി. അത് ആരും ആയിക്കോട്ടെ, അവരെ മാറ്റി നിർത്തിക്കൊണ്ട് നമുക്കൊന്നും ചിന്തിക്കാൻ പോലും സാധ്യമല്ല. എപ്പോഴും ഈ പ്രയോറിറ്റി ഇങ്ങനെ തന്നെ നിലനിൽക്കാറുണ്ടോ, അല്ലെങ്കിൽ കാലക്രമേണ, അല്ലെങ്കിൽ ഓരോ സന്ദർഭങ്ങൾ വരുമ്പോഴും അത് മാറി മാറി പോവാറുണ്ടോ? റേഡിയോ സിനിമയാണ് കേൾക്കുന്നത്. സ്റ്റേ ട്യൂൻഡ്.

ഈ മോർണിംഗിൽ കേൾക്കുന്നു റേഡിയോസിനോ കൂടിയുണ്ട് ഞാൻ ചച്ചു. സന്തോഷം വന്നാലും സങ്കടം വന്നാലും കൺട്രോൾ ചെയ്യാനായിട്ട് പഠിക്കണം കേട്ടോ. ഇത് രണ്ടും അങ്ങടെ എക്സ്ട്രീമിലേക്കാണ് നമ്മളെല്ലാരും പോവാറ്. ദേഷ്യം വന്നാൽ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നത്, പിന്നീട് നമ്മള് അയ്യേ എന്തൊക്കെയാണ് ഞാൻ ചെയ്തത്, എന്തായാലും അങ്ങനെയൊന്നും ചെയ്യേണ്ടിയില്ലായിരുന്നു. സന്തോഷാണെങ്കിലോ അതും അങ്ങനെ തന്നെ മദ്യം മറന്ന് എന്തൊക്കെ ചെയ്തു കൂട്ടുന്ന ഒരു ബോധം പോലും ഉണ്ടാവില്ല. ഇതെല്ലാം ഒരു നേർരേഖയിൽ വന്ന് പിന്നീട് നമ്മളത് റിയലൈസ് ചെയ്യുമ്പോൾ, നമ്മുടെ ഒരു റിയലൈസേഷന് വരുന്ന ഒരു മൊമെന്റ് ഉണ്ടല്ലോ, ആ സമയത്ത് നമ്മൾ വിചാരിക്കുക നമ്മൾ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടിയത് എന്ന്. പിന്നീട് ഒരിക്കലും റിഗ്രറ്റ് ചെയ്യേണ്ട ഒരു രീതിയിൽ നമ്മൾ പെരുമാറാനായിട്ട് പാടില്ല. എന്തിനങ്ങനെ നിലവിട്ട് പെരുമാറുന്നത്, എപ്പോഴും നമ്മുടെ കൺട്രോൾ നമ്മുടെ കയ്യിൽ തന്നെ വേണം. അല്ലാതെ മറ്റുള്ളവരല്ല അടങ്ങ് നീ എന്ന് പറയുമ്പോൾ അടങ്ങാനായിട്ട് മറ്റുള്ളവരുടെ കയ്യിൽ നമ്മൾ കൺട്രോൾ കൊടുക്കരുത്. നമ്മുടെ കൺട്രോൾ എപ്പോഴും, അത് ദേഷ്യം വന്നാലും സന്തോഷം വന്നാലും എന്ത് കരച്ചിൽ വന്നാൽ പോലും, കരച്ചിൽ വന്നാൽ കരഞ്ഞു തീർക്കണം എന്ന് പറയും, പക്ഷെ മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് കരയണ്ട, ഒറ്റയ്ക്കിരുന്ന് കരഞ്ഞോളൂ, അതങ്ങോട്ട് തീർന്നു പൊയ്ക്കോളൂ. ഒരു പരിധിക്കപ്പുറം നമ്മുടെ എല്ലാ ഇമോഷൻസും മറ്റുള്ളവരുടെ മുന്നിൽ നമ്മൾ എക്സ്പോസ് ചെയ്യാനായിട്ട് പാടില്ല. പിന്നീട് നമുക്ക് തന്നെ അതൊരു ഭാരമായിട്ട് വരും കേട്ടോ. എനിവേ, സന്തോഷിക്കേണ്ട അവസരങ്ങൾ ലൈഫിൽ ഉണ്ടാവട്ടെ എന്ന് നമുക്ക് വളരെ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാം. ഈ ഒരു ഡേ അങ്ങനെ പോട്ടെ. ഇത് റേഡിയോസിനോ, സ്റ്റേ ട്യൂൺഡ്.

0: This is Morning Safari, only on Radio Suno 91.7 FM. Malabar Golden Diamonds Morning Safari
1: brought to you by Malabar Golden Diamonds ന്റെ പുതിയ ഷോറൂം ഇപ്പോൾ അബുഹമൂർ സഫാരി മോളിലും നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ എവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും ഒരു നഷ്ടവുമില്ലാതെ എക്സ്ചേഞ്ച് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് സഫാരി മോളിൽ നിന്ന് മാത്രം.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ. ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം. ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu. Hypermarkets, supermarkets and department stores. Where the world comes to shop.

0: നമ്മൾ മാറി എന്നുള്ളതാണ് പലപ്പോഴും നമ്മുടെ ഒരു ഒരു യഥാർത്ഥ വിജയമായിട്ട് നമുക്ക് കണക്കാക്കാൻ സാധിക്കുക എന്നുള്ളതാണ്. ചിലപ്പോൾ നമ്മുടെ ബാങ്ക് ബാലൻസ് ഒന്നും ആരും ഓർക്കണമെന്നില്ല, അല്ലെങ്കിൽ നമ്മുടെ അച്ചീവ്മെൻറ്റ്സ്, നമ്മൾ നേടിയ വലിയ വലിയ നേട്ടങ്ങൾ, വലിയ വലിയ കാര്യങ്ങളൊന്നും ചിലപ്പോൾ ആളുകളുടെ മനസ്സിൽ നിന്നു എന്ന് വരില്ല, മനസ്സിൽ നിൽക്കുന്ന ചില കാര്യങ്ങളുണ്ട്. നമ്മൾ ഒരാളോട് കാണിച്ചൊരു കൈൻഡ്നെസ് ആയിരിക്കും, ഒരു നല്ല വാക്കായിരിക്കാം, ഒരു നല്ല പെരുമാറ്റമായിരിക്കാം, അത് ഒരു വ്യക്തിയുടെ മനസ്സിൽ എത്ര കാലങ്ങളോളം, വർഷങ്ങളോളം ചിലപ്പോൾ ഒരു ഒരാളുടെ മനസ്സിൽ നമ്മളെക്കുറിച്ച് നല്ലൊരു ഇമേജ് സൃഷ്ടിക്കും എന്നുള്ളതാണ്. അത് ജീവിതത്തിൻ്റെ റിയൽ ഇമ്പാക്റ്റുകളിൽ ഒന്നാണ് കേട്ടോ. നമുക്ക് എത്ര എത്ര നേട്ടങ്ങളും എത്രമാത്രം എന്താ പറയുക വലിയ വലിയ കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ, എത്രമാത്രം വലിയ വലിയ അച്ചീവ്മെൻറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിലും, നമ്മൾ നമ്മുടെ സഹജീവികളോട് അല്ലെങ്കിൽ നമ്മുടെ കൂടെയുള്ള ആളുകളോട് കാണിക്കുന്ന ആ ഒരു കൈൻഡ്നെസ്സും ആ ഒരു നല്ല പെരുമാറ്റവും ഒക്കെയാണ് എല്ലാ കാലത്തും നമ്മളെ മറ്റുള്ള ആളുകളുടെ ഓർമ്മയിൽ നിലനിർത്തുക. അപ്പോൾ ജീവിതത്തിൻ്റെ ആ ഒരു റിയൽ ഇമ്പാക്റ്റ് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നമുക്ക് മുന്നോട്ട് പോകാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്നത്തെ മോർണിംഗ് സവാരി സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു ചിന്തയുടെ കൂടെ എന്തെങ്കിലും ആഡ് ചെയ്യാനായിട്ടുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് മെസ്സേജിൽ പറയാവുന്നതാണ്. കൂടെ തന്നെ നിങ്ങളുടെ നല്ല നല്ല ഗുഡ് മോർണിംഗ് മെസ്സേജസും ഇന്നത്തെ ദിവസത്തിൻ്റെ വിശേഷങ്ങളും, ഒപ്പം ഇന്ന് September 14 നിങ്ങളുടെ ഡിയർ വൺസിൻ്റെ ആരുടെയെങ്കിലും ബർത്ത്ഡേയോ വെഡിങ് ആനിവേഴ്സറിയോ അങ്ങനെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ദിവസമാണ് എന്നുണ്ടെങ്കിൽ ആ ഒരു വിശേഷങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് മെസ്സേജിൽ അയച്ചിടാവുന്നതാണ്. 5000917 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ ആ ഒരു സന്തോഷ വിശേഷങ്ങളെല്ലാം പോരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ഒരു കുട്ടി ബ്രേക്കിലേക്ക്.
1: യു ആർ ലിസ്ണിംഗ് ടു റേഡിയോ സുനോ 91.7 FM.
2: ഫിറ്റ്നസിന്റെ പുതിയ പവർ ഹൗസ് ഇനി അൽറയാനിലും. ഫാൽക്കൺ ഫിറ്റ്നസ് സെന്ററിന്റെ 7th ബ്രാഞ്ച് അൽറയാനിൽ ഉദ്ഘാടനത്തിനായി എത്തുന്നു മലയാളത്തിന്റെ പ്രിയ താരം ജയസൂര്യ, ഒപ്പം നടിമാരായ എസ്തർ അനിൽ, ഷംന കാസിം, ഒപ്പം പ്രൊഡ്യൂസേഴ്സായ സി ആർ സലീം ആൻഡ് രാജേഷ് കൃഷ്ണ. September 18 വൈകിട്ട് 7 PM ഫാൽക്കൺ ഫിറ്റ്നസ് സെന്റർ അൽറയാൻ. ഏവർക്കും സ്വാഗതം.

0: மலபார் கோல்டன் டைமண்ட்ஸ் மார்னிங் சவாரி brought to you by மலபார் கோல்டன் டைமண்ட்ஸின் புதிய ஷோரூம் இப்போ அபூஹமூர் சஃபாரி மாலிலும். നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ എവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും ഒരു നഷ്ടവും ഇല്ലാതെ എക്സ്ചേഞ്ച് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സഫാരി മോളിൽ നിന്ന് മാത്രം. ഇൻ അസോസിയേഷൻ വിത്ത്
1: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം. ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
2: And Lulu. Hypermarkets, supermarkets and department stores where the world comes to shop. Just feel.

സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 6 മണി കഴിഞ്ഞ് 13 മിനിറ്റ് ആണ്. അർജന്റീന ഫാൻസ് ഫ്രം കാട്ടൂർ കടവ് മൂവിയിലെ പാട്ടായിരുന്നു നമ്മൾ കേട്ടത്. നേരെ ഇനി എല്ലാവരുടെയും നല്ല നല്ല മെസ്സേജുകളിലേക്ക് കൂടി നമുക്ക് വരേണ്ട സമയമാണ്. സുപ്രഭാത നിസാ സുഖ അല്ലേന്ന് ചോദിക്കുന്നു. സുഖമായിട്ടിരിക്കുന്നു. ജീവിതത്തിൽ നമുക്ക് എന്ത് സംഭവിക്കുന്നു എന്നതിനെ ആശ്രയിച്ചല്ല നമ്മുടെ ജീവിതം നിർണ്ണയിക്കപ്പെടുന്നത്, പക്ഷെ സംഭവിച്ചതിനോട് നാം എങ്ങനെ പ്രതികരിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു. നമ്മുടെ ജീവിതയാത്രയിൽ നല്ല ചിന്തകൾ വേണം, നല്ല ആശയങ്ങളുമായി പരിചയപ്പെടണം, നല്ല മാതൃകകൾ കണ്ട് വളരണം, നല്ല ചിന്ത, നല്ല ശരിയ, നല്ല ഗ്രന്ഥങ്ങൾ വായിക്കുകയും നല്ല വ്യക്തികളുമായി ഇടപഴകുകയും മറ്റുള്ളവരെ സ്നേഹിക്കുകയും മറ്റുള്ളവരുടെ വേദനകളെ പറ്റി ചിന്തിക്കുകയും ചെയ്യുന്നവരാണ് ശരിയായ മനുഷ്യർ എന്ന് പറഞ്ഞിട്ട് ഒരു നല്ല കുറിപ്പ് അയച്ചിരിക്കുന്നത് നമ്മുടെ സുലൈമാൻ ബ്രില്യൻറ് സ്കൂളാണ്. നല്ല ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു മെസ്സേജ് ആയിരുന്നു കേട്ടോ. ജിഷ ജിസിന്റെ അക്കൗണ്ടിൽ നിന്നും എല്ലാവർക്കും ഒരു നല്ല ഡേ. ജാസ്ലിൻ ഓസ്റ്റിൻ ജോവ്ലിൻ വിഷ് ചെയ്യുന്നുണ്ട്, കൂടെ ഒരു പാട്ടും ചോദിക്കുന്നുണ്ട്. ഇഷാ ശ്രീജയുടെ ഗുഡ് മോർണിംഗ്, ഇഷാനെ കുട്ടിയുടെ അക്കൗണ്ടിൽ നിന്നാണ്. നെക്സ്റ്റ് ഇഫ്തിഹാറുദ്ദീൻ്റെ മോർണിംഗ് മെസ്സേജ് എത്തിയിട്ടുണ്ട്. എല്ലാവർക്കും ഒരു നല്ല ദിനം നേരുന്നു. സക്കീർ അലനല്ലൂർ, അദ്ദേഹത്തിൻ്റെ മെസ്സേജുണ്ട്. എല്ലാവർക്കും ഒരു ബ്യൂട്ടിഫുൾ മോർണിംഗ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ റിയാസ് ജോയിൻ ചെയ്യുന്നുണ്ട്. അമാൻ ഷജീർ MES നിന്നും ജോയിൻ ചെയ്യുന്നു. ബിനോയ് എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം വിഷ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഷാജു ശ്രീധർ ഡിജൻ്റെ മെസ്സേജ് എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ബാക്കിയുള്ള എല്ലാവരുടെയും മെസ്സേജുകളിലേക്ക് ഞാൻ വരുന്നതായിരിക്കും കേട്ടോ. ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട് ആൻ മെറിയ ആൻ സേറ മെസ്സേജ് ചെയ്യുന്നുണ്ട് MES സ്കൂളിൽ നിന്നും. നിത്തിൻ്റെ അക്കൗണ്ടിൽ നിന്നാണ്. എനിക്ക് വളരെ പ്രിയപ്പെട്ട 2 കുട്ടീസാണ്. അപ്പോൾ 2 പേർക്കും, ആൻ മെറിയ ആൻ സേറ രണ്ടുപേർക്കും ഒരു നല്ല ഡേ. സ്പെഷ്യലി ഫാമിലിക്ക് ഫുൾ നമ്മളുടെ ഒരു സ്പെഷ്യൽ സ്നേഹം കൂടി പറയുന്നുണ്ട്. ദിൽറൂബിൻ്റെ അക്കൗണ്ടിൽ നിന്നും, പ്ലീസ് സെൻഡ് വിഷസ് ഫോർ മൈ ഫ്രണ്ട്, ടുഡേ ഹിസ് ബർത്ത്ഡേ. മൊയിൻ റഹ്മാനൊരു സ്പെഷ്യൽ വിഷസ് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടാണ് ദിൽറൂബിൻ്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. നമ്മുടെയും സ്പെഷ്യൽ സ്നേഹം അറിയിക്കുന്നു. അജി ജേക്കബ് പറയുന്നത്, കേട്ട് കേട്ട് കൂട്ടുകൂടി പാട്ട് കേട്ട് ഇഷ്ടമായി, ഇഷ്ടം പിന്നെ രാവിലെയുള്ള ഈ ഒരു മെസ്സേജായി. ജീവിതത്തിൻ്റെ രണ്ടറ്റം കൂട്ടിമുട്ടാൻ ഓടുന്ന നല്ലവരായ എല്ലാ പ്രവാസികൾക്കും നല്ല സമയം നേരുന്നു. പിന്നെ ഓടുന്നതൊക്കെ കൊള്ളാം, അവനവൻ്റെ ആരോഗ്യം കൂടി നോക്കണേ എന്ന് കൂടി പറയുന്നുണ്ട്. ഇന്ന് ബർത്ത്ഡേ ഉള്ള എൻ്റെ പ്രിയ സഹോദരൻ ജോഷ്വയ്ക്ക് ഒരു ബർത്ത്ഡേ വിഷ് കൊടുക്കട്ടെ എന്ന് പറയുന്നു. അപ്പോൾ അജി ജേക്കബ് ആണ് ഇന്ന് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന ജോഷ്വയ്ക്കും സ്പെഷ്യലായിട്ടുള്ള വിഷസ് പറയുന്നു. അതോടൊപ്പം തന്നെ ദിൽറൂബ് മോയിൻ റഹ്മാനാണ് വിഷസ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇന്ന് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നവർക്കുള്ള സ്പെഷ്യൽ വിഷസ് കൂടി ഈ ഒരു ടൈമിൽ നമ്മൾ കൊടുക്കുകയാണ്.

ഇനിയിപ്പോ നമ്മുടെ സ്കൂൾ ബസ് സ്റ്റോറീസിലെ ചോദ്യത്തിലേക്ക് വരണം. അതിനായിട്ട് കുറച്ചൊന്ന് വെയിറ്റ് ചെയ്തുള്ളൂ. ഈ ഒരു പാട്ടിന് ശേഷമായിരിക്കും നമ്മൾ ചോദ്യത്തിലേക്ക് വരാൻ പോകുന്നത്. ഇപ്പൊ കേൾക്കാൻ പോകുന്നത് ബെത്ലഹേം കുടുംബ യൂണിറ്റിലെ വർണ്ണജാലം. ശ്രദ്ധിച്ചു കാണുന്ന വിചാരിക്കുന്ന എല്ലാവരും വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ട്രാക്കാണ് കേട്ടോ. ഇങ്ങനെ കേട്ടു പോകാനായിട്ട് പ്രത്യേകിച്ച് ഡ്രൈവ് ചെയ്ത് പോകുന്ന സമയത്തൊക്കെ ഇങ്ങനെ കേട്ട് ആസ്വദിച്ചു പോകാൻ പറ്റുന്ന ഒരു പാട്ടിലേക്കാണ് മോർണിംഗ് സവാരി, ബെത്ലഹേം കുടുംബ യൂണിറ്റിലെ വർണ്ണജാലം.

0: 91.7 FM.
1: Qatar's favorite radio station.
2: എല്ലാ ദിവസവും ഫുൾ ഓൺ ഫ്രഷ് ആവും. ഒപ്പമുണ്ട് നമ്മുടെ ഫേവറേറ്റ് മസറാത്തി.
3: മസറാത്തി ഫ്രഷ് പ്രോഡക്ട്സിനൊപ്പം കുട്ടികളുടെ ഓരോ സ്കൂൾ ദിനങ്ങളും ഇനി ഫുൾ ആക്റ്റീവ്. ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച് ബോക്സ്, സ്നാക്സ് എന്നിവയെല്ലാം തനി ഫ്രഷ്. മാത്രമല്ല ഹെൽത്തിയുമാണ്, ടേസ്റ്റിയുമാണ്.
2: മിൽക്ക്, ചീസ്, യോഗർട്ട്, ലബ്ന, എഗ്സ്, മസറാത്തി സൂപ്പറാ. എല്ലാവരും കഴിച്ചു നോക്കണേ.
4: ഹായ്, ഇത് വിജയ് ബാബു. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഖത്തറിലെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാ.
5: മോർണിംഗ് സവാരി
6: ഓൺലി ഓൺ റേഡിയോ സുനോ 91.7 FM.
7: Malabar Golden Diamonds Morning Safari
8: brought to you by Malabar Golden Diamonds inde pudhiya showroom ippol Abuhamur Safari Mallilum ningalude paliya swarnabharanangal evide ninnu vaangiyadanengilum ore nashtavum illade exchange cheyyam Malabar Golden Diamonds Safari Mallil ninnu maatram
9: in association with
10: Commercial Bank we are saving more turns dreams into reality Commercial Bank's 5 million riyals dream dream bigger
11: Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
12: And Lulu. Hypermarkets, supermarkets and department stores where the world comes to shop.
13: Just feel like you're
14: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 6 മണി കഴിഞ്ഞ് 21 മിനിറ്റ് ആണ്. മോർണിംഗ് സവാരി കേട്ടു പോകുന്ന ടൈമിൽ ഇനിയിപ്പോ അധികം താമസിപ്പിക്കാതെ നമുക്ക് നേരെ പോകാം. അങ്ങനെ സ്കൂൾ ബസ് സ്റ്റോറീസിൽ ഇന്നത്തെ ചോദ്യം എന്ന് പറയുന്നത് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ്. എല്ലാവർക്കും പോപ്കോൺ ഇഷ്ടമാണല്ലോ. അത് പറഞ്ഞപ്പോഴാണ് ഓർത്തത്, ഇന്നത്തെ ദിവസത്തിന് വേറൊരു പ്രത്യേകതയുണ്ട്. ഇന്ന് ഡോണറ്റ് റിലേറ്റഡ് ആയിട്ടുള്ളൊരു ദിവസം കൂടിയാണ് കേട്ടോ. ഓക്കെ, കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള സംഭവങ്ങളാണല്ലോ, അപ്പോൾ അതുകൊണ്ട് ഞാനൊന്ന് ജസ്റ്റ് മെൻഷൻ ചെയ്ത് പോയതാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും പോപ്കോൺ റിലേറ്റഡ് ആയിട്ടൊരു ചോദ്യം ചോദിക്കാമെന്ന് ഞാനിങ്ങനെ മനസ്സിൽ വിചാരിക്കായിരുന്നു. നിങ്ങൾക്ക് പെട്ടെന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു ഒരു ചോദ്യം ഉത്തരം ഒക്കെ തന്നെയാണ് കേട്ടോ. പോപ്കോൺ എന്ന് പറയുന്ന ആ ഒരു വേർഡ് ഡിക്ഷണറിയിലേക്ക് ഫസ്റ്റ് എത്തിയത് ഏത് വർഷമാണ് എന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റുമോ? ഏത് വർഷമായിരിക്കാം പോപ്കോൺ എന്ന് പറയുന്ന ആ ഒരു വേർഡ് ഡിക്ഷണറിയിലേക്ക് വന്നിട്ടുണ്ടാവുക? ഒന്ന് സെർച്ച് ചെയ്താൽ പെട്ടെന്ന് കിട്ടും കേട്ടോ. ഏത് ഇയർ ആയിരുന്നു, ആ ഒരു ഇയർ ആണ് നിങ്ങളൊന്ന് മെസ്സേജിൽ പറയേണ്ടത്. ഇൻ വിച്ച് ഇയർ ഡിഡ് ദ വേർഡ് പോപ്കോൺ അപ്പിയർ ഇൻ ദ ഡിക്ഷണറി എന്നുള്ളതാണ് ചോദ്യം. ഏത് ഇയറിലായിരുന്നു പോപ്കോൺ എന്ന് പറയുന്ന ആ ഒരു വേർഡ് ഡിക്ഷണറിയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്? നമുക്കറിയാലോ, എത്രയോ കാലങ്ങൾക്ക് മുമ്പാണ് ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ ഡിക്ഷണറിയിലേക്ക് വരുന്നതും അല്ലെങ്കിൽ നമ്മൾ കൂടുതൽ യൂസ് ചെയ്ത് തുടങ്ങുന്നതൊക്കെ വർഷങ്ങൾക്ക് മുൻപായിരിക്കും അല്ലേ. അങ്ങനെ നോക്കുന്ന സമയത്ത് ഈ പോപ്കോൺ എന്ന് പറയുന്ന വേർഡ് ഇപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്ന വാക്കാണ്. അപ്പോൾ ഈ ഒരു വാക്ക് എത്ര വർഷങ്ങൾക്ക് മുൻപായിരിക്കാം ഡിക്ഷണറിയിലെ സ്ഥാനം പിടിച്ചിട്ടുണ്ടായിരിക്കും, ഡിക്ഷണറിയിലേക്ക് എത്തിയിട്ടുണ്ടാവുക? ഇതാണ് നമ്മുടെ ചോദ്യം കേട്ടോ. ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ആ ഒരു ഇയർ കിട്ടുന്നതായിരിക്കും. അയച്ചോളൂ 5000097 എന്ന നമ്പറിലേക്ക്. നിങ്ങൾ വേഗം മെസ്സേജിൽ ആ ഒരു റൈറ്റ് ആൻസേഴ്സ് അയച്ചോളൂ കേട്ടോ. ഈ സ്റ്റേഷൻ ക്ലോക്ക് കാണാൻ കൊതിയായിരുന്നു. അയ്യോ, അങ്ങനെയുണ്ട്. ഓക്കെ, അടിപൊളി. നമ്മൾ ഈ സ്റ്റേഷൻ ക്ലോക്ക് എന്ന് പറയുമ്പോൾ എന്തോ ഒരു ഒരു പിക്ചർ മനസ്സിലേക്ക് വരും അല്ലേ. ഓ, അടിപൊളി അടിപൊളി. അങ്ങനെ പിക്ചർ മനസ്സിലേക്ക് വരുന്നവരുണ്ടോ? എങ്ങനെയായിരിക്കും ഈ സ്റ്റേഷൻ ക്ലോക്ക് ഇരിക്കുന്നത് എന്നുള്ളത് ഒന്ന് എന്താ പറയുക, ഒന്ന് ഗസ് ചെയ്യാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് മെസ്സേജിൽ പറയണോട്ടോ. ഇപ്പം ദിനേശൻ പി ടി ആണെന്ന് പറഞ്ഞത്, അപ്പം അങ്ങനെ അതിൻ്റെ ഒരു ഒരു ഒരു ചിന്ത മനസ്സിലുള്ളവരുണ്ടെങ്കിൽ ഒന്ന് നിങ്ങൾക്കതൊന്ന് വർണ്ണിക്കാം കേട്ടോ, എങ്ങനെയാണെന്നുള്ളത്, നിങ്ങളുടെ മനസ്സിലെ ഒരു ചിത്രം എന്താണെന്നുള്ളത് അറിയാനൊരു ആഗ്രഹം. ഓക്കെ, അപ്പോൾ ഇനി ബാക്കി എല്ലാവരുടെയും മെസ്സേജുകളിലേക്ക് വരികയാണ്. നസ്റിൻ ആ നൗറിൻ ജോയിൻ ചെയ്യുന്നു, നമ്മുടെ ഐഡിയിൽ നിന്നാണ് അവരുടെ മെസ്സേജ് എത്തിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ നമ്മുടെ ഓർവിൽ ആൻഡ് എവ്ലിൻ റോസ് ഫാമിലിയാണ് ഒരു പാട്ട് വയ്ക്കുന്നല്ലേ മനസ്സിൻ മടിയിൽ. ഞാൻ ട്രൈ ചെയ്യാം, ഉറപ്പ് പറയുന്നില്ല കേട്ടോ. അബ്ദുൽ റൌഫിൻ്റെ മെസ്സേജ് ഉണ്ട്, ആളുടെ മെസ്സേജ് ഇങ്ങനെയാണ്. ഗുഡ് മോർണിംഗ് റേഡിയോ സുനോ, അനിസ റുവ ആൻഡ് ഹൃദയാണ് മെസ്സേജ് ചെയ്തിട്ടുള്ളത്. ഫലി നൂർ നഹിയാൻ ഓൾസോ ജോയിനിങ് എന്ന് പറയുന്നു. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഡേ സ്പെഷ്യലി വിഷ് ചെയ്യുന്നു കേട്ടോ. ഹംസക്കുട്ടിയുടെ മെസ്സേജ്, ഹായ് നിസ, ഗുഡ് മോർണിംഗ്, സുഖമല്ലേ, സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് എൻ്റെ മകൾ നജ്ല സൈനബ്, ലുലു എന്നാണ് വിളിക്കുന്നത്. നജ്ല സൈനബിൻ്റെ 8th ബർത്ത്ഡേ ആണ്. അപ്പോൾ ഒന്ന് സ്പെഷ്യലായിട്ട് വിഷയമാണെന്ന് ചോദിക്കുന്നു. തീർച്ചയായിട്ടും ബെസ്റ്റ് വിഷസ് ഫ്രം ഹംസക്കുട്ടി, സലീന, നജ, ഫാത്തിമ, മുഹമ്മദ് ഷാമിൽ, മുഹമ്മദ് ഷംഫീൽ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇന്ന് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന നജ്ല സൈനബിന്, അല്ലെങ്കിൽ ലുലുവിന്, നമ്മളുടെ എല്ലാവരുടെയും സ്നേഹത്തോടു കൂടിയുള്ള വളരെ സ്പെഷ്യലായ ഒരു ഹാപ്പി ബർത്ത്ഡേ.

ആഹിൽ സഹിയാൻ്റെ ഒരു ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. വെരി വെരി ഗുഡ് മോർണിംഗ് ആഹിൽ. അതോടൊപ്പം തന്നെ നെക്സ്റ്റ് വന്നിരിക്കുന്ന അടുത്ത മെസ്സേജ് ജസ്റ്റ് ചേച്ചിയുടെ ഗുഡ് മോർണിംഗ് ആണ്. വെരി ഗുഡ് മോർണിംഗ് ജസ്റ്റ് ചേച്ചി. കൂടെ തന്നെ ആൽഫ്രഡിൻ്റെ അക്കൗണ്ടിൽ നിന്നും ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. വെരി ഗുഡ് മോർണിംഗ്. മെസ്സേജ് അയക്കുന്നത് ആരൊക്കെയാണെന്നറിയാമോ? പ്രണവും പ്രാർത്ഥനയാണ് കേട്ടോ. അവർ സ്കൂളിലേക്കുള്ള യാത്രയിലാണ്, ലയോള ഇൻ്റർനാഷണൽ സ്കൂളിലേക്കാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു നല്ല ഫോട്ടോയൊക്കെ അയച്ചു തന്നിട്ടുണ്ട്. അടിപൊളി രണ്ടുപേരും നല്ല കുട്ടികളായിട്ട്, ഒരു കുഴപ്പമില്ലാത്ത രണ്ട് കുട്ടികളായിട്ടിരുന്നിട്ടുള്ളൊരു ഒരു നല്ല ഫോട്ടോ എനിക്ക് വന്നിട്ടുണ്ട്. അടിപൊളിയായിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് വന്നിരിക്കുന്നത് മുജീബാണ്. ഗുഡ് മോർണിംഗ് നീ എന്ന് പറഞ്ഞിട്ടുണ്ട്. വെരി ഗുഡ് മോർണിംഗ് മുജീബ്. ഇറ്റ്സാക്ക് ആൻഡ് ലിസൻ്റെ വക ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. വെരി വെരി ഗുഡ് മോർണിംഗ് അവർക്കും സ്പെഷ്യലി പറയുന്നു. കൂടെ തന്നെ ഇനി എല്ലാവരുടെയും റൈറ്റ് ആൻസേഴ്സ് വന്നു തുടങ്ങിയിട്ടുണ്ട്. റഷീദിക്കെ, ഇന്ന് ഞങ്ങളുടെ ദിൽറൂബിൻ്റെ ജന്മദിനമാണ്. 100 വർഷങ്ങൾക്കപ്പുറം പൂർണ്ണ ആരോഗ്യത്തോടെ ജീവിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. റഷീദ് ഇ കെ, നോബൽ ഇൻ്റർനാഷണൽ സ്കൂൾ എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് ഉള്ളത്. അപ്പോൾ ദിൽറൂബിനും വളരെ സ്നേഹത്തോടു കൂടിയുള്ളൊരു സ്പെഷ്യൽ ഹാപ്പി ബർത്ത്ഡേ.

സ്റ്റീവ്, സാൻഡ്ര, നോഹ്, ആഹിൽ, ആയിഷ അവരുടെ എല്ലാവരുടെയും മെസ്സേജ് ഉണ്ട്. എം എസ് എൽ നിന്നാണ് മെസ്സേജ് കിട്ടിയിട്ടുള്ളത്. അബിജാനിക്സൻ റൈറ്റ് ആൻസർ ആണ് കേട്ടോ. ഗുഡ് മോർണിംഗ് പറയുന്നു. ദിവ്യ ശരത്തിന്റെ അക്കൗണ്ടിൽ നിന്നും റൈറ്റ് ആൻസർ നമുക്ക് ഋതു നന്ദക്കുട്ടി അയക്കുന്നുണ്ട്. മാത്രമല്ല നല്ലൊരു മോർണിംഗ് കോട്ടും അങ്ങനെയുള്ള കുറച്ച് വളരെ പ്രധാനപ്പെട്ട കുറച്ച് നല്ല കോട്ട്സൊക്കെ ആൾ എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. അടിപൊളി. അവന്തിക്ക കുട്ടിയാണ് നെക്സ്റ്റ് ജോയിൻ ചെയ്യുന്നത്. റൈറ്റ് ആൻസർ ആണ് മോൾ അയക്കുന്നത്. കൂടെ സ്റ്റീവൻ ആൻഡ് സേറ എത്തിയിട്ടുണ്ട്. അവരുടെയും റൈറ്റ് ആൻസർ കിട്ടിയിട്ടുണ്ട്. ജോസഫ് ജോണിന്റെ അക്കൗണ്ടിൽ നിന്നും സാവിയു, ഇവാന ആൻഡ് ഇസബലിന്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. ജാസ്ലിൻ, ഓസ്റ്റിൻ, ജോവ്ലിൻ അവരുടെയും റൈറ്റ് ആൻസർ വന്നിട്ടുണ്ട്. അക്ഷര, അക്ഷിജ്, ഗുഡ് മോർണിംഗ്. ഫിറൂസ് ഖാന്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. പിന്നെ വന്നിരിക്കുന്നത് ബിനോജിന്റെ അക്കൗണ്ടിൽ നിന്നും റൈറ്റ് ആൻസർ ശ്രീയക്കുട്ടിയാണ് മെസ്സേജ് ചെയ്യുന്നത്. ശ്രീയുടെ റൈറ്റ് ആൻസർ ഉണ്ട്. ഗുഡ് മോർണിംഗ് ടു ഓൾ, ഹാവ് എ നൈസ് ഡേ എന്ന് പറഞ്ഞിട്ട് ഉമേഷിന്റെ മെസ്സേജ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അനൂപിന്റെ അക്കൗണ്ടിൽ നിന്നും ആര്യൻ ആൻഡ് അമേയാണ്, ഭവൻസിൽ നിന്നാണ് അവരുടെയും കറക്റ്റ് ഉത്തരം കിട്ടുന്നു. പിന്നെ വന്നിരിക്കുന്നത് മുഹമ്മദിന്റെ അക്കൗണ്ടിൽ നിന്ന് ആരൊക്കെയാണ് ഈ മെസ്സേജ് അയച്ചിട്ടുള്ളത്. ഹിസ മെഹറിൻ ആൻഡ് റയാൻ ആണ്, ഐഡിയൽ സ്കൂളിൽ നിന്നാണ് അവരുടെ ആ ഒരു മെസ്സേജ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. പിന്നെ വന്നിരിക്കുന്നത് ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട് റൈറ്റ് ആൻസറൊക്കെ അയച്ചുകൊണ്ട് ആൽവിസ്, എം ഇ എസ് ഇന്ത്യൻ സ്കൂൾ, 7J ആൻഡ് ആൽബർട്ട്, സ്പ്രിംഗ്ഫീൽഡ് 2E എന്ന് കൂടി പറയുന്നുണ്ട്. അടിപൊളി. നെക്സ്റ്റ് വന്നിരിക്കുന്നത് നമ്മുടെ ആൻമരിയും സേറയാണ്. അവരുടെയും റൈറ്റ് ആൻസർ കിട്ടിയിട്ടുണ്ട്. കറക്റ്റാണ് കേട്ടോ. ഫസ്ലു എൻ കെയുടെ മെസ്സേജ് ഉണ്ട്. അമീൻ അമാൻ, എം ഇ എസിൽ നിന്നും അവരുടെയും റൈറ്റ് ആൻസർ. ഗുഡ് മോർണിംഗ് ടു ഓൾ ലിസ്ണേഴ്സ് എന്ന് പറഞ്ഞിട്ടാണ് അവരുടെ ആ ഒരു മെസ്സേജ് എത്തിയിട്ടുള്ളത്. അപ്പം ഞാൻ ബാക്കിയുള്ളവരുടെ മെസ്സേജുകളിലേക്ക് വരാട്ടോ. അതിന് മുൻപായിട്ട് നമുക്ക് അടുത്ത പാട്ട് കൂടി കേൾക്കേണ്ട സമയമാണ്. അപ്പം നമ്മുടെ ചോദ്യം വളരെ സിമ്പിളാണ്. പോപ്കോൺ എന്ന് പറയുന്ന ആ ഒരു വേർഡ് ഡിക്ഷണറിയിലേക്ക് എത്തിയത് ഏത് വർഷമായിരുന്നു? ഇപ്പം കേട്ട് തുടങ്ങുന്ന കൂട്ടുകാർക്കും അയക്കാവുന്നതാണ്. 5000917 എന്ന നമ്പറിലേക്ക്. ഇന്നലെ എൻ്റെ അടുത്ത് ആരാണ് പാട്ട് ചോദിച്ചത് എന്ന് ഞാൻ മറന്നു കേട്ടോ. പേര് ഞാൻ ഓർക്കുന്നില്ല. ആശാൻ മൂവിയിലെ കുഞ്ഞിക്കവിൽ മേഘമേ എന്നുള്ള സൂരജ് സന്തോഷ് പാടിയ പാട്ട് ഇന്നലെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു പാട്ടിലേക്കാണ് ഇനി നമ്മൾ മോർണിംഗ് സവാരിയിൽ എത്താനായിട്ട് പോകുന്ന. എല്ലാ കുട്ടികൾക്കും വേണ്ടിയിട്ട് സ്പെഷ്യലി ഈ പാട്ട് നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്യുന്നു കേട്ടോ. മോർണിംഗ് സവാരിയിലൂടെ ജനിസ നിങ്ങൾക്കൊപ്പം കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: Radio Suno 91.7 FM.
1: Qatar's happiness frequency.
2: Now available on Amazon Music.
3: 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6th ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ
4: 500 5613.
5: Brought to you by Malabar Gold and Diamonds in the പുതിയ ഷോറൂം ഇപ്പോൾ അബുഹമൂർ സഫാരി മോളിലും. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ എവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും ഒരു നഷ്ടവും ഇല്ലാതെ എക്സ്ചേഞ്ച് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സഫാരി മോളിൽ നിന്ന് മാത്രം.
6: ഇൻ അസോസിയേഷൻ വിത്ത്
7: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 million riyals ഡ്രീം. ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
8: And Lulu. Hypermarkets, supermarkets and department stores where the world comes to shop.

0: പതിനഞ്ച് വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യന്റ് ഖത്തർ നിങ്ങളോടൊപ്പം.
1: സ്കൂൾ ബസ് സ്റ്റോറീസ് വിശേഷങ്ങളാണ് മോർണിംഗ് സവാരിയുടെ ഈ ഒരു മണിക്കൂറിൽ നമ്മളിങ്ങനെ കേട്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. സമയം 6 മണി കഴിഞ്ഞ് 35 മിനിറ്റ് ആണ്. ചോദ്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ന് നമ്മളുടെ ചോദ്യം ഇതാണ്, പോപ്കോൺ എന്ന് പറയുന്ന ആ ഒരു വാക്കുണ്ടല്ലോ, ആ ഒരു വേർഡ്, അത് ഏത് വർഷമായിരിക്കും ഡിക്ഷണറിയിലേക്ക് എത്തിയിട്ടുണ്ടാവുക എന്നുള്ളതാണ് നമ്മളുടെ ഇന്നത്തെ ചോദ്യം കേട്ടോ. അപ്പോൾ ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് നിങ്ങൾക്ക് ഉത്തരം കിട്ടും. പോപ്കോൺ എന്ന് പറയുന്ന ആ ഒരു വേർഡ് ഡിക്ഷണറിയിലേക്ക് എത്തിയത് ഏത് വർഷമായിരുന്നു എന്നുള്ളതാണ് നമ്മളുടെ ചോദ്യം കേട്ടോ. ഹൈസ അലൈന ഫാത്തിമ ഫ്രം പൊതാ പേൾ സ്കൂൾ, അവരുടെ ഒരു ഫോട്ടോ എത്തിയിട്ടുണ്ട്. വെരി വെരി ഗുഡ് മോർണിംഗ് ദ മൂന്ന് പേർക്കും എൻ്റെ ഒരു സ്പെഷ്യൽ സ്നേഹം ദാ ഞാൻ മെസ്സേജിൽ അയക്കുന്നുണ്ട്. മൂന്ന് പേർക്കും ഒരു സ്പെഷ്യൽ മോർണിംഗ് പറയുന്നു. മാധവും മാനവിൻ്റെ മോർണിംഗ് മെസ്സേജ് എത്തിയിട്ടുണ്ട്. വെരി ഗുഡ് മോർണിംഗ്. നെക്സ്റ്റ് വന്നിരിക്കുന്നത് ആൽഫ്രഡിൻ്റെ അക്കൗണ്ടിൽ നിന്നാണ്, ഒരു മെസ്സേജ് ഒക്കെ റിയാക്ഷൻ ആണല്ലേ. ഓക്കെ, നെക്സ്റ്റ് ഹെബിൻ്റെ അക്കൗണ്ടിൽ നിന്നും ഗുഡ് മോർണിംഗ് എവ്രി വൺ, എല്ലാവർക്കും ഒരു ഡബിൾ സെഞ്ചുറി ഡേ വിഷ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഹെബിൻ്റെ മെസ്സേജ് ഇവിടെ കിട്ടിയിട്ടുള്ളത്. കൂടെ തന്നെ രമേഷിൻ്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. രമേഷ് കാക്കൂർ കോഴിക്കോട് എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് എത്തിയിട്ടുള്ളത്. അഖിലേഷിൻ്റെ വക റൈറ്റ് ആൻസർ, ഒരു ഇയർ റിലേറ്റഡ് ആയിട്ടുള്ള മെസ്സേജ് അഖിലേഷ് അയക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ അനീസിൻ്റെ അക്കൗണ്ടിൽ നിന്നും ഇവാൻ, സയ്യാൻ ആൻഡ് ഇസ്ഹാൻ ഓക്കെ ഒരു പാട്ട് എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്. ഉറപ്പില്ല, എന്നാലും ഞാൻ ശ്രമിക്കുന്നതായിരിക്കും കേട്ടോ. പിന്നെ വന്നിരിക്കുന്നത് നറ്റാഷ കുട്ടിയുടെ ഗുഡ് മോർണിംഗ് ആണ്. വെരി ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട് നമുക്ക് നെക്സ്റ്റ് മെസ്സേജ് അയക്കുന്നത്, അവർ എം ഇ എസ് സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആരൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഐദിൻ, യുംന, സോയ ആൻഡ് സമ്ര. അടിപൊളി, എല്ലാവരുടെയും പേരുകൾ അടിപൊളിയാണല്ലോ. എല്ലാവർക്കും ഒരു നല്ല മോർണിംഗ് വിഷ് ചെയ്യുന്നു. ഹായ് നിസ, ഗുഡ് മോർണിംഗ്. ആ ഒരു വേർഡ് വന്നത് ഇന്ന വർഷമാണ് എന്ന് പറഞ്ഞിട്ട് അമാൽഡിയും ഐമലിനെയും മെസ്സേജ് അയക്കുന്നുണ്ട് റെജി വയനാടിൻ്റെ അക്കൗണ്ടിൽ നിന്നും. വെരി ഗുഡ് മോർണിംഗ്. ആ ഒരു ഫാമിലിക്കും പറയുന്നു. കൂടെ തന്നെ ഗുഡ് മോർണിംഗ് നിസ ആൻഡ് ടീം എന്ന് പറഞ്ഞിട്ട് സൂണി ആൻഡ് സെയിൻ്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. വെരി ഗുഡ് മോർണിംഗ്. സെയ്ര അന്ന ഡൊമിനിക്കിന് ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. കുറച്ച് ദിവസമായും തോന്നുന്നില്ലേ സെയ്ര കുട്ടിയുടെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് വന്നിരിക്കുന്നത് കൂടുതൽ പേരുടെയും റൈറ്റ് ആൻസേഴ്സ് എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. ആരും തെറ്റായിട്ട് അങ്ങനെ അധികം അയച്ചിട്ടില്ല. ആ ഒരു ഇയറിനോട് ചേർന്ന് നിൽക്കുന്ന രീതിയിൽ തന്നെയാണ് മെസ്സേജുകൾ വന്നിട്ടുള്ളത്. ഇത് ചാറ്റ് ജി പി ടി പറഞ്ഞതെന്നാണല്ലേ. ഓക്കെ, ശരിയാവാം ശരികേടാകാം എന്ന് പറയുന്നു. ഓക്കെ, റിഷാലിൻ്റെ അക്കൗണ്ടിൽ നിന്നും ഐഷക്കുട്ടിയുടെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. രാജേഷ് ജിയുടെ ഗുഡ് മോർണിംഗ് മെസ്സേജ് എത്തിയിട്ടുണ്ട്. വെരി ഗുഡ് മോർണിംഗ്. പിന്നെ വന്നിരിക്കുന്നത് ഗുഡ് മോർണിംഗ് ഫ്രം മീവൽ, പേര് കൊള്ളാലോ, മീവൽ മീവൽ എൽസ റിജു ഫ്രം ഐഡിയൽ ഇന്ത്യൻ സ്കൂൾ എന്ന് പറഞ്ഞിട്ടാണ്, ഫസ്റ്റ് ടൈം ആണെന്ന് തോന്നുന്നു അവർ മെസ്സേജ് അയക്കുന്നത്. ഓക്കെ, അവർക്കും ഒരു സ്പെഷ്യൽ സ്നേഹമാണ്, ഒരു സ്പെഷ്യൽ ഡേ വിഷ് ചെയ്യുന്നു. ഉത്തരം പറഞ്ഞിട്ട് നമ്മളുടെ മുഹമ്മദ് ആഷിഖിൻ്റെ അക്കൗണ്ടിൽ നിന്നും ആരൊക്കെയാണ് മെസ്സേജ് അയക്കുന്നത് എന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഫാത്തിമ ഷൻസ 4B പഠിക്കുന്നു, ഐന മറിയം 2NL പഠിക്കുന്നു, മുഹമ്മദ് KG 2C എം ഇ എസ് സ്കൂളിൽ, ഷെഫീന തസ്നി CH ഉമ്മയാണ്, ഷെഫീന തസ്നി CH അല്ലേ ഉമ്മയാണ്. ഉമ്മ എപ്പോഴും എന്താണ് പരാതി പറയുന്നത്, ഞങ്ങളുടെ പേരിൻ്റെ കൂടെ ഉമ്മയുടെ പേര് ഞങ്ങൾ റേഡിയോ സിനിമയിൽ സ്കൂൾ ബസ് സ്റ്റോറീസിൽ അയക്കുന്നില്ല എന്നാ പരാതി ഒന്ന് തീർത്തു തരണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓ, തീർച്ചയായിട്ടും തീർച്ചയായിട്ടും, ഉമ്മയുടെ പേര് പറയുന്നില്ല, കുട്ടീസിൻ്റെ പേര് മാത്രമേ പറയുന്നുള്ളൂന്നല്ലേ. ഓക്കെ, ആ പരാതി തീർത്തുള്ള ഞങ്ങളുടെ ഗ്രാൻഡ് മദർ ആദ്യമായിട്ടാണ് ഖത്തറിൽ വരുന്നത്. സൈറ എന്നാണ് ഗ്രാൻഡ് മദറിൻ്റെ പേര്. ഞങ്ങൾ സൈറ ഉമ്മി എന്നാണ് സ്നേഹത്തോടുകൂടി വിളിക്കാറ്. ഖത്തറിലെത്തിയിട്ടുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് നല്ലൊരു പാട്ട് പ്ലേ ചെയ്യാമെന്ന് ചോദിക്കുന്നു. തീർച്ചയായിട്ടും ഫുൾ ഫാമിലിക്ക് വേണ്ടിയിട്ട് ഒരാളെ പോലും വിടുന്നില്ല. എല്ലാവർക്കും ഒരു സ്പെഷ്യൽ ഡേ. ഷെഫീന തസ്നിക്കും സൈറ ഉമ്മിക്കും എല്ലാവർക്കും നമ്മളുടെ സ്നേഹം. മുഹമ്മദ് ആഷിഖിൻ്റെ അക്കൗണ്ടിൽ നിന്നാണ് ഈ ഒരു നല്ല മെസ്സേജ് ഇവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നത്. കൂടെ തന്നെ ഷിഹാബിൻ്റെ അക്കൗണ്ടിൽ നിന്നും അയാൻ ആൻഡ് അയേഷ BPSൽ നിന്നും ജോയിൻ ചെയ്യുന്നു. നെക്സ്റ്റ് മഞ്ഞക്കുട്ടിയുടെ മോർണിംഗ് മെസ്സേജ് എത്തിയിട്ടുണ്ട്. വെരി വെരി ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ടു ഓൾ. ഐ എം ഗോയിങ് ടു ഡാൻസ് ഫോർ ഹിന്ദി ദിവസ്. ഓക്കെ ഓക്കെ, ബിർള പബ്ലിക് സ്കൂളിലല്ലേ, അടിപൊളി. അപ്പോൾ അതിൻ്റെ ഒരു അറ്റയറിൽ നിൽക്കുന്ന ഒരു ഫോട്ടോ ആണ് മഞ്ഞക്കുട്ടി അയച്ചു തന്നിട്ടുള്ളത്. എന്തായാലും പ്രോഗ്രാമൊക്കെ അടിപൊളിയായിട്ട് മുന്നോട്ട് പോകട്ടെ കേട്ടോ. ഐദിൻ്റെ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. ജിജി മാത്യുവിൻ്റെ അക്കൗണ്ടിൽ നിന്നും റൈറ്റ് ആൻസർ അയച്ചിരിക്കുന്നത് അക്കു, അമ്മു, ആദി, മിക, വേദ, ഐമ, ജോബ് ആൻഡ് ജുവാൻ്റെ മെസ്സേജായിരുന്നു അത്. നെക്സ്റ്റ് എത്തിയിരിക്കുന്നത് നമ്മുടെ പവിത്രയും പാർവതിയും ദീക്ഷിതുമാണ്, ഭവൻസിൽ നിന്നും റൈറ്റ് ആണ് കേട്ടോ അയക്കുന്നത്. മനോജിൻ്റെ അക്കൗണ്ടിൽ നിന്നും നമ്മളുടെ ഡി കുട്ടിയുള്ള പേരുകളാണെന്നാണ് എൻ്റെ മനസ്സിൽ എപ്പോഴും ഈ ഒരു അക്കൗണ്ട് വരുന്ന സമയത്ത്. ഡിയോൺ ജോ മനോജ് ആൻഡ് ഡാൻജോ മനോജ് ആണ്. ഗുഡ് മോർണിംഗ് കേട്ടോ. നെക്സ്റ്റ് എത്തിയിരിക്കുന്നത് ഫൈസ മറിയം ഐഡിയൽ സ്കൂളിൽ നിന്നും മെസ്സേജ് ചെയ്യുന്നു. ഗുഡ് മോർണിംഗ് നിസ എന്ന് പറഞ്ഞ അഷ്കറിൻ്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. മണിമച്ചിങ്ങൽ ടോഷിയുടെ അക്കൗണ്ടിൽ നിന്നും നറ്റാഷ കുട്ടി ഗുഡ് മോർണിംഗ് പറയുന്നു. റൈറ്റ് ആൻസർ ആണ് നറ്റാഷ കുട്ടി അയച്ചു തന്നിരിക്കുന്നത്. ഓക്കെ, മാനവും മാധവിൻ്റെയും ഒരു സെൽഫി എത്തിയിട്ടുണ്ട്, ഫോട്ടോ എത്തിയിട്ടുണ്ട്. അടിപൊളി, രണ്ടുപേർക്കും ഒരു സ്പെഷ്യൽ സ്പെഷ്യൽ സ്നേഹം കൂടി ഇതാ പറയുന്നു കേട്ടോ. അടിപൊളി. പിന്നെ വന്നിരിക്കുന്നത് ഷാജു കെ വി ആണ്, ഗുഡ് മോർണിംഗ് പറയുന്നുണ്ട്. വെരി വെരി ഗുഡ് മോർണിംഗ്. അതിഥി ഷാജു ആണ് മെസ്സേജ് അയക്കുന്നത്. സ്കോളാർ ഇൻ്റർനാഷണൽ സ്കൂളിൽ നിന്നാണ് മോളുടെ മെസ്സേജ്. അതിഥി കുട്ടിക്കും നല്ലൊരു മോർണിംഗ് പറയുന്നു കേട്ടോ. പിന്നെ നമ്മുടെ ഹെബിൻ പറയുന്നത് ഇറ്റ്സ് ടു ഫോഗി ഔട്ട്, എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചൊക്കെ പോവുക, നമുക്കറിയാവുന്ന പോലെ തന്നെ ശ്രദ്ധയോടുകൂടി തന്നെ നമ്മൾ ഡ്രൈവ് ചെയ്ത് പോകണേ എന്ന് നമ്മുടെ ഹെബിൻ സ്പെഷ്യലി പറയുന്നുണ്ട്. അബിൻ തോമസിൻ്റെ ഗുഡ് മോർണിംഗ് ഉണ്ട്. വെരി വെരി ഗുഡ് മോർണിംഗ് അബിൻ. ബ്ലെസൻ ബെന്നിയാണ് നെക്സ്റ്റ് മെസ്സേജ് ചെയ്യുന്നത്. ഗുഡ് മോർണിംഗ്, ഗോയിങ് ടു ഐഡിയൽ ആൻഡ് എം ഇ എസ് സ്കൂൾ, രണ്ട് സ്കൂളിലേക്കും പോകുന്നു അല്ലേ. ഓക്കെ, ബെൻലിൻ ബ്ലെസൻ, ബ്രെഡ്ലിൻ ബ്ലെസൻ ആൻഡ് ബെനീറ്റ ബ്ലെസൻ. ഓക്കെ, ബി ഫാമിലിയാണത്, മൊത്തത്തിൽ ബി ആണ് അവർ. നെക്സ്റ്റ് യംഷി നസീമിൻ്റെ അക്കൗണ്ടിൽ നിന്നും ജസിൻ ആൻഡ് ഫൈസാൻ ഫ്രം ഐഡിയൽ ഇന്ത്യൻ സ്കൂളിൽ നിന്നാണ് അവരുടെ മെസ്സേജ് എത്തിയിട്ടുള്ളത്. ഇന്നത്തെ ചോദ്യം നമ്മൾ ചോദിച്ചത്, അതായത് പോപ്കോൺ എന്ന് പറയുന്ന വേർഡ് ഡിക്ഷണറിയിലേക്ക് വന്ന ഇയർ ഏതാണ് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ഹേ നിസ്. ഓക്കെ, ഗുഡ് മോർണിംഗ് ടു യു ആൻഡ് ഓൾ റേഡിയോസ് ആൻഡ് ലിസണേഴ്സ് എന്ന് പറഞ്ഞിട്ട് ചന്ദ്രുവിൻ്റെ മോർണിംഗ് മെസ്സേജ് എത്തിയിട്ടുണ്ട്. വെരി ഗുഡ് മോർണിംഗ് ചന്ദ്രു. മീവലിൻ്റെ റൈറ്റ് ആൻസർ കിട്ടിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മളുടെ റീവ്, ജെനീലിയ, ഡിയോൺ ആൻഡ് ഡിയർലി അവരുടെ മോർണിംഗ് മെസ്സേജ് എത്തിയിട്ടുണ്ട്. വെരി ഗുഡ് മോർണിംഗ്. ജിത്തിൻ്റെ അക്കൗണ്ടിൽ നിന്നും ദേവാഞ്ജന, സൂര്യദീപ്, എലൻ, നജ്വ. ഓക്കെ, അടിപൊളി അടിപൊളി പേരുകളാണ് കേട്ടോ കുട്ടീസിൻ്റെയൊക്കെ. അനീഷ് റാവുത്തറുടെ അക്കൗണ്ടിൽ നിന്നും വൈറൽ. ഓക്കെ, എല്ലാവരും ആരോഗ്യകാര്യത്തിൽ നല്ല രീതിയിൽ ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞിട്ടാണ് അനീഷ് റാവുത്തറുടെ മെസ്സേജ് എത്തിയിട്ടുള്ളത്. അശ്വരാൻ ഉമ്മക്കൽസു, അടിപൊളി അല്ലേ. അശ്വരനും ഉമ്മക്കൽസിനും നല്ലൊരു ഡേ വിഷ് ചെയ്യുന്നു കേട്ടോ. ശ്യാംലാലിൻ്റെ അക്കൗണ്ടിൽ നിന്നും ഗുഡ് മോർണിംഗ്, വെരി ഗുഡ് മോർണിംഗ്. ബിർലയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ആരാണ്? നമ്മുടെ ഹെലൻ കുട്ടിയാണ്. ഹെലൻ്റെ ഫാമിലിക്കും ഒരു സ്പെഷ്യൽ സ്നേഹം പറയുന്നു. നമ്മുടെ ജോൺ അലക്സാണ്ടറുടെ അക്കൗണ്ടിൽ നിന്നും കെസിയ ജോൺ, ഇവാന ജോൺ, ജെയ്ഡൻ ജോൺ, ഡാൻ ജോൺ. അടിപൊളി. ഓക്കെ, എല്ലാവർക്കും ഒരു നല്ല മോർണിംഗ് ആൻഡ് റൈറ്റ് ആൻസർ ആണ് നിങ്ങൾ അയച്ചിരിക്കുന്നത് കേട്ടോ. ബിജു തങ്കശിൻ്റെ അക്കൗണ്ടിൽ നിന്ന് മാറിക്ക് അയക്കുന്നത് ഗുഡ് മോർണിംഗ് നിസ എന്ന് പറഞ്ഞിട്ട് ഫ്രം ബിജു റെൻ ജസി. റെനി ആണല്ലോ, ഞാൻ വിചാരിച്ചു റെൻ്റ് എന്നൊരു പേര് വരുമോ എന്ന്. ഓക്കെ, റെനിയാണ്. റെനി ജസി, എല്ലാവർക്കും നല്ലൊരു മോർണിംഗ് സ്പെഷ്യലി വിഷ് ചെയ്യുന്നു. കൂടെ തന്നെ ഒരു ഫോട്ടോ എത്തിയിട്ടാണ്. ഓ, മീവലാണോ ഇത്? ഹായ്, നല്ല പേര് കേട്ടോ. മീവൽ, മീവൽ പക്ഷി എന്നൊക്കെ പറയും എപ്പോഴോ കേട്ടിട്ടുള്ള പോലെ. ഓക്കെ, മീവൽ എന്നുള്ള പേര് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അപ്പം മീവലിനും കൂടെയുള്ള എല്ലാവർക്കും നമ്മളുടെ ഒരു സ്പെഷ്യൽ സ്നേഹം വളരെ സ്നേഹത്തോടുകൂടി പറയുന്നു. നെക്സ്റ്റ് ലിയ കുട്ടി ജോയിൻ ചെയ്യുന്നുണ്ട് കേട്ടോ. ഹായ് ഗുഡ് മോർണിംഗ്, ദിസ് ഇസ് ലിയ സജിത് ഫ്രം ഒലിവ് ഇൻ്റർനാഷണൽ സ്കൂൾ എന്ന് പറഞ്ഞിട്ടാണ് ലിയ മോളുടെ മെസ്സേജ് എത്തിയിട്ടുള്ളത്. റൈറ്റ് ആൻസർ പറഞ്ഞിട്ട് യംഷി നസീമിൻ്റെ അക്കൗണ്ടിൽ നിന്നും നമ്മുടെ ജസിനും ഫൈസാനും റൈറ്റ് ആൻസർ അയക്കുന്നുണ്ട്. ഓക്കെ, അപ്പം എന്നാലും നമ്മളുടെ സമയം ഇങ്ങനെ പോകുന്നത് ഞാൻ അറിയുന്നേ ഇല്ല എന്നുള്ളതാണ് സത്യം കേട്ടോ. ഈ ഒരു ടൈമിൽ അത്രമാത്രം സ്പീഡിൽ സമയം പോയിക്കൊണ്ടിരിക്കുകയാണ്. സമയം 6 മണി കഴിഞ്ഞ് 43 മിനിറ്റാണ്. ഞാൻ ആരുടെയും പേരുകൾ വിട്ടുപോയിട്ടില്ലല്ലോ. നമ്മളെ ഇപ്പം കേട്ടുപോകുന്ന എല്ലാ കുട്ടികളുടെയും പേരിലേക്ക് എത്തി എന്നുള്ള വിശ്വാസത്തിലാണ് ഞാൻ നിൽക്കുന്നത് കേട്ടോ. ആരുടെയും പേരുകൾ മിസ്സാക്കിയിട്ടില്ല എന്നുള്ള സന്തോഷത്തോടുകൂടി അടുത്ത പാട്ടിലേക്ക് പോകാമെന്ന് വിചാരിക്കുന്നു. ആരുടെയും പേരുകൾ, ആരുടെയെങ്കിലും പേരുകൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ഹായ് അയക്കുവാണെങ്കിൽ ഞാൻ പെട്ടെന്ന് ആ പേരിലേക്ക് വരാം കേട്ടോ. ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട് രാവിലെ തന്നെ വെറൈറ്റി വെറൈറ്റി നെയിമുകളാണല്ലോ കേൾക്കുന്നത് അല്ലേ. സത്യം, എല്ലാം വെറൈറ്റി പേര്. എനിക്ക് ആ മീവൽ എന്നുള്ള പേര് ഭയങ്കര ഇഷ്ടമായി. എല്ലാവരുടെയും പേരുകൾ ഇഷ്ടപ്പെട്ടു, എന്നാലും ചില പേരുകൾ നമ്മളിങ്ങനെ ഒന്ന് ശ്രദ്ധിക്കില്ല, ആ കൊള്ളാലോ എന്ന് ശ്രദ്ധിക്കുമല്ലോ. അപ്പോൾ ആ മീവൽ എന്നുള്ള പേര് കൊള്ളായിരുന്നു. ഓക്കെ, നെക്സ്റ്റ് വന്നിരിക്കുന്നത് സുലൈമാൻജിയുടെ മെസ്സേജാണ്. ജിയാദിൻ്റെ അക്കൗണ്ടിൽ നിന്നും റൈറ്റ് ആൻസർ എത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ റൈറ്റ് ആൻസറിലേക്ക് വരാമെന്ന് തോന്നുന്നു. കാരണം എല്ലാവരുടെയും ഇപ്പോൾ സ്കൂളിൻ്റെയൊക്കെ അടുത്തേക്കൊക്കെ എത്താറായി കാണും എന്ന് വിചാരിച്ചുകൊണ്ട് റൈറ്റ് ആൻസർ എല്ലാവരും പറഞ്ഞതുപോലെ തന്നെ 1848 ഡിക്ഷണറിയിലേക്ക് ആദ്യമായിട്ട് പോപ്കോൺ എന്ന് പറയുന്ന ആ ഒരു വേർഡ് എത്തിയിട്ടുണ്ടായിരുന്നു. നമുക്ക് ഈ പോപ്കോൺ എന്ന് പറയുമ്പോൾ എപ്പോഴും തിയേറ്റർ, സിനിമ തിയേറ്റർ ആണ് ഓർമ്മയിലേക്ക് വരിക. അല്ല, ആദ്യം ആരായിരിക്കും ഇങ്ങനെ സിനിമാ തിയേറ്ററുകളിൽ പോപ്കോൺ വിൽക്കാനായിട്ട് പോയിട്ടുണ്ടാവുക? അതിൻ്റെ ഒരു ഹിസ്റ്ററിയൊക്കെ നോക്കി പോകുന്ന സമയത്ത് ഗ്ലെൻ ഡബ്ല്യു എന്ന് പറയുന്നൊരു വ്യക്തി ഉണ്ടായിരുന്നു. അദ്ദേഹമായിരുന്നു അത്രേ സിനിമാ തിയേറ്ററിൽ ആദ്യമായിട്ട് പോപ്കോൺ വിറ്റ് തുടങ്ങിയത് എന്നാണ് ഇങ്ങനെ കരുതപ്പെടുന്നത് കേട്ടോ. അപ്പം അങ്ങനെയും ഒരു ചരിത്രമൊക്കെ ഇതിൻ്റെ പിന്നിലെ കാര്യമായിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ നോക്കി പോവുകയാണെങ്കിൽ കുറേ കുറേ കഥകളൊക്കെ നമുക്ക് അറിയാനായിട്ട് സാധിക്കും. ഗുഡ് മോർണിംഗ് നിസ എന്ന് പറഞ്ഞിട്ട് ബൈജുവിൻ്റെ മോർണിംഗ് മെസ്സേജ് എത്തിയിട്ടുണ്ട്. സീരക്കുട്ടി ജോയിൻ ചെയ്യുന്നു, ഐ ലവ് റേഡിയോസനോ എന്ന് പറഞ്ഞിട്ടാണ് സീരക്കുട്ടി എത്തിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട് ഹായ് നിസ, ടുഡേ മൈ സൺ ബർത്ത്ഡേ ആണല്ലേ, ഓക്കെ, റഹിയ റയാൻ എന്നാണ് പേര്. ഷൈമ നൌഷാദ് ആണ് മെസ്സേജ് അയക്കുന്നത്. ഷൈമ നൌഷാദ് വളരെ സ്നേഹത്തോടുകൂടി റയാൻ്റെ ബർത്ത്ഡേ ആണെന്ന് റയാനുള്ള സ്പെഷ്യൽ ആയിട്ടുള്ളൊരു വിഷസ് പറയുന്നു. അപ്പം നമ്മളുടെയും സ്നേഹം നിറഞ്ഞ ഹാപ്പി ബർത്ത്ഡേ.

അങ്ങനെ ഹാപ്പി ബർത്ത്ഡേ വിഷ് ചെയ്തുകൊണ്ട് ഞാൻ അടുത്ത പാട്ടിലേക്ക് പോവാണ്. ബാക്കി വിശേഷങ്ങളൊക്കെ പാട്ടുകൾക്കൊക്കെ ശേഷം അടുത്ത മണിക്കൂറിലായിരിക്കും എത്തുക. ഇപ്പം എന്തായാലും ഞാൻ നേരെ എൻ്റെ അടുത്ത് കുറച്ച് മുമ്പ് സരോജ എന്നുള്ള സോങ് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ആ ഒരു കിടിലം പാട്ടിലേക്ക്, മോർണിംഗ് സവാരി. ഞാൻ നിസ നിങ്ങൾക്കൊപ്പം. സമയം 6 മണി കഴിഞ്ഞ് 45 മിനിറ്റാണ്. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: Plus Morning Safari only on Radio Suno 91.7 FM. Malabar Golden Diamonds Morning Safari
1: brought to you by Malabar Golden Diamonds ന്റെ പുതിയ ഷോറൂം ഇപ്പോൾ അബുഹമൂർ സഫാരി മോളിലും നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ എവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും ഒരു നഷ്ടവുമില്ലാതെ എക്സ്ചേഞ്ച് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് സഫാരി മോളിൽ നിന്ന് മാത്രം.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം. ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu. Hypermarkets, supermarkets and department stores. Where the world comes to shop.

സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 7 മണി കഴിഞ്ഞ് 6 മിനിറ്റ് ആണ്. സെപ്റ്റംബർ 14 തിങ്കളാഴ്ച ദിവസമാണ്. മോർണിംഗ് സവാരി വിശേഷങ്ങൾ ഇങ്ങനെ കേട്ടുപോയിക്കൊണ്ടിരിക്കുന്ന ടൈമിൽ കുറച്ചുപേരുടെ മെസ്സേജുകളിലേക്ക് കൂടി എനിക്കിങ്ങനെ പോകാനായിട്ടുണ്ട്. ലെജൻഡ് ലക്ഷ്യം

0: എത്തിയിട്ടുള്ളത്. ഇനി എന്തായാലും ഇന്നത്തെ ഈ ദിവസം നിങ്ങളുടെ ഡിയർ വൺസിന് ആർക്കെങ്കിലും ബർത്ത്ഡേയോ വെഡിങ് ആനിവേഴ്സറി അങ്ങനെ സ്പെഷ്യൽ വിഷസ് എന്തെങ്കിലും പാസ് ചെയ്യാനായിട്ടുണ്ടെങ്കിൽ അതുകൂടി നിങ്ങൾക്കൊന്ന് അയച്ചിടാം കേട്ടോ. 5000917 എന്ന നമ്പറിലേക്ക്. ഇന്നലെ ഞാനിങ്ങനെ വായിച്ചപ്പോൾ ഒരു കൗതുകം തോന്നിയൊരു വിശേഷമാണ് കേട്ടോ. അപ്പം നിങ്ങളുടെ അടുത്ത് എന്തായാലും ഞാൻ ഷെയർ ചെയ്യുമല്ലോ. അത് ഈ സമയമാകുമ്പോൾ ഇതിങ്ങനത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലേക്ക് വരുന്ന ഒരു ടൈമാണ്. അതായത് ചിലപ്പോൾ നിങ്ങളും ഇൻസ്റ്റയിലൊക്കെ ഏതെങ്കിലുമൊക്കെ ചാനലിൻ്റെയൊക്കെ ഇതിൽ അക്കൗണ്ടിലൊക്കെ ഈ ഒരു പോസ്റ്റ് ചിലപ്പം കാണാനുള്ള സാധ്യതകളുണ്ട്. അതായത് ഉദ്യോഗാർത്ഥികൾ ഇപ്പം ജോലി വേണ്ട ആളുകൾ ഒരു ഇൻ്റർവ്യൂവിന് നമുക്കൊരു കോള് വരുന്നു. അതിൽ നമ്മൾ വൈകി എത്തിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് എന്താ പറയുക കറക്റ്റ് സമയത്ത് എത്തിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ജോലിയിലേക്ക് ചിലപ്പം എത്താൻ പറ്റി എന്ന് വരില്ല. പക്ഷേ ഇൻ്റർവ്യൂ ചെയ്യേണ്ട മേലുദ്യോഗസ്ഥൻ വൈകി എത്തിക്കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക? അങ്ങനെയൊരു കാര്യം സംഭവിച്ചു കേട്ടോ. ഒരു ഇൻ്റർവ്യൂ ചെയ്യേണ്ട മേലുദ്യോഗസ്ഥൻ വൈകി എത്തിയത് കാരണം ഉദ്യോഗാർത്ഥി എന്ത് ചെയ്തു? അഭിമുഖം ഒഴിവാക്കി. ആൾ പറഞ്ഞു ഇൻ്റർവ്യൂ ഇല്ലെങ്കിലും കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞു. പോരാത്തതിന് ആ ജോലി തനിക്ക് വേണ്ട എന്നും പറഞ്ഞിട്ട് ആൾ ഒരു പോസ്റ്റ് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഉച്ചയ്ക്ക് 2 മണിക്ക് പറഞ്ഞ ഇൻ്റർവ്യൂവിന് 1/2 മണിക്കൂർ മുൻപേ ജോലി വേണ്ട ആൾ ഇൻ്റർവ്യൂവിന് ഉള്ള ഉദ്യോഗാർത്ഥി എത്തുന്നു. പക്ഷേ ആ ഇൻ്റർവ്യൂ ചെയ്യേണ്ട ആൾ വന്നത് ഒരു 1 മണിക്കൂർ വൈകിയിട്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ആൾ വന്ന് ഇൻ്റർവ്യൂവിലേക്കൊക്കെ കടന്നു. പക്ഷേ ഒരു വിശദീകരണവും നൽകാതെ കുറച്ച് എന്താ പറയുക കുറച്ച് ലേറ്റായി പോയി എന്നുള്ള വാക്കുകളൊന്നും നൽകാതെ തന്നെ ആൾ നേരെ ഇൻ്റർവ്യൂവിലേക്ക് കടക്കുന്നു. അപ്പോൾ തൻ്റെ സമയത്തിന് വില നൽകാത്തത് അത്ര ഇഷ്ടപ്പെടാത്ത ഉദ്യോഗാർത്ഥി എന്ത് ചെയ്തു? ജോലി വേണ്ട എന്ന് പറഞ്ഞിട്ട് ഒരു മെയില് തിരിച്ചയക്കുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. തൊഴിലിടങ്ങളിൽ കൃത്യനിഷ്ഠയ്ക്കുള്ള പ്രാധാന്യത്തെക്കുറിച്ചൊക്കെ ഈ ഒരു പോസ്റ്റ് വന്നതിന് ശേഷം വലിയ ചർച്ചകളൊക്കെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. എന്താണ് ഇക്കാര്യത്തിലുള്ള നിങ്ങളുടെ ഒരു റെസ്പോൺസ്? ഇത് വായിച്ച സമയത്ത് ഓക്കെ ഐ അപ്രീഷിയേറ്റ് ഓക്കെ അങ്ങനെ ആയിരിക്കണം എന്ന് പറഞ്ഞിട്ട് റംഷീദിൻ്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഈ ഒരു പോസ്റ്റ് കണ്ടപ്പോഴും അല്ലെങ്കിൽ വായിച്ചപ്പോഴുമൊക്കെ നിങ്ങൾക്ക് തോന്നിയൊരു ഒരു ഒരു അഭിപ്രായം എന്താണ്? നിങ്ങളെങ്ങനെയായിരിക്കും ഈ ഒരു കാര്യത്തോട് റെസ്പോണ്ട് ചെയ്യുക? എങ്ങനെ നിങ്ങളായിരുന്നു എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ എങ്ങനെ നമ്മൾ ചിലപ്പോൾ റെസ്പോണ്ട് ചെയ്യുമോ എന്നറിയില്ല. എങ്കിൽ പോലും ഇൻ്റർവ്യൂവിൽ കമ്പനി ക്യാൻഡിഡേറ്റിനെ വിലയിരുത്തുന്നത് പോലെ ക്യാൻഡിഡേറ്റിനും കമ്പനിയെ വിലയിരുത്താനായിട്ടുള്ള അല്ലെങ്കിൽ വിലയിരുത്തേണ്ടതല്ലേ? എന്താണ് നിങ്ങളുടെ ഒരു അഭിപ്രായം ഇക്കാര്യത്തിൽ? ഇക്കാര്യത്തിൽ നിങ്ങളുടെ അഭിപ്രായം ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിളിക്കാം 444-9417 എന്ന നമ്പറിലേക്ക്. 444-9417 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിക്കാം. അല്ലെങ്കിൽ എനിക്ക് ജസ്റ്റ് ഒരു മെസ്സേജ് അയച്ചാൽ മതി. 5000917 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് മെസ്സേജുകളായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഷെയർ ചെയ്യാവുന്നതാണ്. ഇൻ്റർവ്യൂവിന് പോകുന്നു. ഇൻ്റർവ്യൂവിന് പോയതിന് ശേഷം ഈ പറഞ്ഞ പോലെ തന്നെ കറക്റ്റ് സമയത്ത് ഇൻ്റർവ്യൂ ചെയ്യേണ്ട ആൾ വരുന്നില്ല. അപ്പോൾ ഉദ്യോഗാർത്ഥി ആ ജോലി വേണ്ട എന്ന് നിരസിച്ചുകൊണ്ട് ഇമെയിൽ അയക്കുന്നു. പിന്നെ അതൊരു പോസ്റ്റൊക്കെ ആയിട്ട് സോഷ്യൽ മീഡിയയിൽ ഇടുന്നു. അത് വലിയ ചർച്ചകളിലേക്കും കാര്യങ്ങളിലേക്കൊക്കെ വരികയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ജോലി സ്ഥലങ്ങളിൽ നമ്മുടെ ഓഫീസ് സ്പേസിൽ കൃത്യനിഷ്ഠത അല്ലെങ്കിൽ സമയം കീപ്പ് ചെയ്യുക എന്ന് പറയുന്നതിൻ്റെ ആ ഒരു പ്രാധാന്യത്തെക്കുറിച്ച് ഉള്ള ചർച്ചകൾ ഈ ഒരു പോസ്റ്റ് വന്നതോടുകൂടി തന്നെ ഒരുപാട് ആളുകളുടെ കമൻസും ഡിസ്കഷൻസും ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്താണ് നിങ്ങളുടെ ഒരു അഭിപ്രായം എന്നുള്ളതാണ് ഈ സമയത്ത് ചോദിക്കാനായിട്ടുള്ളത്. ഇൻ്റർവ്യൂവിൽ കമ്പനി ക്യാൻഡിഡേറ്റിനെ വിലയിരുത്തുന്ന പോലെ ക്യാൻഡിഡേറ്റിനും കമ്പനിയെ വിലയിരുത്തേണ്ടതല്ലേ എന്നുള്ള ചോദ്യത്തിന് എന്താണ് നിങ്ങളുടെ മറുപടി? വിളിക്കേണ്ട നമ്പർ 444-9417 444-9417 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എനിക്ക് ജസ്റ്റ് മെസ്സേജായിട്ട് വാട്സപ്പിലേക്ക് അയക്കാവുന്നതാണ്. 5000917 എന്ന നമ്പറിലേക്ക്. നേരെ നമ്മളൊരു കുട്ടി ബ്രേക്കിലേക്ക് പോവാണേ.
1: This is Radio Suno 91.7 FM Qatar's favorite radio station. വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ കഥർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6th ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005613.
2: നമസ്കാരം, ഞാൻ എം ജി ശ്രീകുമാർ.
3: യു ആർ ലിസണിംഗ് ടു
2: റേഡിയോ സുനോ 91.7.

0: மலபார் கோல்டன் டைமண்ட்ஸ் மார்னிங் சவாரி
1: brought to you by மலபார் கோல்டன் டைமண்ட்ஸ் இன் புதிய ஷோரூம் இப்போ அபூஹமூர் சஃபாரி மாலிலும். നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ എവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും ഒരു നഷ്ടവും ഇല്ലാതെ എക്സ്ചേഞ്ച് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സഫാരി മോളിൽ നിന്ന് മാത്രം.
2: ഇൻ അസോസിയേഷൻ
3: വിത്ത് കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ. ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം. ഡ്രീം ബിഗർ. നസീം.

0: is Radio Suno 91.7 FM, Qatar's happiness frequency.
1: Now available on
2: Huawei App Gallery.
3: സ്വർണ്ണ വില കൂടുമോ എന്നുള്ള ടെൻഷൻ ഇനി വേണ്ട. ഇത് ഫെസ്റ്റീവ് ഷോപ്പിംഗിന്റെ ടൈം അല്ലേ. തനിഷ്കിന്റെ ബെസ്റ്റ് ഗോൾഡ് റേറ്റ് ഓഫറിനൊപ്പം നിങ്ങളുടെ ഫേവറേറ്റ് ജ്വല്ലറി തിരഞ്ഞെടുക്കൂ. വെറും 20% അഡ്വാൻസ് നൽകി ബുക്ക് ചെയ്യൂ. ഫൈനൽ പർച്ചേസ് നടത്തുമ്പോൾ ബുക്കിംഗ് ദിവസത്തെയോ ബില്ലിംഗ് ദിവസത്തെയോ വിലയിൽ ഏതാണോ കുറവ് ആ റേറ്റ് നിങ്ങൾക്ക് ലഭിക്കും. ഫുൾ എമൗണ്ട് ഒന്നിച്ച് നൽകാതെ തന്നെ നിങ്ങളുടെ ഫെസ്റ്റീവ് ഷോപ്പിംഗ് പ്ലാൻ ചെയ്യാം. നവംബർ 8 വരെ ഈ ഓഫേഴ്സ് ലഭ്യമാണ്. നൗ ഓപ്പൺ അറ്റ് ലുലു ഹൈപ്പർ മാർക്കറ്റ്, ഡീറിംഗ് റോഡ് ആൻഡ് ദോഹ ഫെസ്റ്റിവൽ സിറ്റി. ഓപ്പണിംഗ് സൂൺ അറ്റ് അൽബോതാൻ സെന്റർ ആൻഡ് ബൾവ വില്ലേജ്. തനിഷ് ജ്വല്ലറി ബൈ മെയ്ഡ് easier. Terms and conditions apply.
4: എല്ലാ ദിവസവും ഫുൾ ഓൺ ഫ്രഷ് ആവും. ഒപ്പമുണ്ട് നമ്മുടെ ഫേവറേറ്റ് മസറാത്തി.
5: മസറാത്തി ഫ്രഷ് പ്രോഡക്ട്സിനൊപ്പം കുട്ടികളുടെ ഓരോ സ്കൂൾ ദിനങ്ങളും ഇനി ഫുൾ ആക്റ്റീവ്. ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച് ബോക്സ്, സ്നാക്സ് എന്നിവയെല്ലാം തനി ഫ്രഷ്. മാത്രമല്ല ഹെൽത്തിയുമാണ്, ടേസ്റ്റിയുമാണ്.
4: മിൽക്ക് ചീസ് യോഗർട്ട് ലെബ്ന എഗ്സ് മസറാത്തി സൂപ്പറാ. എല്ലാവരും കഴിച്ചു നോക്കണേ.

ആരോമലേ എന്ന തമിഴ് മൂവിയിലെ പാട്ടായിരുന്നു നമ്മൾ കേട്ടത്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം കൃത്യം 7 മണി കഴിഞ്ഞ് 23 മിനിറ്റ് ആണ്. മോർണിംഗ് സവാരി വിശേഷങ്ങൾ ഇങ്ങനെ കേട്ടുപോയിക്കൊണ്ടിരിക്കുന്ന ടൈമിൽ കുറച്ച് പേരുടെ മെസ്സേജുകൾ കൂടി എത്തിയിട്ടുണ്ട്. മെസ്സേജുകൾ ഇങ്ങനെയാണ്, സുപ്രഭാതം നിസ വെരി ഗുഡ് മോർണിംഗ്, അജിയാണ് മെസ്സേജ് അയക്കുന്നത്. 23 വർഷത്തെ പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിലേക്ക് മടങ്ങുന്ന ഞങ്ങളുടെ സഹപ്രവർത്തകൻ ശ്രീകുമാറിന് 1000 ആശംസകൾ നേരുന്നു. സ്നേഹത്തോടെ QPC ഫ്രണ്ട്സ് എല്ലാവരും ചേർന്നിട്ടാണ് ശ്രീകുമാറിന് എല്ലാവിധ ആശംസകളും പറയുന്നത്. അപ്പോൾ ശ്രീകുമാറിന് നമ്മളുടെയും സ്നേഹം നിറഞ്ഞ ഒരു സ്പെഷ്യൽ ആശംസകൾ പറയുന്നു. അജിയാണ് ഈ ഒരു മെസ്സേജ് അയച്ചു തന്നിട്ടുള്ളത്. അതോടൊപ്പം തന്നെ റിജേഷിൻ്റെ മെസ്സേജ്, ഓക്കെ, നമ്മളുടെ ടീമിനുള്ള സ്പെഷ്യൽ വിഷസ്, വനിതാ ഏഷ്യ കപ്പ് കിരീടം നേടിയ നമ്മളുടെ ഇന്ത്യൻ ടീമിനുള്ള സ്പെഷ്യൽ വിഷസ് കൊടുക്കണം എന്ന് പറയുന്നു. തീർച്ചയായിട്ടും 2024 നമുക്കൊരു സങ്കടം ഉണ്ടായിരുന്നു, ആ സങ്കടം അങ്ങോട്ട് മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ശ്രീലങ്കനെ തകർത്ത് 8th വനിതാ ഏഷ്യ കപ്പ് കിരീടം നമ്മളുടെ ഇന്ത്യൻ വനിതാ താരങ്ങൾ അതിഗംഭീരമായിട്ട് ആ ഒരു കിരീടം അണിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. 2 വർഷം മുമ്പ് നടന്ന ആ ഫൈനലിൽ നമുക്കൊരു സങ്കടം ഉണ്ടായിരുന്നു, ആ സങ്കടം അങ്ങോട്ട് മാറിക്കിട്ടി എന്നുള്ളതാണ്. അതിഗംഭീരമായിട്ട് ബാറ്റിങ്ങിലാണെങ്കിലും ബോളിങ്ങിലാണെങ്കിലും ഒക്കെ ആധികാരികമായിട്ടുള്ളൊരു ഒരു പ്രകടനമായിരുന്നു നമ്മളുടെ ടീം കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സ്നേഹം നിറഞ്ഞ സ്പെഷ്യൽ ആശംസകൾ നമ്മളുടെ ഫുൾ ടീമിനും പറഞ്ഞുകൊണ്ട് ഒരു മെസ്സേജ് കൂടെ എത്തിയിട്ടുണ്ട്. സതീഷാണ് പറയുന്നത്. സതീഷ് പറയുന്നത് നേതൃത്വത്തിലുള്ള ആളുകൾ ശരിയാണെങ്കിൽ മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം ശരിയാവുള്ളൂ. നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ലേറ്റായിട്ട് ഇൻ്റർവ്യൂ ചെയ്യേണ്ട ആൾ ലേറ്റായി വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ആ ഉദ്യോഗാർത്ഥി ജോലി വേണ്ട എന്ന് വെച്ചിട്ട് കാര്യത്തെക്കുറിച്ച് നമ്മളിങ്ങനെ ഇടയ്ക്ക് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുള്ള മറുപടി എന്നുള്ള നിലയിലാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു മെസ്സേജ് എത്തിയിട്ടുള്ളത്. സലീം, ഹായ് നിസ ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും ഒരു അടിപൊളി ഡേ വിഷ് ചെയ്യുന്നു, ഒരു നല്ല പാട്ട് പോരട്ടെ, ഒരു അടിപൊളി പാട്ട് പോരട്ടെ എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് എത്തിയിട്ടുള്ളത്. അപ്പോൾ നേരെ നമ്മൾ അടുത്തൊരു ഒരു നല്ല പാട്ടിലേക്ക് പോവുകയാണ്, ഒരു ബ്യൂട്ടിഫുൾ ട്രാക്കിലേക്ക് പോവുകയാണ്. അതിൻ്റെ ശേഷം ഞാൻ ബാക്കിയുള്ളവരുടെ മെസ്സേജുകളിലേക്കും ബാക്കി വിശേഷങ്ങളിലേക്കും ബാക്കി അപ്ഡേറ്റ്സിലേക്കും ഒക്കെ തന്നെ വരുന്നതായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഇനി കേൾക്കാൻ പോകുന്നത് ഒരു നല്ല പാട്ടാണ്. രാപ്പകൽ സിനിമയിലെ തങ്ക മനസ്സ് എന്നുള്ള ആ ഒരു പാട്ട് നമുക്കൊക്കെ വളരെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു പാട്ടാണ്. ജയചന്ദ്രൻ സാറിൻ്റെ ആ ഒരു ശബ്ദത്തിൽ ആ ഒരു പാട്ടിനോട് നമുക്കൊരു പ്രത്യേക ഇഷ്ടവും സ്നേഹവും ഒക്കെ തന്നെയുണ്ടല്ലേ. ആ പാട്ടിലേക്ക് മോർണിംഗ് സവാരി. സമയം 7 മണി കഴിഞ്ഞ് 25 മിനിറ്റാണ്. ഞാൻ നിസ നിങ്ങൾക്കൊപ്പം ഇന്ന് സെപ്റ്റംബർ 14 തിങ്കളാഴ്ച ദിവസം.

0: 91.7 FM. 91.7 FM.
1: Qatar's happiness frequency.
0: Radio Sunil.
2: ഫിറ്റ്നസിന്റെ പുതിയ പവർ ഹൗസ് ഇനി അൽറയാനിലും ഫാൽക്കൻ ഫിറ്റ്നസ് സെന്ററിന്റെ ഏഴാമത്തെ ബ്രാഞ്ച് അൽറയാനിൽ ഉദ്ഘാടനത്തിനായി എത്തുന്നു മലയാളത്തിന്റെ പ്രിയ താരം ജയസൂര്യ, ഒപ്പം നടിമാരായ എസ്തർ അനിൽ, ഷംന കാസിം, ഒപ്പം പ്രൊഡ്യൂസേഴ്സായ സി ആർ സലീം ആൻഡ് രാജേഷ് കൃഷ്ണ. സെപ്റ്റംബർ 18 വൈകിട്ട് 7 PM ഫാൽക്കൻ ഫിറ്റ്നസ് സെന്റർ അൽറയാൻ. ഏവർക്കും സ്വാഗതം.
3: ഹലോ, ഞാൻ അനുസിതാര.
4: You're listening to
3: Radio Suno 91.7.

0: மலபார் கோல்டன் டைமண்ட்ஸ் மார்னிங் சவாரி
1: brought to you by மலபார் கோல்டன் டைமண்ட்ஸ்ന്റെ புதிய ஷோரூம் இப்போ அபோஹமூர் சஃபாரி மாலிலும். നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ എവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും ഒരു നഷ്ടവും ഇല്ലാതെ എക്സ്ചേഞ്ച് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സഫാരി മാളിൽ നിന്ന് മാത്രം.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ. ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം. ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu. Hypermarkets, supermarkets and department stores where the world comes to shop. Just

ഡോക്ടർ ലവ് എന്ന സിനിമയിലെ പാട്ടായിരുന്നു നമ്മൾ കേട്ടത്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം കൃത്യം 7 മണി കഴിഞ്ഞ് 35 മിനിറ്റാണ്. ഇനിയിപ്പോൾ നമ്മൾ കുറച്ച് ദിവസമായി നാട്ടിലേക്കൊന്ന് പോയിട്ട് സ്ഥലപ്പേര് വിശേഷങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞിട്ടില്ല. അപ്പം ഞാൻ ഇങ്ങനെ അന്വേഷിച്ചു പോയ സമയത്ത് ഇതുവരെ പറയാത്തൊരു പേര് കണ്ടപ്പോൾ എനിക്കൊരു കൗതുകം തോന്നി. അപ്പം നേരെ നമ്മൾ പി ഒ ബോക്സിലേക്ക്. ഈ ഒരു സ്ഥലത്തിന്റെ പേര് നമ്മുടെ നമുക്കറിയുന്ന ഒരു പാട്ടിലുണ്ട്. അതാണ് ഞാൻ ഈ പേര് ശ്രദ്ധിക്കാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത്. അപ്പം ഞാൻ ആ ഒരു വേർഡ് പറയാം. പാട്ട് ഏതാണെന്ന് മനസ്സിലാകുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്കതും മെസ്സേജിൽ പറയാവുന്നതാണ് കേട്ടോ. ഈ സ്ഥലത്തിൻ്റെ പേര് വന്നിട്ട് അന്ത്യാളം എന്നാണ്. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പേര് ഞാൻ കേൾക്കുന്നത് കേട്ടോ. അന്ത്യാളം എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് നമ്മുടെ നാട്ടിൽ. ഓക്കെ, ഈ ഒരു വാക്കിൽ നമ്മുടെ മലയാള സിനിമയിലൊരു പാട്ടുണ്ട്, ഒരു വരി വന്ന് പോകുന്നുണ്ട്. പാട്ടിൻ്റെ വരികളൊക്കെ ശ്രദ്ധിക്കുന്നവരാണെങ്കിൽ ചിലപ്പം മനസ്സിലാവാൻ സാധ്യതയുണ്ട്. അപ്പം ഈ അന്ത്യാളം എന്ന് പറയുന്ന ആ ഒരു വേർഡ് വന്നു പോകുന്ന പാട്ട് ഏതാണെന്ന് കത്തുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്കത് മെസ്സേജിൽ പറയാം കേട്ടോ. ഇനിയിപ്പോൾ ഈ സ്ഥലം എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോട്ടയം ജില്ലയിലാണ് ഈ സ്ഥലമുള്ളത്. പാലായിൽ നിന്ന് ഒരു 6.5 കിലോമീറ്റർ ഒക്കെ മാറി സ്ഥിതി ചെയ്യുന്ന ഒരു ചെറിയ ഗ്രാമപ്രദേശമാണ് ഈ അന്ത്യാളം എന്ന് പറയുന്ന ഒരു സ്ഥലം. കോട്ടയം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഏരിയ ആണ്. പാലാ നഗരത്തിൽ നിന്ന് കുറച്ച് ഏകദേശം ഒരു 12 കിലോമീറ്റർ ദൂരത്തായിട്ട് രാമപുരം പാതയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ചെറിയ ഗ്രാമം എന്നാണ് എനിക്ക് വായിച്ചു മനസ്സിലാക്കാനായിട്ട് പറ്റിയത്. അപ്പം ഈ ഒരു ഏരിയ അറിയുന്ന ആളുകളുണ്ടോ, അന്ത്യാളം എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്തെക്കുറിച്ച് അറിയുന്ന ആളുകളുണ്ടോ, അല്ലെ എങ്ങനെയാണ് ഈ ഒരു പേര് വന്നത് എന്നുള്ളതിനെക്കുറിച്ചൊക്കെ എപ്പോഴെങ്കിലും ആ ഒരു ഭാഗത്തുള്ള ആളുകൾ ആരെങ്കിലും നമ്മളെ കേൾക്കുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് എന്തെങ്കിലും അറിവുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊന്ന് മെസ്സേജിൽ പറയാവുന്നതാണ്. 5000917 എന്ന നമ്പറിലേക്ക്. അപ്പം ഇന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു സ്ഥലപ്പേര് വിശേഷത്തിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. സ്ഥലത്തിൻ്റെ പേര് അന്ത്യാളം. ഈ അന്ത്യാളം എന്ന് പറയുന്ന വാക്ക് നമ്മുടെ മലയാളത്തിലൊരു പാട്ടിൽ വരുന്നുണ്ട്. നമുക്ക് അറിയുന്നൊരു സിനിമയിലെ ഒരു പാട്ടിൽ വരുന്നുണ്ട്. അത് ദിബു ജോയ് കണ്ടുപിടിച്ചു കേട്ടോ. ഞാനത് പറഞ്ഞു തീരുന്നതിന് മുമ്പായിട്ട് ആള് ആ പാട്ട് ഏതാണ് എന്നുള്ളത് ഇവിടേക്ക് അയച്ചു തന്നിട്ടുണ്ട്. അപ്പം ആരുടെയും മനസ്സിലേക്ക് ആ ഒരു ഒരു ഒരു ഒരു പാട്ട് ഓർമ്മ വരുന്നുണ്ട്, അല്ലെങ്കിൽ ഇതുപോലെ ഈ ഒരു അന്ത്യാളം എന്ന് പറയുന്ന സ്ഥലത്തെ അറിയുന്ന ആളുകളുണ്ടെങ്കിലും തീർച്ചയായിട്ടും നിങ്ങൾക്ക് മെസ്സേജിൽ ഒന്ന് പറയാവുന്നതാണ്. 5000917 എന്ന നമ്പറിലേക്ക്. ഇനി കേൾക്കുന്നത് ബോഡിഗാർഡ് മൂവിയിലെ പാട്ടാണ്. പേരില്ല രാജ്യത്തെ എന്നുള്ള ഒരു ബ്യൂട്ടിഫുൾ ട്രാക്ക് നിങ്ങൾക്ക് അരികിലേക്ക് വരുന്നു. കാർത്തിക്കും എലിസബത്ത് രാജുവും ചേർന്ന് പാടിയ പാട്ടാണിത്. ജെന്നിസ നിങ്ങൾക്കൊപ്പം മോർണിംഗ് സവാരിയിൽ.

എല്ലാവരും ഞാൻ ചോദിച്ച ചോദ്യത്തിന്റെ ആ ഒരു പാട്ടുകളൊക്കെ എത്ര സ്പീഡിലാണ് അയച്ചു തന്നുകൊണ്ടിരിക്കുന്നത് അറിയോ. ഞാനിങ്ങനെ പറഞ്ഞു വന്നൊരു സ്ഥലത്തെ പേരെ കുറിച്ചായിരുന്നു. സ്ഥലത്തിന്റെ പേര് അന്ത്യാളം എന്ന് പറയുന്നൊരു സ്ഥലമാണ്. നല്ല വെറൈറ്റി ആയിട്ടുള്ളൊരു പേര്. എങ്ങനെയായിരിക്കാം ഈ സ്ഥലത്തിന്റെ പേര് വന്നത് എന്നുള്ളതിനെ കുറിച്ച് അങ്ങനെ അന്വേഷിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആർക്കെങ്കിലും അറിവുള്ളവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് മെസ്സേജിൽ പറയാവുന്നതാണ് കേട്ടോ. 5000917. അപ്പോൾ ഈ അന്ത്യാളം എന്ന് പറയുന്ന വാക്ക് ഞാൻ ശ്രദ്ധിക്കാനുണ്ടായ കാരണം, നമുക്കറിയുന്നൊരു സിനിമയുടെ പാട്ടിൽ ഈ ഒരു വരി വന്നു പോകുന്നുണ്ട്. അതേത് പാട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ദിബു ജോയി ആദ്യം അയച്ചു, സുനിൽ കുമാറിൻ്റെ മെസ്സേജ് ഉണ്ടായിരുന്നു, ഷാനു മെസ്സേജ് അയച്ചു, ആകാശിൻ്റെ മെസ്സേജ് ഉണ്ടായിരുന്നു, ഷരീഫിൻ്റെ മെസ്സേജ് ഉണ്ടായിരുന്നു, അജയ് കൊച്ചിൻ അദ്ദേഹത്തിൻ്റെ മെസ്സേജ് ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും പറഞ്ഞത് വളരെ കറക്റ്റായിട്ടുള്ള പേര് തന്നെയാണ്, അല്ലെങ്കിൽ ഉത്തരം തന്നെയാണ്. നമ്മുടെ ഒഡിയൻ സിനിമയിലെ കൊണ്ടോരാം എന്നുള്ളൊരു പാട്ടുണ്ടല്ലോ, ആ പാട്ടിൻ്റെ വരിയിൽ ഇത് വന്നു പോകുന്നുണ്ട്. ഈ ഒരു അന്ത്യാളം കാവിൽ കൊണ്ടുപോകാം എന്ന് പറയുന്നൊരു വരി വന്നു പോകുന്നുണ്ട് കേട്ടോ. ദ ഷൈജുവും ഇപ്പോൾ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ പാട്ടുകളെക്കുറിച്ച് പറഞ്ഞു പോകുന്ന സമയത്ത് മനോഹരമായിട്ട് ആസ്വദിച്ച് പാട്ടുകൾ കേൾക്കാനായിട്ട് നമ്മളിങ്ങനെ വെയിറ്റിംഗ് ആണ് ഒക്ടോബർ 16 എന്ന് പറയുന്ന ആ ഒരു ദിവസത്തിന് വേണ്ടിയിട്ട്. ക്യൂൻ ഇവൻസ് ഒരുക്കുന്ന ഷഹബാസ് അമൻ ഷോ വരാനായിട്ട് പോവുകയാണ്. അപ്പം ആ ഒരു ഷോയുടെ പേര് എന്തായിരിക്കും എന്നുള്ളതിനെ കുറിച്ചുള്ള ചർച്ചകൾ ഇങ്ങനെ കുടുംബരി കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. കാരണം എല്ലാവരും മനോഹരമായിട്ട് ഒരുപാട് പേരുകളും സജഷൻസും ഒക്കെ നമുക്കിങ്ങനെ നൽകിക്കൊണ്ടിരിക്കുന്ന, മികച്ചൊരു റെസ്പോൺസ് അതിനിങ്ങനെ ലഭിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾക്കും ഇനിയും പേരിടാൻ കുറച്ച് സമയങ്ങൾ കൂടി വെയിറ്റിംഗ് ആണ്. കുറച്ച് സമയത്തിന് കൂടി നിങ്ങൾക്ക് ആ ഒരു പേരുകളിലേക്ക് എത്താനായിട്ട് സാധിക്കും. അദ്ദേഹത്തിൻ്റെ പാട്ടുകളൊക്കെ കേട്ടിങ്ങനെ ഇരിക്കുന്ന സമയത്ത് ആ ഒരു പ്രണയം സ്നേഹമൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു മൊമെൻറ്റിലൂടെയായിരിക്കും നമ്മൾ വളരെ കാമായിട്ടായിരിക്കും ആ ഒരു പാട്ടുകളൊക്കെ ആസ്വദിച്ച് നമ്മൾ പോവുക അല്ലേ. അപ്പോൾ ആ ഒരു മൊമെൻറ്റിന് പറ്റിയൊരു പേരുകളാണ് നിങ്ങൾ അയച്ചു തരേണ്ടത്. 5000917 എന്ന നമ്പറിലേക്ക് പ്രണയവും സ്നേഹവും ഒക്കെ തന്നെ നിറയുന്ന നല്ല നല്ല പേരുകൾ നിങ്ങൾക്ക് ഇനിയും സജസ്റ്റ് ചെയ്യാനായിട്ടുള്ള സമയമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മെസ്സേജിൽ അയച്ചിടാം. 5000917 എന്ന നമ്പറിലേക്കാണ് നിങ്ങളുടെ ആ ഒരു പേരുകൾ വരേണ്ടത് എന്നുള്ള കാര്യം കൂടി ഈ സമയത്തൊന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നേരെ അടുത്ത പാട്ടിലേക്ക് നമ്മൾ എത്താനായിട്ട് പോവുകയാണ്. നമ്മളിപ്പോൾ പറഞ്ഞ് ആ പാട്ടിലേക്ക് തന്നെയാണ് വരുന്നത്. ഒഡിയൻ സിനിമയിൽ സുദീപ് ശ്രേയാ ഘോഷാൽ രണ്ടുപേരും ചേർന്ന് പാടിയ ആ ഒരു ബ്യൂട്ടിഫുൾ ട്രാക്ക് തന്നെയാണ് നിങ്ങൾക്ക് അരികിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ പാട്ടിൻ്റെ വരിയിൽ അന്ത്യാളൻ എന്ന് പറയുന്ന ആ ഒരു വേർഡ് വന്നു പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു പാട്ടിലേക്ക് ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നത്. അടുത്ത മനുവിനൊരു മെസ്സേജ് ഉണ്ട്. നിയർ കടമ്മനിട്ട ഭാഗത്തൊരു ഒരു സ്ഥലമുണ്ട് എന്ന് പറഞ്ഞിട്ട് മനീഷാണ് മെസ്സേജ് ചെയ്തിട്ടുള്ളത് കേട്ടോ. പത്തനംതിട്ടയിലുണ്ടൊരു പ്രദേശം, അന്ത്യാളൻ കാവ്, നിയർ ടു മൈ പ്ലേസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. മനീഷാണ് ആ മെസ്സേജ് അയക്കുന്നത്. അപ്പോൾ എന്തായാലും എല്ലാവർക്കും വേണ്ടിയിട്ട് ആ ഒരു ബ്യൂട്ടിഫുൾ പാട്ടിലേക്ക് നമ്മളെത്തുന്നു. സമയം 7 കഴിഞ്ഞ് 46 ആയിട്ടുണ്ട്. മോർണിംഗ് സവാരിയിൽ ഈ ടൈമിൽ ഞാൻ നിസ നിങ്ങൾക്കൊപ്പം. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: നിറങ്ങളുടെ ആഘോഷം ഇനി ആഭരണങ്ങളിലേക്കും. നിറങ്ങളുടെ മനോഹരമായ വൈവിധ്യത്തിൽ ആഘോഷങ്ങൾക്ക് ഒരു പുതിയ ഭാവം നൽകി തനിഷ്കിന്റെ പുതിയ കളർ സ്റ്റോൺ കളക്ഷൻ ഗാർഡൻ ഓഫ് ജെംസ്. പാരമ്പര്യത്തിന്റെ ഭംഗിയും പുതുമയുടെ സ്റ്റൈലും ഒത്തുചേർന്ന് ഡിസൈൻ ചെയ്ത ആഭരണങ്ങൾ. സറ്റിൽ എവറിഡേ എലഗൻസ് മുതൽ സ്റ്റേറ്റ്മെന്റ് ഫെസ്റ്റീവ് പീസസ് വരെ ഡിന്നറിനും ഫാമിലി ഫംഗ്ഷനും ഓഫീസിലെ സ്പെഷ്യൽ ഡേക്കും ഒരുപോലെ അണിയാം. ഇന്ന് തന്നെ ഏറ്റവും അടുത്തുള്ള തനിഷ്ക് സ്റ്റോർ സന്ദർശിക്കൂ, നേരിൽ കണ്ടറിയൂ, അല്ലെങ്കിൽ വിസിറ്റ് തനിഷ്ക് .ae. Garden of Gems by Tanishq, as vibrant as you. You're listening to Morning Safari. Morning Safari. Morning
1: Safari. Only on Radio Suno 91.7 FM.
2: All hits all day.
3: This is
2: Radio Suno

0: Morning Safari, only on Radio Snow 91.7 FM. Malabar Golden Diamonds Morning Safari
1: brought to you by Malabar Golden Diamonds ന്റെ പുതിയ ഷോറൂം ഇപ്പോൾ അബുഹമൂർ സഫാരി മോളിലും നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ എവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും ഒരു നഷ്ടവും ഇല്ലാതെ എക്സ്ചേഞ്ച് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് സഫാരി മോളിൽ നിന്ന് മാത്രം.
2: ഇൻ അസോസിയേഷൻ
3: വിത്ത് കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu. Hypermarkets, supermarkets and department stores where the world comes to shop.
5: Just feel like you're home.
6: Suno. Updates.
7: Suno updates like is swagatham. Update galamai Nisa. ഉറക്ക സംബന്ധമായ പ്രശ്നങ്ങൾക്ക് പ്രത്യേക ചികിത്സാ കേന്ദ്രവുമായി ഹമദ് മെഡിക്കൽ കോർപ്പറേഷൻ. മുതിർന്നവരിലെ ശ്വാസകോശ സംബന്ധമല്ലാത്ത ഉറക്ക പ്രശ്നങ്ങൾ കണ്ടെത്തുന്നതിനും ചികിത്സിക്കുന്നതിനുമായി പ്രത്യേക സേവനങ്ങൾ ലഭ്യമാക്കുന്നതിനായി ഹമദ് ജനറൽ ആശുപത്രിയിൽ സ്ലീപ്പ് ഹെൽത്ത് ക്ലിനിക് ആരംഭിച്ചു. തുടർച്ചയായോ ആവർത്തിച്ചോ ഉണ്ടാകുന്ന ഉറക്കമില്ലായ്മ, ഉറങ്ങാൻ ബുദ്ധിമുട്ട്, ഉറക്കം നിലനിർത്താൻ കഴിയാത്തത്, പകൽ സമയത്തെ അമിതമായ ഉറക്കം, ക്രമരഹിതമായ ഉറക്ക സമയക്രമം, ഇടയ്ക്കിടെ ഉണരുന്നത്, സമ്മർദ്ദം, ഉത്കണ്ഠ, മറ്റു മാനസിക പ്രശ്നങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട ഉറക്ക പ്രശ്നങ്ങൾ എന്നിവ ക്ലിനിക്കിൽ വിശദമായി പരിശോധിക്കും. ഖത്തറിൽ സ്കൂൾ വാക്സിനേഷൻ ക്യാമ്പയിൻ സെപ്റ്റംബർ 20 മുതൽ ആരംഭിക്കും. വിദ്യാഭ്യാസ ഉന്നത വിദ്യാഭ്യാസ മന്ത്രാലയം, പ്രൈമറി ഹെൽത്ത് കെയർ കോർപ്പറേഷൻ എന്നിവയുടെ സഹകരണത്തോടുകൂടിയാണ് ദേശീയ സ്കൂൾ വാക്സിനേഷൻ ക്യാമ്പയിൻ നടപ്പാക്കുന്നത്. രാജ്യത്തെ വിനോദ കേന്ദ്രങ്ങൾ വിപുലീകരിക്കുന്നതിനും അടിസ്ഥാന സൗകര്യങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനും നഗര ജീവിതത്തിന്റെ നിലവാരം മെച്ചപ്പെടുത്തുന്നതിനുമായുള്ള നാഷണൽ സ്ട്രാറ്റജി ഫോർ ഓപ്പൺ ആൻഡ് റിക്രിയേഷണൽ ഏരിയാസ് പദ്ധതിയുടെ 94% പ്രവർത്തനങ്ങളും പൂർത്തിയായതായി മുനിസിപ്പാലിറ്റി മന്ത്രാലയം അറിയിച്ചു. കുട്ടികളുടെയും കുടുംബങ്ങളുടെയും ഡിജിറ്റൽ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി ഖത്തർ സാമൂഹിക വികസന കുടുംബ മന്ത്രാലയം ഡിജിറ്റലി അവെയർ ഫാമിലി എന്ന ദേശീയ ക്യാമ്പയിൻ ആരംഭിച്ചു. എട്ടാം വനിതാ ഏഷ്യാകപ്പ് കിരീടം ഇന്ത്യ സ്വന്തമാക്കി. ദുബായിൽ നടന്ന ഏഷ്യാകപ്പ് 2020 ഫൈനലിൽ ശ്രീലങ്കയെ 72 റൺസിന് പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ കിരീടമണിഞ്ഞത്.
6: Suno.

0: மலபார் கோல்டன் டைமண்ட்ஸ் மார்னிங் சவாரி
1: brought to you by மலபார் கோல்டன் டைமண்ட்ஸ் இன் புதிய ஷோரூம் இப்போ அபூஹமூர் சஃபாரி மாலிலும். நீங்களுடைய பழைய சொர்ணாபரணங்கள் எவிடെ നിന്ന് வாங்கியதാണെങ്കിലും ഒരു നഷ്ടവും ഇല്ലാതെ എക്സ്ചേഞ്ച് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സഫാരി മോളിൽ നിന്ന് മാത്രം.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ. ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം. ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu. Hypermarkets, supermarkets and department stores where the world comes to shop.

0: 91.7 FM. 91.7 FM.
1: Qatar's happiness frequency.
0: Radio Sunil. തനിഷ്കിന്റെ ബെസ്റ്റ് ഗോൾഡ് റേറ്റ് ഓഫറിനൊപ്പം നിങ്ങളുടെ ഫേവറേറ്റ് ജ്വല്ലറി തിരഞ്ഞെടുക്കൂ. വെറും 20% അഡ്വാൻസ് നൽകി ബുക്ക് ചെയ്യൂ. ഫൈനൽ പർച്ചേസ് നടത്തുമ്പോൾ ബുക്കിംഗ് ദിവസത്തെയോ ബില്ലിംഗ് ദിവസത്തെയോ വിലയിൽ ഏതാണോ കുറവ് ആ റേറ്റ് നിങ്ങൾക്ക് ലഭിക്കും. ഫുൾ എമൗണ്ട് ഒന്നിച്ച് നൽകാതെ തന്നെ നിങ്ങളുടെ ഫെസ്റ്റീവ് ഷോപ്പിംഗ് പ്ലാൻ ചെയ്യാം. നവംബർ 8 വരെ ഈ ഓഫേഴ്സ് ലഭ്യമാണ്. നൗ ഓപ്പൺ അറ്റ് ലുലു ഹൈപ്പർ മാർക്കറ്റ്, ഡി റിംഗ് റോഡ് ആൻഡ് ദോഹ ഫെസ്റ്റിവൽ സിറ്റി. ഓപ്പണിംഗ് സോണാറ്റ് അൽവോത്താൻ സെന്റർ ആൻഡ് ബൾവ വില്ലേജ്. തനിഷ് ജ്വല്ലറി ബൈങ് മെയ്ഡ് ഈസിയർ. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.
2: ഹായ് നമസ്കാരം, ഞാനിന്നലെ സ്വന്തം അപ്പം ചേർക്കാണ്. നമ്മുടെ സ്വന്തം ഗസ്റ്റല്ലേ, റേഡിയോ സിനിമ.

0: மலபார் கோல்டன் டைமண்ட்ஸ் மார்னிங் சவாரி brought to you by மலபார் கோல்டன் டைமண்ட்ஸ்ின்டி புதிய ஷோரூம் இப்போ அபோஹமூர் சஃபாரி மாலிலும். நீங்களுடைய பழைய சொர்ணாபரணங்கள் எவ்விட நின்று வாங்கியதாங்கிலும் ஒரு நஷ்டமும் இல்லாதே எக்ஸ்சேஞ்ச் செய்யாம். மலபார் கோல்டன் டைமண்ட்ஸ் சஃபாரி மாலில் இருந்து மாத்திரம்.
1: In association with
2: Commercial Bank, we are saving more, turns dreams into reality. Commercial Bank's 5 million riyals dream. Dream bigger. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
3: And Lulu. Hypermarkets, supermarkets and department stores where the world comes to shop.
4: Just feel like you're home.
5: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 8 മണി കഴിഞ്ഞ് 17 മിനിറ്റ് ആണ്. കേട്ടുകൊണ്ടേയിരിക്കുന്ന മോർണിംഗ് സവാരിയിൽ ഞാൻ സാധ്യങ്ങളുടെ കൂടെയുണ്ട്. September 14 തിങ്കളാഴ്ച ദിവസമാണ്. പ്രേംസിന്റെ ഒരു മെസ്സേജ് എത്തിയിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് ഡിയർ, ഇന്ന് മോളുടെ ബർത്ത്ഡേ ആണ്, 4th birthday ആണ്. അപ്പോൾ മോൾക്കൊരു നല്ല ആശംസകൾ കൊടുക്കണം. മോളുടെ പേര് ഇവാനി എന്നാണ് പേര്. അപ്പോൾ ഇവാനി കുട്ടിക്ക് വളരെ സ്നേഹത്തോടു കൂടി സ്പെഷ്യലായിട്ടൊരു ഹാപ്പി ബർത്ത്ഡേ.

കൂടെ തന്നെ കഴിഞ്ഞ മണിക്കൂറിലെ നമ്മളൊരു സ്ഥലവിശേഷം പറഞ്ഞപ്പോൾ ഒരുപാട് പേരുടെ നല്ല നല്ല മെസ്സേജുകൾ വന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു സ്ഥലത്തിൻ്റെ പേര് അധികം പേര് കേട്ടിട്ടുണ്ടോ എന്നറിയില്ല. അന്ത്യാളം എന്ന് പറയുന്ന ഒരു സ്ഥലത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിച്ചത്. അപ്പോൾ ഒരുപാട് പേരുടെ മെസ്സേജുകൾ ഉണ്ടായിരുന്നു. ജമേഷ് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, ഈ ഒരു ഏരിയയെക്കുറിച്ച് അധികം ആർക്കും അറിയില്ലാത്തൊരു ഏരിയ ആണ്, ഐ മീൻ ആ ഒരു സ്ഥലത്തിൻ്റെ പേര് അധികം ആർക്കും അറിയില്ല. പത്തനംതിട്ട ജില്ലയിലെ കടമ്പനട്ട എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ അടുത്തുള്ളൊരു ചെറിയ ഗ്രാമമുണ്ട്. അവിടെ ആ സ്ഥലത്തിൻ്റെ പേരും അന്ത്യാളം കാവ് എന്ന് പറയുന്ന സ്ഥലമാണ് എന്ന് പറയുന്നു. അപ്പോൾ അന്ത്യാളം എന്ന് പറയുന്ന സ്ഥലം പല ഭാഗത്തും ഉണ്ട്. അന്ത്യാളം കാവ് എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ വിശേഷങ്ങളും കുറേ പേര് മെസ്സേജിൽ നമുക്കത് അങ്ങനെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു, ആ ഒരു സ്ഥലവിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ. ഏതായാലും ഇനി സ്പെഷ്യലായിട്ട് പറയാനായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, ചില ആളുകൾക്ക് ഈ പറഞ്ഞ ഉറക്കം റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ ചിലപ്പോൾ നേരിടുന്ന ആളുകളുണ്ടായിരിക്കുക അല്ലേ. ഈ പറഞ്ഞ പോലെ തന്നെ കൃത്യമായിട്ടുള്ളൊരു ഉറക്കം കിട്ടാതിരിക്കുക, അല്ലെങ്കിൽ തുടർച്ചയായിട്ടോ ആവർത്തിച്ചൊക്കെ ഉണ്ടാകുന്നൊരു ഉറക്കമില്ലായ്മ, ഉറങ്ങാനായിട്ടുള്ള ബുദ്ധിമുട്ട്, പിന്നെ അതുപോലെ തന്നെ പകൽ സമയത്ത് അമിതമായിട്ടുള്ളൊരു ഉറക്കം, ക്രമരഹിതമായിട്ടുള്ള ഉറക്ക സമയക്രമം, ഇടയ്ക്കിടെ ചിലപ്പം എഴുന്നേൽക്കുക, അല്ലെങ്കിൽ നമ്മുടെ ഒരു സമ്മർദ്ദമോ അല്ലെങ്കിൽ നമ്മുടെ ഒരു ഉത്കണ്ഠയോ അല്ലെങ്കിൽ മറ്റ് മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഉറക്ക പ്രശ്നങ്ങളുള്ള ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇനിയിപ്പം നമുക്ക് വളരെ നല്ലൊരു സേവനം കൂടി നമുക്ക് അരികിലേക്ക് എത്താനായിട്ട് പോകുന്നു. ഹമദ് ജനറൽ ആശുപത്രിയിൽ സ്ലീപ്പ് ഹെൽത്ത് ക്ലിനിക് നമുക്ക് വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഉറക്ക സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് പ്രത്യേക ഒരു ചികിത്സാ സെൻറ്റർ എന്നുള്ള ആ ഒരു അർത്ഥത്തിലാണ് ഹമദ് മെഡിക്കൽ കോർപ്പറേഷൻ ഈ ഒരു ഹെൽത്ത് ക്ലിനിക്ക്, സ്ലീപ്പ് ഹെൽത്ത് ക്ലിനിക്ക് ആരംഭിച്ചിട്ടുള്ളത്. മുതിർന്നവരിലെ ശ്വാസകോശ സംബന്ധമല്ലാത്ത ഉറക്ക പ്രശ്നങ്ങളൊക്കെ കണ്ടെത്തുക, അത് ചികിത്സിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രത്യേക സേവനങ്ങൾ ലഭ്യമാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഹമദ് ജനറൽ ആശുപത്രിയിൽ ഈ ഒരു സ്ലീപ്പ് ഹെൽത്ത് ക്ലിനിക്ക് ആരംഭിച്ചിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും താല്പര്യമുള്ള ആളുകൾക്ക് ഇത്തരം കാര്യങ്ങളിലേക്ക് എത്താം, ഈ ഒരു സേവനങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്താം എന്നുള്ള കാര്യങ്ങൾ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അടുത്ത പാട്ടിലേക്ക് മോർണിംഗ് സവാരി എത്തുന്നു.

0: പതിനഞ്ച് വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ കഥർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ ആറാമത് ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005 6123.
1: इस दुनिया में अगर जन्नत है तो बस यही है, यही है, यही है।

0: மலபார் கோல்டன் டைமண்ட்ஸ் மார்னிங் சவாரி brought to you by மலபார் கோல்டன் டைமண்ட்ஸின் புதிய ஷோரூம் இப்போ அபூஹமூர் சஃபாரி மாலிலும். നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ എവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും ഒരു നഷ്ടവും ഇല്ലാതെ എക്സ്ചേഞ്ച് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സഫാരി മോളിൽ നിന്ന് മാത്രം. ഇൻ അസോസിയേഷൻ വിത്ത്
1: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ. ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം. ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
2: And Lulu. Hypermarkets, supermarkets and department stores where the world comes to shop. Just feel

സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 8 മണി കഴിഞ്ഞ് 33 മിനിറ്റ് ആണ്. മോർണിംഗ് സവാരി വിശേഷങ്ങൾ ഇങ്ങനെ കേട്ടുപോകുന്ന ടൈമിൽ പ്രധാനപ്പെട്ട ചില അപ്ഡേറ്റുകളിലൂടെ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. മിനിസ്ട്രി ഓഫ് സോഷ്യൽ ഡെവലപ്മെന്റ് ആൻഡ് ഫാമിലി ഒരു ക്യാമ്പയിൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യത്തോടു കൂടിയുള്ള ഒരു ക്യാമ്പയിനാണിത്. ഈ ഒരു ക്യാമ്പയിൻ്റെ പേര് ഡിജിറ്റലി അവെയർ ഫാമിലി എന്ന് പറയുന്ന ഒരു ക്യാമ്പയിനാണ്, ഒരു നാഷണൽ ക്യാമ്പയിനാണ് തുടക്കമിട്ടിട്ടുള്ളത്. ഒരു നല്ല ഒരു തീമോടുകൂടി തന്നെയാണ് ഈ ഒരു കാര്യം നമുക്ക് അരികിലേക്ക് എത്താനായിട്ട് പോകുന്നത്. അതായത് കുട്ടികളുടെയും കുടുംബങ്ങളുടെയും ഒക്കെ ഡിജിറ്റൽ സുരക്ഷ ഉറപ്പാക്കുക എന്നുള്ളതാണ് ഈ ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് മുന്നോട്ട് വയ്ക്കുന്ന കാര്യം. ഖത്തർ സാമൂഹിക വികസന കുടുംബ മന്ത്രാലയമാണ് ഡിജിറ്റലി അവെയർ ഫാമിലി എന്ന് പറയുന്ന ഈ ഒരു നാഷണൽ ക്യാമ്പയിന് തുടക്കമിട്ടിട്ടുള്ളത്. അതായത് ദെയർ പ്രൊട്ടക്ഷൻ യുവർ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്ന ഒരു നല്ല തീമാണ് ഇതിന് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു തീമിലാണ് ഈ ഒരു ക്യാമ്പയിനും കാര്യങ്ങളും ഒക്കെ എല്ലാവർക്കും അരികിലേക്ക് എത്തുന്നത്. അതായത് ഡിജിറ്റൽ സേഫ്റ്റി അവയർനെസ് നൽകുക എന്നുള്ളത് തന്നെയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്ന കാര്യം. ഫാമിലീസിന് കുടുംബങ്ങൾക്കാണെങ്കിലും കുട്ടികൾക്കാണെങ്കിലും ഒക്കെ തന്നെ ഇത്തരം കാര്യങ്ങളിലുള്ള അവയർനെസ് നൽകുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് ഈ ഒരു ക്യാമ്പയിന് തുടക്കമായിട്ടുള്ളത്. അപ്പോൾ ഏറ്റവും മനോഹരമായ രീതിയിൽ തന്നെ ഈ ഒരു ക്യാമ്പയിൻ മുന്നോട്ട് പോകട്ടെ. ഇതിൽ ഇത്തരം കാര്യങ്ങൾ കൂടുതൽ കൂടുതൽ കുടുംബങ്ങളിലേക്കും കുട്ടികളിലേക്കും ഒക്കെ ഡിജിറ്റൽ റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഡിജിറ്റൽ സുരക്ഷ ഉറപ്പാക്കണം എന്നുള്ള ആ ഒരു ഓർമ്മപ്പെടുത്തലാണ് ഡിജിറ്റലി അവെയർ ഫാമിലി എന്ന് പറയുന്ന ഈ ഒരു ക്യാമ്പയിനിലൂടെ നമുക്ക് അരികിലേക്ക് എത്താനായിട്ട് പോകുന്നത് എന്നുള്ള ആ ഒരു നല്ല ഓർമ്മപ്പെടുത്തൽ കൂടി നൽകിക്കൊണ്ടാണ് ഞാൻ അടുത്ത പാട്ടിലേക്ക് എത്താനായിട്ട് പോകുന്നത്. ഒപ്പം തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലേക്ക് നിങ്ങളെ ഇങ്ങനെ ഓർമ്മപ്പെടുത്തി പോയിക്കൊണ്ടിരിക്കുന്ന കാര്യമുണ്ട്. ഷഹബാസ് അമൻ, അദ്ദേഹം നമ്മുടെ ഖത്തറിലേക്ക് എത്താനായിട്ട് പോവുകയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു മനോഹരമായിട്ടുള്ള ആ ഒരു ഒരു എന്താ പറയുക, മനോഹരമായിട്ടുള്ളൊരു ഒരു സായാഹ്നം അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു സായാഹ്നത്തിന് പറ്റുന്ന പേരുകൾ, ആ ഒരു ഇവൻറ്റിന് പറ്റുന്ന ഒരു പേര് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാം എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേരുടെ നല്ല റെസ്പോൺസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്കറിയാം ആ ഒരു അദ്ദേഹം ഇരുന്ന് പാടുന്ന ആ ഒരു സ്റ്റൈലും അല്ലെങ്കിൽ ആ ഒരു രീതിയും ഒക്കെ നമുക്കറിയാം നല്ല പ്രണയത്തിലും അല്ലെങ്കിൽ സ്നേഹത്തിലും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന രീതിയിലായിരിക്കും ആ ഒരു മനോഹരമായിട്ടുള്ളൊരു ഇവൻറ്റ് നമുക്ക് അരികിലേക്ക് എത്താനായിട്ട് പോകുന്നത്. അപ്പോൾ അതിന് പറ്റുന്ന പേരുകൾ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാവുന്നതാണ്. ആ ഒരു ഇവൻറ്റിന് പറ്റുന്ന രീതിയിലുള്ള മനോഹരമായിട്ടുള്ള പേരുകൾ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാം. നിങ്ങൾക്കത് മെസ്സേജിൽ അയക്കാവുന്നതാണ്. 5000 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് പേരുകൾ അയക്കാവുന്നതാണ് എന്നുള്ള കാര്യം കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അടുത്ത പാട്ടിലേക്ക് പോവാണ്. ബൈ സൈക്കിൾ തീവ്സ് എന്ന മൂവിയിലെ പാട്ടാണ് വരുന്നത്. സമയം 8 മണി കഴിഞ്ഞ് 35 മിനിറ്റാണ്. മോർണിംഗ് സവാരിയാണ് കേൾക്കുന്നത്. ജനിസ ഈ ടൈമിൽ നിങ്ങൾക്കൊപ്പം. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: Radio Suno 91.7 FM Qatar's favorite radio station. ഫിറ്റ്നസ് പുതിയ പവർ ഹൗസ് ഇനി അൽറയാനിലും ഫാൽക്കൺ ഫിറ്റ്നസ് സെന്ററിന്റെ ഏഴാമത്തെ ബ്രാഞ്ച് അൽറയാനിൽ ഉദ്ഘാടനത്തിനായി എത്തുന്നു മലയാളത്തിന്റെ പ്രിയ താരം ജയസൂര്യ, ഒപ്പം നടിമാരായ എസ്തർ അനിൽ, ഷംന കാസിം, ഒപ്പം പ്രൊഡ്യൂസേഴ്സായ സി ആർ സലീം ആൻഡ് രാജേഷ് കൃഷ്ണ. സെപ്റ്റംബർ 18 വൈകിട്ട് 7 PM ഫാൽക്കൺ ഫിറ്റ്നസ് സെന്റർ അൽറയാൻ. ഏവർക്കും സ്വാഗതം.
1: ഹായ്, ഞാൻ ഗോപി സുന്ദർ.
2: യു ആർ ലിസണിംഗ് ടു
1: 91.7 Radio Suno.
2: You're listening to
3: Morning Safari.
2: Morning Safari.
3: Morning Safari.
4: Only on Radio Suno 91.7 FM.
2: You are listening to Radio Suno 91.7.

കല്യാണരാമൻ മൂവിയിലെ പാട്ടായിരുന്നു നമ്മൾ കേട്ട് കഴിഞ്ഞിട്ടുള്ളത്. ഇനിയിപ്പോൾ ഒരു കുഞ്ഞ് വിഷസ് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് റിജീഷിൻ്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. ഹായ് നിസ, എൻ്റെ മോൻ കേദാറിൻ്റെ ഫ്രണ്ട് തനയുടെ ബർത്ത്ഡേ ആണ്. അപ്പം തനയ്ക്കൊരു നല്ല ആശംസകൾ കൊടുക്കുമോ? കേദാറിൻ്റെ പേരിൽ വേണം ആ വിഷസ് കൊടുക്കാനായിട്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. പേര് കൊള്ളാം കേട്ടോ, തനൈ. ഓക്കെ. അപ്പോൾ എന്നാലും ഇന്ന് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന തനൈന് കേദാർ മോനാണ് സ്പെഷ്യലായിട്ട് വിഷ് ചെയ്യുന്നത്. രണ്ടുപേരും ഭയങ്കര ഫ്രണ്ട്സാണ്, തനയും കേദാറും. അപ്പം കേദാർ വളരെ സ്നേഹത്തോടു കൂടി തനൈന് പറയുന്നു.

ഒപ്പം തന്നെ നമുക്ക് നമ്മുടെ ഖത്തറിലേക്ക് നോക്കുവാണെങ്കിൽ നമ്മുടെ രാജ്യത്തെ വിനോദ കേന്ദ്രങ്ങൾ വിപുലീകരിക്കുന്നതിനും അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ ശക്തിപ്പെടുത്തുന്നതിനും നഗരജീവിതത്തിന്റെ ആ ഒരു നിലവാരം മെച്ചപ്പെടുത്തുന്നതിനുമായിട്ടുള്ള നാഷണൽ സ്ട്രാറ്റജി ഫോർ ഓപ്പൺ ആൻഡ് റിക്രിയേഷണൽ ഏരിയാസ് പദ്ധതിയുടെ ആ ഒരു പ്രോജക്റ്റിന്റെ 94% പ്രവർത്തനങ്ങളും പൂർത്തിയായതായിട്ട് മുനിസിപ്പാലിറ്റി മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. നമ്മുടെ നഗരജീവിതം എന്ന് പറയുന്നതിന് കൂടുതൽ കൂടുതൽ സുഖകരമായിട്ട് മാറും എന്നുള്ളതാണ്. വിനോദ ഇടങ്ങൾക്കായിട്ടുള്ള ആ ഒരു പദ്ധതിയും കാര്യങ്ങളൊക്കെ ഏറ്റവും മനോഹരമായിട്ട് മുന്നോട്ട് പോകുന്നത്. 94% പുരോഗതിയാണ് ഇക്കാര്യത്തിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ആ ഒരു അപ്ഡേറ്റ് കൂടി നിങ്ങൾക്ക് നൽകിക്കൊണ്ട് കുറച്ചധികം പേരുടെ മെസ്സേജുകളുണ്ട്. എല്ലാവരും ഗംഭീരമായിട്ട് ഇങ്ങനെ പേരുകളൊക്കെ സജസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്ന സമയത്ത് ആഷിഖ് ഭീമൻ ഗുഡ് മോർണിംഗ് പറയുന്നു, വെരി ഗുഡ് മോർണിംഗ് ആഷിഖ്, ഒരു നല്ല ഡേ വിഷ് ചെയ്യുന്നു. ലിജു ജോസഫ് മെസ്സേജ് ചെയ്തിട്ടുണ്ട്, മനോജ് മെസ്സേജ് ചെയ്യുന്നു, ഗൂഗിളിൻ്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരുടെയും മനോഹരമായിട്ടുള്ള പേര് സജഷൻസ് കൂടി വന്നോട്ടെ എന്ന് കൂടി ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഷഹബാസ് അമൻ ഷോയുടെ പേരുകൾ നമ്മളിങ്ങനെ നിങ്ങളുടെ അടുത്ത് ചോദിച്ച് നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പേരുകൾ കൂടി നമ്മളിങ്ങനെ ചോദിച്ചു വരുന്ന സമയമാണ്. അപ്പോൾ പേരുകൾ സജസ്റ്റ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ ഇനിയും കുറച്ച് സമയം കൂടി നിങ്ങൾക്ക് വേണ്ടിയുണ്ട്. 5000917 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ ആ ഒരു മെസ്സേജുകൾ പോരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത പാട്ടിലേക്ക്. ഒരു നാൾ വരും എന്ന സിനിമയിലെ ഒരു നല്ല പാട്ടുണ്ട്, ആ പാട്ടാണ് നമ്മൾ ഇനി കേൾക്കാനായിട്ട് പോകുന്നത്. സമയം 8 കഴിഞ്ഞ് 52 മിനിറ്റാണ്. മോർണിംഗ് സവാരിയാണ് ജനസ നിങ്ങൾക്കൊപ്പം.

0: Morning Safari. Only on Radio Suno 91.7 FM. Malabar Golden Diamonds Morning Safari
1: brought to you by Malabar Golden Diamonds ന്റെ പുതിയ ഷോറൂം ഇപ്പോൾ അബോഹമൂർ സഫാരി മോളിലും നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ എവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും ഒരു നഷ്ടവുമില്ലാതെ എക്സ്ചേഞ്ച് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് സഫാരി മോളിൽ നിന്ന് മാത്രം.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ. ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം. ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu. Hypermarkets, supermarkets and department stores where the world comes to shop. Just feel like you're
5: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 9 കഴിഞ്ഞ് 3 ആണ്. മോർണിംഗ് സവാരിയുടെ അടുത്ത മണിക്കൂറിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു. സെപ്റ്റംബർ 14 തിങ്കളാഴ്ച ദിവസമാണ്.
6: ഗുഡ് മോർണിംഗ്.
5: ഗുഡ് മോർണിംഗ് അപ്പുണ്ണി. അബ്ദുൽ ജബ്ബാറിന് ഒരു മെസ്സേജ് ഉണ്ട്. കുറച്ച് സമയത്ത് ആളിങ്ങനെ വെയിറ്റിംഗ് ആണ്. ജ്യേഷ്ഠന്റെ അളിയന്റെ മകളുടെ റഹന എന്നാണ് പേര്. നിക്കാഹ് കഴിഞ്ഞു. ഒരു ആശംസ പറയണം. റഹനന്റെ അപ്പയും അമ്മയും ഫഹിമ അബ്ദുൽ ജബ്ബാർ ഖത്തറിൽ നിന്നും ആശംസകൾ നേരുന്നു എന്ന് പറയുന്നു. അവരിങ്ങനെ കേൾക്കാൻ വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു.
6: ഓക്കെ, അപ്പൊ എന്തായാലും എല്ലാവിധ ആശംസകളും ഞങ്ങളുടെ ഭാഗത്തു നിന്നും കൂടെ അറിയിക്കാണ് കേട്ടോ.
5: ഓക്കെ, അങ്ങനെ ആശംസകൾ പറഞ്ഞു വരുന്ന കൂട്ടത്തിൽ ഇനിയിപ്പോ നേരെ നമ്മുടെ ഹൈഡ് ആൻഡ് സീക്കിലെ വളരെ സിമ്പിൾ ആയിട്ടൊരു സിനിമ നമ്മൾ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പോകണം. ഓക്കെ, ഈ സിനിമയുടെ സൂചനകൾ ഈ സിനിമയുടെ പോസ്റ്ററിൽ വന്നൊരു വരി, ആരും കുറ്റം പറയാത്ത ചിത്രം എന്നായിരുന്നു. അതാണ് ആരും കുറ്റം പറയാത്ത ചിത്രം എന്ന് ഈ സിനിമയുടെ പോസ്റ്ററിലൊരു വരിയാണ്. ഓക്കെ, 2001 റിലീസായ സിനിമയാണിത്.
6: 2001 റിലീസായി ആരും കുറ്റം പറയാത്ത ചിത്രം ഏതാണ്?
5: ഏതാണ്? ഓക്കെ, ഈ സിനിമയിൽ ദേവയാനി അഭിനയിച്ചിട്ടുണ്ട്.
6: ഓക്കെ,
5: ഏതാണ് ഈ ചിത്രം എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. മനസ്സിലായവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ അയക്കാവുന്നതാണ്. 5000917 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ റൈറ്റ് ആൻസേഴ്സ് പോരട്ടെ.
6: 2001 റിലീസായ ആരും കുറ്റം പറയാത്ത ദേവയാനി അഭിനയിച്ച ചിത്രം
5: ഏതാണ്, അതാണ് നമ്മുടെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യം. 5000917 നിങ്ങളുടെ റൈറ്റ് ആൻസേഴ്സ് പോരട്ടെ. അപ്പുണ്ണി ഇപ്പോഴും ആരെയാണ് ഓർത്തിരിക്കുന്നത് എന്ന് ഗൂഗിളിൽ ചോദിക്കുന്നത്. കഴിഞ്ഞ ദിവസത്തെ ക്ഷീണം അപ്പുണ്ണിക്ക് ഇതുവരെ മാറിയിട്ടില്ല.
6: ഇതുവരെ മാറിയിട്ടില്ല എന്നുള്ളത് മാത്രല്ല, അത് എന്നെ എത്രത്തോളം തകർത്തു എന്നുള്ളതും കൂടെ നിങ്ങൾ മനസ്സിലാക്കി.
5: ഞങ്ങളാണെങ്കിൽ അറിഞ്ഞ് അതിനകത്ത്
6: പണിയെടുക്കുകയെടുത്ത് പത്രവാർത്ത കട്ട് ചെയ്ത് കയറ്റുന്ന എന്തൊക്കെയാണ്
5: ഇവിടെ നിറച്ച ആൾക്കാരൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുന്നു.
6: അതായത് ഞാൻ നോക്കി കഴിഞ്ഞപ്പോ ഒരാ ഒരു മനുഷ്യൻ ഇങ്ങനെ ട്രോളാൻ വേണ്ടിയിട്ട് ഒരു സംഘം ആളുകൾ നിങ്ങളോടൊക്കെ ഞാൻ എന്താണ് ചെയ്തത്?
5: ഒരു സുഖം, ഒരു മനസുഖം അത്രേ പറയാനുള്ളൂ. ഓക്കെ, നമ്മളുടെ ചില റീലുകളെ കുറിച്ചാണ് പറഞ്ഞു വന്നത്. നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസില് ചില സ്പെഷ്യൽ റീലുകളൊക്കെ ഉണ്ട്.
6: അതെ,
5: അപ്പൊ കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടോളൂ എന്ന് പറഞ്ഞുകൊണ്ട് എം ജി അണ്ണൻ എന്ന് പറഞ്ഞ സ്ഥിതിക്ക് നമ്മള് കേൾക്കാൻ പോകുന്ന പാട്ട് ഹൈവാൻ മൂവിയിലെ പാട്ടാണ്. കാരണം ഒപ്പം സിനിമയുടെ ബോളിവുഡ് വേർഷനാണ് എന്റെ ലാസ്റ്റ് ലാലേട്ടം വരുന്ന വിശേഷങ്ങളൊക്കെ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ട്രെൻഡായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒപ്പം സിനിമയിലെ നമ്മുടെ പാട്ടുണ്ടല്ലോ ചിന്നമ്മ എന്നുള്ള പാട്ടുണ്ടല്ലോ, അപ്പൊ ആ ഒരു പാട്ടിന്റെ വിഷ്വലൊക്കെ ഓർമ്മപ്പെടുത്തും ഈ ഈ ബോളിവുഡ് സോങ് കേൾക്കുന്ന സമയത്ത്. അപ്പൊ ഹൈവാൻ മൂവിയിലെ പാട്ടാണ് മോർണിംഗ് സവാരിയിൽ ഇപ്പോ

0: നിറങ്ങളുടെ ആഘോഷം ഇനി ആഭരണങ്ങളിലേക്കും. നിറങ്ങളുടെ മനോഹരമായ വൈവിധ്യത്തിൽ ആഘോഷങ്ങൾക്ക് ഒരു പുതിയ ഭാവം നൽകി തനിഷ്കിന്റെ പുതിയ കളർസ്റ്റോൺ കളക്ഷൻ ഗാർഡൻ ഓഫ് ജെംസ്. പാരമ്പര്യത്തിന്റെ ഭംഗിയും പുതുമയുടെ സ്റ്റൈലും ഒത്തുചേർന്ന് ഡിസൈൻ ചെയ്ത ആഭരണങ്ങൾ, സറ്റിൽ എവറിഡേ എലഗൻസ് മുതൽ സ്റ്റേറ്റ്മെന്റ് ഫെസ്റ്റീവ് പീസസ് വരെ ഡിന്നറിനും ഫാമിലി ഫംഗ്ഷനും ഓഫീസിലെ സ്പെഷ്യൽ ഡേക്കും ഒരുപോലെ അണിയാം. ഇന്ന് തന്നെ ഏറ്റവും അടുത്തുള്ള തനിഷ്ക് സ്റ്റോർ സന്ദർശിക്കൂ, നേരിൽ കണ്ടറിയൂ, അല്ലെങ്കിൽ വിസിറ്റ് തനിഷ്ക് ഡോട്ട് എ ഇ. ഗാർഡൻ ഓഫ് ജെംസ് ബൈ തനിഷ്ക്, ആസ് വൈബ്രന്റ് ആസ് യു.
1: ഹായ്, ഞാൻ നിങ്ങളുടെ ഭാമ.
2: യു ആർ ലിസണിംഗ് ടു
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ഭൂവിയിലെ പാട്ടാണ് കേട്ടത്. സമയം 9 മണി കഴിഞ്ഞ് 15 മിനിറ്റ്, സെപ്റ്റംബർ 14 തിങ്കളാഴ്ച ദിവസമാണ്.
1: അങ്ങനെ നമ്മൾ ഇന്ന് ചോദിച്ച ചോദ്യത്തിന് എല്ലാവരും അടിപൊളിയായിട്ട് ആ പോസ്റ്റർ തന്നെ അയച്ചു തന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഒരുപാട് പേര് ചെറിയ ചില സൂചനകളായിരുന്നു നൽകിയത്. ആരും കുറ്റം പറയാത്ത ചിത്രം എന്ന് പറയുന്ന ഒരു വരികൾ ആ ഒരു സിനിമയുടെ പോസ്റ്ററിലുണ്ടായിരുന്നു. ദേവയാനി അഭിനയിച്ച് 2001 റിലീസായ ഈ ചിത്രം ഏതാണ് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം.
0: ഓക്കെ, ആ പോസ്റ്റർ ഇപ്പൊ നോക്കുന്ന സമയത്ത് കുട്ടികളും സ്ത്രീകളും ആർത്തിച്ചിരിക്കുമ്പോൾ അവരെ തടയാൻ നിങ്ങൾക്ക് കഴിയില്ല, കാരണം അപ്പോൾ നിങ്ങൾ പൊട്ടിച്ചിരിക്കുകയായിരിക്കും. കണ്ടവരോട് ചോദിക്കും എങ്ങനെയുണ്ടെന്ന്, സോറി ചോദിക്കാതെ അവർ
1: കണ്ടവരോട് ചോദിക്കും എങ്ങനെയുണ്ടെന്ന്, സോറി ചോദിക്കാതെ തന്നെ
0: അവർ പറയും കാണണം,
1: അവര്
0: പറയും
1: കാണണം
0: കുടുംബ സമേതം
1: എന്നുള്ള. എനിക്കത് ആ സമയത്ത് ഇങ്ങനെ പോസ്റ്റേഴ്സിൽ ഇതുപോലത്തെ കുറെ, ഇപ്പൊ ഇങ്ങനത്തെ പോസ്റ്ററുകളും കാര്യങ്ങളും നമുക്ക് അധികം ഇതുപോലെയുള്ള വേർഡിങ്സോ അല്ലെങ്കിൽ വെറൈറ്റി വേർഡിങ്സോ ഒന്നും ആയിട്ടുള്ള പോസ്റ്ററുകളൊക്കെ വളരെ കുറവാണ്.
0: എനിക്ക് തന്നെ സിനിമാ പോസ്റ്റേഴ്സ് പത്രത്തിൽ വരുന്ന കാലം തന്നെ കഴിഞ്ഞു
1: കഴിഞ്ഞു
0: എനിക്ക് തോന്നുന്നു.
1: അങ്ങനെ കാണുന്നില്ല അധികം, അങ്ങനെ
0: നാട്ടിൽ പോയാലും പത്രം വായിക്കുമ്പോ
1: ഉണ്ട്. പക്ഷെ എന്നാലും പറഞ്ഞല്ലേ, ഈ പറഞ്ഞ
0: പോലെയുള്ള
1: ഒരു സംഭവം ഇല്ല, കാരണം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ഉള്ളിടത്തോളം ആ പോസ്റ്റേഴ്സിന്റെ കാര്യം അത്രക്കില്ലല്ലോ. അപ്പൊ അതുകൊണ്ടായിരിക്കും. അപ്പൊ എന്തായാലും ഈ ഒരു ചിത്രം ഏതാണെന്നുള്ളത് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുമോ എന്നുള്ളതായിരുന്നു നമ്മളുടെ ചോദ്യമായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നത്. നിങ്ങൾക്ക് റൈറ്റ് ആൻസേഴ്സ് അയക്കാവുന്നതാണ്. 5000917
0: സൂചനകൾ ഒരിക്കൽ കൂടി. 2001 റിലീസായ ഒരു ചിത്രമാണ് ആരും കുറ്റം പറയാത്ത ചിത്രം എന്നുള്ളതായിരുന്നു ഈ ചിത്രത്തിന്റെ ഒരു പ്രൊമോഷൻ വാചകം എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ ദേവയാനി ഈ സിനിമയിലെ ഒരു പ്രധാന കഥാപാത്രമായിരുന്നു.
1: ഓക്കെ, അപ്പൊ ഏതാണ് ചിത്രം എന്നുള്ളത് നിങ്ങൾ പറഞ്ഞോളൂ. അതോടൊപ്പം തന്നെ നമ്മുടെ ഖത്തറിലെ സ്കൂൾ വാക്സിനേഷൻ ക്യാമ്പയിന് സെപ്റ്റംബർ 20 മുതൽ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നു എന്നുള്ള അപ്ഡേറ്റുകളും കാര്യങ്ങളും ഒക്കെ വന്നിട്ടുണ്ട്. നമ്മുടെ വിദ്യാഭ്യാസ ഉന്നത വിദ്യാഭ്യാസ മന്ത്രാലയവും പ്രൈമറി ഹെൽത്ത് കെയർ കോർപ്പറേഷനും ഒക്കെ സഹകരിച്ചുകൊണ്ടാണ് ഈ ഒരു ദേശീയ സ്കൂൾ വാക്സിനേഷൻ ക്യാമ്പയിനും കാര്യങ്ങളും ഒക്കെ നടപ്പാക്കുന്നത്.
0: ഓക്കെ, അപ്പൊ എന്തായാലും ഒരു ക്യാമ്പയിൻ വലിയ സക്സസ് ആയി മാറട്ടെ, കുട്ടികളിലേക്ക് അത് എത്തട്ടെ എന്നുകൂടി നമ്മളും ആശംസിക്കുകയാണ് കേട്ടോ.

all day. This is Radio Suno 91.7 FM, Qatar's favorite radio station.

0: மலபார் கோல்டன் டைமண்ட்ஸ் மார்னிங் சவாரி brought to you by மலபார் கோல்டன் டைமண்ட்ஸின்டி புதிய ஷோரூம் இப்போ அபோஹமூർ சஃபாரி மாலிலும் നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ എവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും ഒരു നഷ്ടവുമില്ലാതെ എക്സ്ചേഞ്ച് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സഫാരി മാളിൽ നിന്ന് മാത്രം.
1: ഇൻ അസോസിയേഷൻ വിത്ത്
2: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ. ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം. ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
3: And Lulu. Hypermarkets, supermarkets and department stores. Where the world comes to shop. Just feel.

0: പള്ളിച്ചട്ടൻ ബി മൂവിയിലെ പാട്ടാണ് നമ്മൾ കേട്ടത്. സമയം 9 മണി കഴിഞ്ഞ് 26 മിനിറ്റ് ആയിരിക്കാണ്. മോർണിംഗ് സവാരിയാണ് കേട്ടുകൊണ്ടേയിരിക്കുന്നത്.
1: തീർച്ചയായിട്ടും അങ്ങനെ പവർ ആയിട്ടുള്ള ഒരു പാട്ടൊക്കെ കേട്ട് വരുന്ന വഴിയിൽ ഇന്നത്തെ ദിവസത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇന്ന് ഹിന്ദി ദിവസമാണ്, ഹിന്ദി ഭാഷാ ദിനം.
0: ഓ ബഡിയാ.
1: അപ്പൊ അങ്ങനെ ഒരു പ്രത്യേകത ഇന്നത്തെ സെപ്റ്റംബർ 14 ഉണ്ട് എന്നുള്ളൊരു പ്രത്യേകതയുണ്ട്. നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ സിനിമയിലേക്കാണ് നമ്മുടെ ശ്രദ്ധ പെട്ടെന്ന്.
0: തീർച്ചയായിട്ടും ഞാനും പെട്ടെന്ന് മനസ്സിലേക്ക്
1: ആലോചിച്ചിരിക്കുകയായിരുന്നു അല്ലല്ലോ, ഇന്നസെന്റ്
0: മുകേഷ് അദ്ദേഹം പഠിപ്പിക്കാൻ വരുന്നത്.
1: ഹിന്ദി പഠിപ്പിക്കാൻ വരുന്നത്. അങ്ങനെ കുറെ സിനിമകളും ഈ പറഞ്ഞ പോലെ നമ്മുടെ പാട്ടുകൾ നോക്കുകയാണെങ്കിൽ മലയാളം സിനിമയിൽ തന്നെ നല്ല മനോഹരമായിട്ടുള്ള ഹിന്ദി പാട്ടുകൾ നമുക്കുണ്ട് എന്നുള്ളതാണ്. മലയാള സിനിമയിൽ ഓളം തീർത്ത ഒരുപാട് ഹിന്ദി പാട്ടുകൾ നമുക്കുണ്ട്. അത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹിസ്സാനസ് അബ്ദുള്ളയുണ്ട്, കാഴ്ചയിലെ പാട്ടുണ്ട്, ലൂസിഫറിലെ പാട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ഒരുപാട് പാട്ടുകൾ നമുക്ക് ഇഷ്ടപ്പെട്ട എന്ന് പറയുന്നത് ഹിന്ദിയിലുള്ള തന്നെ നല്ല പാട്ടുകൾ നമുക്ക് ഉണ്ട് എന്നുള്ളതാണ്. അപ്പം ഹിന്ദി ഭാഷാ ദിനവിശേഷങ്ങൾ, സിനിമാ വിശേഷങ്ങൾ നമ്മൾ കൂടുതൽ മാറ്റ്നി മാഷപ്പിൽ നിന്ന് അത്തരം സിനിമകളെക്കുറിച്ചും
0: പറയുന്ന
1: ഡയലോഗുകളൊക്കെ പെട്ടെന്ന് മനസ്സിലേക്ക് വരുമല്ലോ.
0: ഓക്കെ, ഞാൻ ഒരിക്കൽ ലൂസിഫറിലെ പാട്ട് ഹിന്ദിക്കാരെ കേൾപ്പിച്ചു. ആരാ പാടിയത്? ഇതൊരു മലയാള മൂവിയിലെ പാട്ടാണെന്ന് പറഞ്ഞു. അപ്പൊ അവർക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല,
1: മലയാളിയാണ്
0: പാടിയെന്നുള്ളതും, അല്ലെങ്കിൽ സംഗീത സംവിധാനം ഒന്നിനെ കുറിച്ച് അവർക്ക് പറയില്ല, ഇത് ഹിന്ദി പാട്ടാണ്, ഇത് ഹിന്ദിയിലെ ഒരു സിനിമയിലെ പാട്ടാണെന്ന് പറഞ്ഞിട്ട് സമ്മതിക്കില്ല.
1: നമ്മുടെ ജോൾസിന്
0: ഗംഭീരമായി ജോൾസിന് പാടിയ
1: പാട്ടായിരുന്നു. അതുപോലെ തന്നെ CID മൂസയിലെ മേനെ പ്യാരിക്കുകയെന്നുള്ള അതുപോലത്തെ പാട്ടും എനിക്ക് തോന്നുന്നില്ല വേറെ എവിടെയും സംഭവിക്കും. അങ്ങനെ വെറൈറ്റികൾ നമ്മൾ ഏത് ഭാഷയിലാണെങ്കിലും ചെയ്യും.
0: അതെ, എന്നെ പ്യാരിക്ക അത് ഹിന്ദി സിനിമകളുടെ പേരുകൾ മാത്രം വെച്ചിട്ട് നാദിർഷ അദ്ദേഹം തയ്യാറാക്കിയ ഒരു ഭയങ്കര ഒരു ബ്രില്യൻസ് തന്നെയാണ്.
1: അതെ അതെ. അപ്പൊ എന്നാലും ഹിന്ദി ഭാഷാ ദിവസം സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് വരാൻ പോകുന്ന പാട്ട് ഏതാണോ
0: ലൂസിഫർ.

0: 91.7 FM. 91.7 FM.
1: Qatar's happiness frequency. Radio Sunu. 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ്, ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6-ാമത് ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005 6123.
2: വീട്ടിൽ നിന്നിറങ്ങിയാലും വീട്ടിലെ പോലെ വിശേഷങ്ങൾ കേൾക്കാം. ഹോം കെയർ, കുക്ക് ബുക്ക്, ലൈഫ് സ്റ്റൈൽ, അങ്ങനെ ഹോം ഡെലിവറി എൻഹാൻസിംഗ് യുവർ എവരിഡേ. കേൾക്കൂ ശനി മുതൽ വ്യാഴം വരെ രാവിലെ 10 മണി മുതൽ.
3: In association with Nesto Hypermarket, now open at Old Passport Office, Karafa.
4: നമസ്കാരം, ഞാൻ ജി എസ്. റേഡിയോ സുനോ 91.7 കേട്ട് കേട്ട് കൊണ്ടുകൂടാം.

0: மலபார் கோல்டன் டைமண்ட்ஸ் மார்னிங் சவாரி brought to you by மலபார் கோல்டன் டைமண்ட்ஸின் புதிய ஷோரூம் இப்போ அபோஹமூர் சஃபாரி மாலிலும். നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ എവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും ഒരു നഷ്ടവും ഇല്ലാതെ എക്സ്ചേഞ്ച് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സഫാരി മോളിൽ നിന്ന് മാത്രം.
1: ഇൻ അസോസിയേഷൻ വിത്ത്
2: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം. ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
3: And Lulu. Hypermarkets, supermarkets and department stores. Where the world comes to shop. Just

0: ഖലീഫ മൂവിയിലെ പാട്ടാണ് നമ്മൾ കേട്ടത്. സമയം 9 മണി കഴിഞ്ഞ് 41 മിനിറ്റ് ആയിരിക്കാണ്. മോർണിംഗ് സവാരിയാണ് കേട്ടുകൊണ്ടേയിരിക്കുന്നത്.
1: അങ്ങനെ കേട്ടു പോകുന്ന ടൈമിൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഈ പാട്ടുകളൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് ഇങ്ങനെ കൂടെ പാടിയും ഒക്കെ ഇങ്ങനെ ആസ്വദിച്ച് പോയിക്കൊണ്ടിരിക്കുന്ന സമയമായിരിക്കും. അപ്പൊ നമ്മളുടെ ചോദ്യത്തിനുള്ള ഉത്തരം കൂടി ഒന്ന് അറിയേണ്ട സമയമാണ്.
0: തങ്ക മനസ്സിൻ
1: പാട്ടാണ് മനസ്സിലേക്ക് വരുന്നത്.
0: തീർച്ചയായിട്ടും സുന്ദര പുരുഷന്റെ ആ പാട്ടാണ് നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരും.
1: അതെ, നമ്മുടെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് സുന്ദര പുരുഷൻ എന്ന് പറയുന്ന സിനിമയായിരുന്നു. നമ്മൾ ഇന്ന് ഹൈഡൻ സീക്കിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടായിരുന്നത്. ഒരുപാട് പേരുടെ മെസ്സേജുകൾ വന്നിട്ടുണ്ടായിരുന്നു, പക്ഷെ എല്ലാവർക്കും അങ്ങോട്ട് പെട്ടെന്ന് അങ്ങോട്ട് കിട്ടിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ഉത്തരം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. സഫ്വാന്റെ മെസ്സേജ് ഉണ്ടായിരുന്നു, ഷഫീർ പി ജെ മെസ്സേജ് അയച്ചു, ജാസിർ ഹുസൈൻ്റെ മെസ്സേജ് ഉണ്ടായിരുന്നു, അതുൽ രാജ്, ജസ്റ്റിസ് ഇഫ്തിഹാറുദ്ദീൻ, അൻഫാൽ നസീം, വിപിൻ്റെ മെസ്സേജ് ഉണ്ടായിരുന്നു, ഫരീസാദ്, പിന്നെ അതുപോലെ തന്നെ അഖിലേഷിൻ്റെ മെസ്സേജ് എത്തിയിട്ടുണ്ടായിരുന്നു. അഖിലേഷ് എന്ന് പറയുമ്പോൾ അഖിലേഷ്
0: ഏട്ടൻ്റെ
1: ഓർമ്മ വരും. ലിജോ ജോസഫിൻ്റെ മെസ്സേജ് ഉണ്ടായിരുന്നു.
0: ഇന്ന് ഇപ്പൊ ഇത് പറഞ്ഞ സമയത്ത് നിസ, ഈ അഖിലേഷ് ഏട്ടൻ പ്രേമം മൂവിയുടെ കോപ്പി അദ്ദേഹമാണ് അത് മറ്റുള്ളവർക്ക് ഷെയർ
1: ചെയ്ത്
0: ആ സിനിമയില് ഓപ്പറേഷൻ ജാവയില് കാണിക്കുന്നുണ്ടല്ലോ. അപ്പൊ അതില് ഒരുപാട് നിവിൻ പോളിക്കെതിരെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, ഹേറ്റ് ക്യാമ്പയിൻസും അതുപോലെ തന്നെ വ്യാജ കേസുകളും ഒക്കെ. അതെല്ലാം മാറ്റിക്കൊണ്ട് നമ്മുടെ ബദലേയും കുടുംബ യൂണിറ്റ് എന്നൊരു മൂവിയോടുകൂടി തന്നെ നിവിനെ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞതൊക്കെ മാറ്റി വെക്കണം, നിവിൻ റിയൽ ആണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഭയങ്കര സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ.
1: നമുക്ക് നിവിൻ പോളിയോട് ഒരു ഇഷ്ടം ഈ ബദലഹേം കുടുംബ യൂണിറ്റ് ആയതോടുകൂടി കുറച്ചുകൂടെ നമുക്ക് കൂടി എന്നുള്ളതാണ്.
0: നല്ല ജസ്റ്റിൻ ചേട്ടൻ.
1: അതെ, ജസ്റ്റിൻ ചേട്ടനോടുള്ള ഒരു ഇഷ്ടം നാട്ടുമ്പുറങ്ങളിലൊക്കെ ജസ്റ്റിൻ ചേട്ടൻ ആവാൻ പലരും ശ്രമിക്കുന്നു എന്നുള്ളതൊക്കെ നമുക്ക് കാണാനായിട്ട് റിയലി കാണാൻ പറ്റുന്നുണ്ട്.
0: ഒരുപാട് ജസ്റ്റിൻ ചേട്ടന്മാരുണ്ട്,
1: ഓൾറെഡി ഉണ്ട്,
0: പക്ഷെ ഇപ്പൊ ചേട്ടന്മാര് ട്രൈ ചെയ്യുന്നു.
1: അതെ അതെ, കൂടുതൽ അടിപൊളി ജസ്റ്റിൻ ചേട്ടൻ ആവാൻ വേണ്ടിയിട്ട്. ജംഷിയുടെ മെസ്സേജ് ഉണ്ടായിരുന്നു, പിന്നെ അതുപോലെ തന്നെ ഫറാസിന്റെ റൈറ്റ് ആൻസർ എത്തിയിട്ടുണ്ടായിരുന്നു, റഷീദ് ഇ കെ മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു, പിന്നെ അതുപോലെ തന്നെ എനിക്ക് ആദ്യ സമയത്ത് എല്ലാവരും ബാലേട്ടൻ സിനിമയാണ് നമ്മൾ ഒളിപ്പിച്ചതെന്ന് വിചാരിച്ചു. എസ് എന്നുള്ള അക്കൗണ്ടിലുള്ള മെസ്സേജ് ഉണ്ടായിരുന്നു, ഷജീർ ഉണ്ടായിരുന്നു, പ്രഭുജി ഉണ്ടായിരുന്നു, ഗോകുൽ, ഷമീർ, അൻസൽ, അങ്ങനെ എല്ലാവരുടെയും അടിപൊളി ഉത്തരങ്ങൾ നമുക്കിവിടെ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. അപ്പുണ്ണിയുടെ അടുത്ത് എന്തൊക്കെയോ ജെറിൻ ചോദിക്കുന്നുണ്ട്. അപ്പുണ്ണിയായി, നിങ്ങളായി, നിങ്ങൾ കൂട്ടുകാരായി, നിങ്ങൾ സംസാരിച്ചോളൂ, ഞാനില്ല ആ വഴിയില്. അതിൽ രാജ്യം ശരിയാണ് കേട്ടോ, റൈറ്റ് ആൻസർ ആണ് കേട്ടോ.
0: ഓക്കെ, അപ്പൊ എന്തായാലും ശരിയായ ഉത്തരങ്ങൾ അയച്ച എല്ലാവർക്കും ഒരുപാട് സ്നേഹവും സന്തോഷവും. ജെറിന്റെ കേസ് പരിഗണിക്കുന്നതാണ്,
1: ഡയറക്റ്റ് കാണുന്ന സമയത്ത് എന്ത് പറയുന്നോ അത് അപ്പുണ്ണി മേടിച്ചു തരും എന്ന് പറഞ്ഞുകൊണ്ട്.
0: ഇന്നത്തെ ദിവസം, ഈ തിങ്കളാഴ്ച ദിവസം സെപ്റ്റംബർ 14 നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ഒരു ദിവസമായി മാറട്ടെ. നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും ഏറ്റവും ഭംഗിയായിട്ട് ചെയ്യാൻ സാധിക്കട്ടെ. എല്ലാ മീറ്റിങ്ങുകളും എന്താ പറയണേ, എല്ലാം സക്സസ് ആവട്ടെ. ഈ യാത്ര ഏറ്റവും നല്ല യാത്രയായി മാറട്ടെ കേട്ടോ.

0: റേഡിയോ സുനോ 91.7 FM.
1: കേട്ട് കേട്ട് കൂട്ടുകൂടാം.
2: This is home delivery only on Radio Suno 91.7 FM.
3: In association with Nesto Hypermarket, now open at Old Passport Office, Karafa.
4: Good morning. ഇനി അകാലേ വണക്കം, സുപ്രഭാതം. എല്ലാവർക്കും ഒരു വണ്ടർഫുൾ മോർണിംഗ് വിഷസ് ഫ്രം ദി എൻറ്റയർ ടീം ഓഫ് റേഡിയോ സുനോ. ആൻഡ് ദേ ഞങ്ങൾ ഒരുപാട് പ്രതീക്ഷയോടുകൂടി ഇന്നത്തെ ദിവസം നമ്മൾ സ്റ്റാർട്ട് ചെയ്ത ഞാനും നിങ്ങളുടെ ഡ്രൈവിൻ്റെ കൂട്ടത്തിൽ ഇങ്ങനെ കൂടുകയാണ്. September 14 തിങ്കളാഴ്ച ദിവസമാണ്. ഒരുപാട് പ്രതീക്ഷകൾ, ആ പ്രതീക്ഷകൾക്കൊക്കെ തന്നെ ആഡ് ഓൺ ആയിട്ട് ഒത്തിരി കാര്യങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ അതോട്ടൊക്കെ പോകുന്നതിന് മുന്നേ ഏറ്റവും മനോഹരമായിട്ടുള്ള നിങ്ങളുടെ മോർണിംഗ് വിഷസിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു സമയം കൂടിയാണ്. ആൻഡ് ഓഫ് കോഴ്സ് നമുക്ക് ക്ലൈമറ്റൊക്കെ ചേഞ്ച് ആയി വരുന്ന ഒരു സമയമായതുകൊണ്ട് പലർക്കും ഒക്കെ തന്നെ ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ആരോഗ്യം സൂക്ഷിക്കേണ്ടതും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഡിസ്കസ് ചെയ്ത് പോകുമ്പോൾ ഏറ്റവും ആദ്യം നമുക്ക് ആരോഗ്യത്തിൻ്റെ കാര്യം തന്നെ പറഞ്ഞ് തുടങ്ങുന്നതിന് ഒരു പർട്ടിക്കുലർ റീസൺ ഉണ്ട് കേട്ടോ. കാരണം എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ചുറ്റുമുള്ള ഫ്രണ്ട്സിൽ നോക്കിക്കഴിഞ്ഞാൽ എപ്പോഴും അസുഖം വരുന്ന ഒരു ഫ്രണ്ട് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഇമ്മ്യൂണിറ്റി ആ ഭയങ്കര കുറവുള്ള ഫ്രണ്ട്, ആ ഫ്രണ്ട് വേറെ ആരുമില്ല ഞാൻ തന്നെയാണ്. ചെറുതായിട്ട് സൗണ്ടിലൊക്കെ മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ ദാ ക്ലൈമറ്റ് മാറുന്ന വിശേഷം ഇങ്ങനെ അറിയിച്ചുകൊണ്ടാണ് ചില മാറ്റങ്ങൾ എൻ്റെ ശരീരത്തിൽ ദൈവം വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഇൻഫർമേഷൻ പറയുമ്പോൾ വെള്ളം ധാരാളം കുടിക്കുക, ഹൈഡ്രേറ്റഡ് ആക്കി വയ്ക്കുക ബോഡി. വൈ? ബിക്കോസ് അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പിടിച്ചു വയ്ക്കാനായിട്ട് പറ്റില്ല. നമ്മുടെ എനർജി മാക്സിമം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുക. ആ ഒരു അപ്ഡേറ്റോടുകൂടി തന്നെ ഇന്നത്തെ ദിവസം നമ്മൾ അങ്ങനെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 10 കഴിഞ്ഞ് 4:42 സെക്കൻഡും സന്ദീപാണ് കൂടെയുള്ളത്. ഹോം ഡെലിവറിയിൽ ഇന്ന് തീർച്ചയായിട്ടും നമുക്ക് ഹെൽത്ത് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. കുഞ്ഞു ഗെയിംസ് വരുന്നുണ്ട്. അത് മാത്രമല്ല ഖത്തർ വിറ്റ്നസ് ചെയ്യാൻ പോകുന്ന ഏറ്റവും പുതിയ കുറേ ഇവൻസുകൾ, ഏറ്റവും പുതിയ കുറേ പ്രോഗ്രാമുകൾ, ഇതൊക്കെ തന്നെ നമുക്ക് അപ്ഡേറ്റിലേക്ക് കൊണ്ടുവരാനുണ്ട്. ബട്ട് അതൊക്കെ ഇനി സമയമുണ്ട്. നമുക്ക് ഏറ്റവും അധികം ആദ്യമായിട്ട് നിങ്ങളുടെ ആ ഒരു മെസ്സേജ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് എന്തോ ഇൻകംപ്ലീറ്റ് ഫീലിംഗ് ആണ്. അപ്പോൾ പെട്ടെന്ന് മോർണിംഗ് വിഷസ് പോകുന്നോട്ടെ. ആ കൂട്ടത്തിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ടുള്ള ബർത്ത്ഡേ വിഷസ്, വെഡിങ് ആനിവേഴ്സറി വിഷസ്, മറ്റ് സ്പെഷ്യൽ ഡേ വിഷസ് ഒക്കെ അയക്കേണ്ട ഒരു സമയം കൂടിയാണ്. ആദ്യം തന്നെ ഒരു വണ്ടർഫുൾ ട്രാക്ക് കൂടി നൽകിക്കൊണ്ട് നമുക്ക് ഹോം ഡെലിവറി അങ്ങ് സ്റ്റാർട്ട് ചെയ്യാം. ഭാസ്കർ ദ റാസ്കൽ എന്ന മൂവിയിലെ ഗാനത്തിലേക്ക് വിജയ് യേശുദാസ് പാടിയിരിക്കുന്ന വണ്ടർഫുൾ ട്രാക്ക് കമ്മിങ് അപ്പ് ഓൺ ഖതാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാവും.

0: brought to you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
1: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 10 മണി കഴിഞ്ഞ 9 മിനിറ്റും 51 സെക്കൻഡും. യു ഹാവ് ട്യൂൺഡ് ഇൻ ടു കഥാസ് ഫേവറേറ്റ് എഫ്എം സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
2: പതിനഞ്ച് വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ കഥർ നിങ്ങളോടൊപ്പം. നീറ്റ്, ജെഇഇ, കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6th ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005 6123.
3: ഹായ്, ഞാൻ ജോബ് കുര്യൻ. ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ ആയ റേഡിയോ സുനോ 91.7 FM കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: in association with Nesto Hypermarket. Now open at Old Passport Office, Karafa. Nesto,
1: all that you need. ഓൾ ദാറ്റ് യു നീഡ് ഇസ് ഹാപ്പിനെസ് അല്ലേ. ജീവിതത്തിൽ ഏറ്റവും വേണ്ടത് സന്തോഷം തന്നെയാണ്. ആ കൂട്ടത്തിൽ നമ്മൾ ബഡ്ജറ്റ് പ്ലാനിങ്ങും നേരെ നടത്തും കഴിഞ്ഞാൽ ഡബിൾ ആയിട്ടുള്ള സന്തോഷം ജീവിതത്തിലേക്ക് വരും. അതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ പ്ലാനിങ്സും കാര്യങ്ങളും ഒന്നും തെറ്റിപ്പോവില്ല. സേവിങ്സ് ഒരു സൈഡിൽ സേഫ് ആക്കുക, കാര്യങ്ങളൊക്കെ തന്നെ നല്ല ഉഷാറായിട്ട് പോകട്ടെ എന്നുള്ള ഓർമ്മപ്പെടുത്തലോടുകൂടി സന്ദീപാണ് ജോയിൻ ചെയ്യുന്നത് ഓൺ ഗദാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോ 91.7 FM ഹോം ഡെലിവറി ടൈം സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 10 മണി കഴിഞ്ഞ 17:36. When we believe, ഒരുപാട് കാര്യങ്ങളിൽ നമുക്കൊരു ബിലീഫ് അല്ലെങ്കിൽ ഒരു ചെറിയ കാര്യത്തിൽ നിന്ന് മാറി ചിന്തിക്കാനുള്ള ഓപ്ഷൻ ഉള്ളപ്പോൾ അല്ലെങ്കിൽ അതിന് വേണ്ട ഇൻസ്റ്റൻസ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഇൻസ്റ്റൻസ് വരുമ്പോൾ തന്നെ നമ്മൾ തീരുമാനിക്കുക, യെസ് കാലം മാറി, നമ്മളതിൻ്റെ കൂടെ മാറേണ്ട സമയമായിരിക്കുന്നു എന്നുള്ള ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരാനായിട്ട് കൂടി മനസ്സ് മാക്സിമം കോംപ്ലക്സ് ഫ്രീ ആക്കി വെക്കുക. ആ ഒരു ഓർമ്മപ്പെടുത്തൽ കൂടെ ഈ ഒരു സമയത്ത് എനിക്ക് പറയാനുണ്ട്. ആൻഡ് ഓഫ് കോഴ്സ് നമ്മുടെ മോർണിംഗ് വിഷസ് എനർജിയോടുകൂടി തന്നെ എനിക്ക് ഒരുപാട് വിഷസ് വന്നിട്ടുണ്ട്. യൂസഫിൻ്റെ മോർണിംഗ് വിഷ് വന്നിട്ടുണ്ടായിരുന്നു. നീതി മോഹൻ ഗുഡ് മോർണിംഗ്, ആൻഡ് നസീം ഗുഡ് മോർണിംഗ് സന്ദീപ് ബ്രോ എന്നുള്ള മെസ്സേജാണ് അയച്ചിരിക്കുന്നത്. ഗുഡ് മോർണിംഗ് നസീം ബ്രോ. ജാസിർ ഹുസൈൻ ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ടുണ്ട്. ഗുഡ് മോർണിംഗ്. സജീർ സഞ്ജു ഗുഡ് മോർണിംഗ് ബ്രോ. ഗുഡ് മോർണിംഗ്. ആൻഡ് രാജേഷ് മട്ടക്കൽ ദി ഗുഡ് മോർണിംഗ് വിഷസ് കൂടി പറഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ ആദ്യത്തെ ബർത്ത്ഡേ വിഷസ് അറിയിച്ചിരിക്കുന്നത് സുധീഷാണ്, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് സജീറിൻ്റെ ബർത്ത്ഡേ ആണ്. സജീറിന് ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ദിവസം ആശംസിച്ചുകൊണ്ടാണ് സുധീഷിൻ്റെ മെസ്സേജ് വന്നിരിക്കുന്നത്. ഹാപ്പി ഹാപ്പി ബർത്ത്ഡേ ഫ്രം ദി എൻറ്റയർ ടീം ഓഫ് റേഡിയോ സുനോ.

ഒരു ബർത്ത്ഡേ വിഷസ് പറഞ്ഞുകൊണ്ട് മറ്റൊരു ഗുഡ് മോർണിംഗ് വിഷസ് മുജീബ് പറഞ്ഞിട്ടുണ്ട്. ജുൻഷാദ് ഗുഡ് മോർണിംഗ് പറയുന്നു. ജവഹറിന്റെ ഗുഡ് മോർണിംഗ് വിഷസ് വന്നിട്ടുണ്ട്. അനയ്യ ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയുണ്ട് വിശേഷം ചോദിക്കുന്നത്? അടിപൊളിയായിട്ട് പോകുന്നു, അവിടെയും സൂപ്പർ ആയിട്ട് ആ കാര്യങ്ങളൊക്കെ ഉഷാറായിട്ട് പോകുന്നു എന്ന് കരുതുന്നു കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് എല്ലാവരും ഉഷാറല്ലേ. എന്തായാലും ബ്രേക്ക്ഫാസ്റ്റിന്റെ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് മറ്റൊരു ബർത്ത്ഡേ വിഷസ് ആണ് ഇഫ്തിക്ക് ആശയിക്കുന്നത്. എന്റെ സുഹൃത്ത് സെഫിലിൻ്റെ, സെഫിൽ എന്നാണോ പേര്, സെഫിലിൻ, ഓക്കെ, സെഫിലിൻ്റെ ബർത്ത്ഡേ ആണ്. ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഒരു ബർത്ത്ഡേ വിഷസ് ചെയ്യണം എന്നുള്ള മെസ്സേജാണ് ഇഫ്തിക്ക് അയച്ചിരിക്കുന്നത്. അപ്പോൾ ഏറ്റവും മനോഹരമായിട്ടുള്ള ആ ഒരു വിഷസ് കൂടി അറിയിക്കുന്നു ഫ്രം ദി എൻറ്റയർ ടീം ഓഫ് റേഡിയോ സനോ. ഹാപ്പി ഹാപ്പി ഹാപ്പി ബർത്ത്ഡേ.

to you. So wishing once again a very very happy birthday. Birthday wishes മാത്രമല്ല നമുക്ക് സ്പെഷ്യൽ ഡേ വിഷസ് ഒക്കെ അറിയിക്കാനുണ്ടെങ്കിൽ ആ വിഷസ് ഒക്കെ ആയിട്ട് നമ്മുടെ വാട്സപ്പ് ഇവിടെ റെഡിയാണ്. അപ്പോൾ പെട്ടെന്ന് നമ്പറിലേക്ക് മെസ്സേജസ് അയച്ചോളൂ 5000917ലേക്ക്. നിങ്ങളുടെ വിശേഷങ്ങളും നിങ്ങളുടെ സ്പെഷ്യൽ ഡേ വിഷസ് ഒക്കെ അറിയാനായിട്ട് ഞാനും വെയിറ്റിംഗ് ആണ്. അക്കൂട്ടത്തിൽ മറ്റൊരു ഗുഡ് മോർണിംഗ് വിഷസ് കൂടി എത്തുന്നു. രഞ്ജീഷ് ആണ് ഗുഡ് മോർണിംഗ് പറഞ്ഞിരിക്കുന്നത്. സുഹൈലും ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും അടിപൊളി ഒരു ദിവസമായിരിക്കട്ടെ. സെപ്റ്റംബർ 14 മണ്ടേ 2026 ആ ഒരു ദിവസം ഇന്നത്തെ ദിവസം നമുക്ക് ഏറ്റവും സ്പെഷ്യലാക്കി മാറ്റാനായിട്ട് സാധിക്കട്ടെ എന്ന് കൂടി വിഷ് ചെയ്യുകയാണ്. അക്കൂട്ടത്തിൽ പെട്ടെന്ന് ചില പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, ചിലരുടെ സൗണ്ട് കേൾക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഭയങ്കര പോസിറ്റിവിറ്റി വരില്ല, അങ്ങനെ രാവിലെ തൊട്ട് കേൾക്കണം കേൾക്കണം എന്ന് ആഗ്രഹിച്ചിരുന്ന ശബ്ദം ദാ ഈ ശബ്ദമായിരുന്നു, ജാനകി അമ്മയുടെ ശബ്ദം. എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട് ജാനകി അമ്മ പാടിയേക്കുന്ന ആ ഒരു വണ്ടർഫുൾ ട്രാക്കിലേക്ക് തന്നെയാണ് നമ്മളിപ്പോൾ പോകുന്നത്. വൈ ബിക്കോസ് ചില പാട്ടുകൾ കേൾക്കുമ്പോൾ നമ്മൾ ആ പാട്ടുകളുടെ കൂടെ ഇരുന്ന് പാടാറില്ലേ, അത്തരത്തിലൊരു പാട്ടാണിത്. ആൻഡ് യു ആർ ലിസണിംഗ് ഓൺ റേഡിയോ സുന 91.7 FM. സന്ദീപാണ് കൂടെയുള്ളത്.

0: 91.7 FM.
1: Qatar's favorite radio station.
2: എല്ലാ ദിവസവും ഫുൾ ഓൺ ഫ്രഷ് ആവും. ഒപ്പമുണ്ട് നമ്മുടെ ഫേവറേറ്റ് മസറാത്തി.
3: മസറാത്തി ഫ്രഷ് പ്രോഡക്ട്സിനൊപ്പം കുട്ടികളുടെ ഓരോ സ്കൂൾ ദിനങ്ങളും ഇനി ഫുൾ ആക്റ്റീവ്. ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച് ബോക്സ്, സ്നാക്സ് എന്നിവയെല്ലാം തനി ഫ്രഷ്. മാത്രമല്ല ഹെൽത്തിയുമാണ്, ടേസ്റ്റിയുമാണ്.
2: മിൽക്ക് ചീസ് യോഗർട്ട് ലെബ്ന എക്സ് മസറാത്തി സൂപ്പറാ. എല്ലാവരും കഴിച്ചു നോക്കുന്നേ.

0: in association with Nesto Hypermarket. Now open at Old Passport Office, Karafa.
1: Welcome, welcome once again. Welcome back to Radio Sundar 91.7 FM Home Delivery. I'm Sandy Barnakudi. All of the studio clock. The time is 10:34. ഗുഡ് മോർണിംഗ് വിഷസിന്റെ കൂടെ ഇനിയിപ്പോ ഈ വെഡിങ് ആനിവേഴ്സറി വിഷസ് രണ്ടുപേരുടെയാണ് വന്നേക്കുന്നത്. അപ്പൊ അവരുടെ ആ ഒരു സന്തോഷം എന്താ നമ്മൾ അറിയിക്കുകയാണ്. ആ ഒരു വിഷസിലേക്ക് വരുമ്പോൾ അജിത്തിന്റെയും വിസ്മയുടെയും വെഡിങ് ആനിവേഴ്സറി അറിയിച്ചുകൊണ്ട് കൂട്ടുകാരനായ അരുണാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു വെഡിങ് ആനിവേഴ്സറി വിഷസ് അരുൺ നാട്ടിൽ നിന്നാണ് കേട്ടോ മെസ്സേജ് അയച്ചിരിക്കുന്നത്. സോ ഖത്തറിലുള്ള വിസ്മയ്ക്കും അജിത്തിനും വേണ്ടിയിട്ടാണ് 8th വെഡിങ് ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്യുന്നു. രണ്ടുപേർക്കും അടിപൊളിയായിട്ടുള്ള ഒരു വെഡിങ് ആനിവേഴ്സറി വിഷസ് കൂടി നേരുകയാണ്. ഫ്രം ദി എൻറ്റയർ ടീം ഓഫ് റേഡിയോ Suno, happy wedding anniversary. Radio Suno, wishing you a happy anniversary. ഏറ്റവും മികച്ചൊരു ദിവസമായിരിക്കട്ടെ. ഒരുപാട് നല്ല നല്ല ഓർമ്മകൾ ലൈഫിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു ദിവസം കൂടിയായി മാറട്ടെ. September 14 തിങ്കളാഴ്ച ദിവസം എന്ന അടിപൊളിയായിട്ട് വിഷ് ചെയ്യുകയാണ്. അക്കൂട്ടത്തിൽ നമുക്ക് മഷൂദിന്റെ മെസ്സേജ് വന്നിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് സന്ദീപ് ബ്രോ, എന്തൊക്കെയുണ്ട് വിശേഷം? ചെറുതായിട്ടുള്ള ഒരു പൊട്ടലും ചീറ്റലും ഒക്കെ കേട്ടായിരുന്നല്ലോ, എന്താണ് സംഭവം എന്നൊക്കെ പറഞ്ഞിട്ട്. ഞാൻ പറഞ്ഞിട്ടല്ലേ, എല്ലാം നമ്മുടെ ചുറ്റുപാടും ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ക്ലൈമറ്റ് ചേഞ്ച് ആവുന്നു, ആകെപ്പാടെ സീനാണ് ഗൈസ്. അപ്പോൾ ആ ഒരു സീൻ ചെറുതായിട്ട് നമ്മുടെ ഹെൽത്ത് എങ്കിലും നോക്കാനുള്ള അവസരം നമുക്ക് തന്നിട്ടുണ്ട്. ആ ഒരു അവസരത്തിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഫാക്ടേഴ്സും കാര്യങ്ങളും ഒക്കെ തന്നെ നമ്മൾ പറഞ്ഞു പോകാറുള്ളതാണ്. ബേസിക്കലി വെള്ളം കുടിക്കാനായിട്ട് വിട്ടുപോകരുത്, കീപ് യുവർ സെൽഫ് ഹൈഡ്രേറ്റഡ്. ഈ ഒരു സമയത്ത് ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. ആൻഡ് വെള്ളത്തിൻ്റെ കാര്യം പറയുമ്പോൾ ഞാൻ എപ്പോഴും പറയാറുള്ള മറ്റൊരു കാര്യം ആണ് കാറിൻ്റെ അകത്ത് പ്ലാസ്റ്റിക് ബോട്ടിൽസിൽ വെള്ളം വെച്ച് കുടിക്കാനായിട്ട് നിൽക്കേണ്ട. ഈതർ ഫൈബറോ അല്ലാന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ പല മെറ്റീരിയൽസിലും അവൈലബിൾ ആണ്. സ്റ്റീലാണെങ്കിലും അതല്ല കോപ്പർ ആണെങ്കിലും ഇതൊക്കെ കാറിൻ്റെ അകത്ത് വെച്ച് നമ്മൾ വെള്ളം സ്റ്റോർ ചെയ്തിട്ട് കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആരോഗ്യത്തിന് പ്രത്യേകിച്ച് പ്രശ്നമൊന്നും വരില്ല. പക്ഷേ പ്ലാസ്റ്റിക് ബോട്ടിൽസ് കൺവീനിയൻസ് അനുസരിച്ച് നമ്മൾ പ്ലാസ്റ്റിക് ബോട്ടിൽ അത് കുട്ടികൾ കണ്ടാൽ തന്നെ നമ്മളുടെ അടുത്ത ജനറേഷൻ നമ്മൾ പാസ് ഓൺ ചെയ്ത് കൊടുക്കുന്ന വളരെ തെറ്റായിട്ടുള്ള ഒരു ഇൻഫർമേഷനാണ്. നമ്മൾ വെള്ളം കുടിക്കുന്നത് ആരോഗ്യം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ അത് റൈറ്റ് ആയിട്ട് ചെയ്യണം. ചെയ്യേണ്ടത് ബോട്ടിൽ പ്ലാസ്റ്റിക്സ് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുക. പ്രിഫറബ്ലി ഞാൻ ഗ്ലാസ് ബോട്ടിൽസ് യൂസ് ചെയ്യാനായിട്ട് പറയില്ല. അഗെയിൻ അത് കാറിലിരുന്ന് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് അപ്പോൾ വളരെ സേഫായിട്ട് കാര്യങ്ങൾ ഉഷാറായിട്ട് ചെയ്യുക. ഒരു ഓർമ്മപ്പെടുത്തലോടുകൂടി മറ്റൊരു ട്രാക്കിലേക്ക് കടക്കുന്നതിന് മുന്നേ നമുക്കൊരു മോർണിംഗ് വിഷ് ഇവിടെ വന്നിട്ടുണ്ട്. വിപിനാണ് മോർണിംഗ് വിഷസ് അറിയിച്ചിരിക്കുന്നത്. ദിവ്യ ഗുഡ് മോർണിംഗ് പറയും, ജിഷ്ണു ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരു അടിപൊളി മോർണിംഗ് വിഷസ് ഒരിക്കൽ കൂടി നേരെയാണ്. മറ്റൊരു ബ്യൂട്ടിഫുൾ ട്രാക്ക് പ്രേം പൂജാരി എന്ന സിനിമയിലെ ഗാനത്തിലേക്ക്, ദാസേട്ടനും ചിത്രശേഷിയും പാടിയ പാട്ടിലേക്ക്.

0: action.
1: One Dinesha, Adimohamana, Adimoham.
0: Horror, Tanikipogan, Anuadilla. Or drama.
2: In the Kutumba, in the Surkaraji.
0: Ishta genre Idanangilum. Ivide, ticket ready. റേഡിയോ സിനോ സിനിമാറ്റിക് യൂണിവേഴ്സ് മാറ്റിനി മാഷപ്പ് ഞായർ മുതൽ വ്യാഴം വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ.
3: Brought to you by Safari, world-class shopping experience, Doha, Qatar.
4: And Malabar Gold and Diamonds in the Puthiya showroom, ippol Abu Hamur Safari Mallilum. Ningalude paliya swarnabharanangal evidu ninnu vaangiyadanengilum oru nashtavum illade exchange cheyyam. Malabar Gold and Diamonds Safari Mallil ninnu maatram.

വെൽക്കം വെൽക്കം വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു റേഡിയോ സോണ 91.7 FM ഹോം ഡെലിവറി ടൈം. സന്ദീപാണ് കൂടിയുള്ളത്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 10 മണി കഴിഞ്ഞ 47 മിനിറ്റും 8 സെക്കൻഡും. ഒരുപാട് വിശേഷങ്ങൾ ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ പേഴ്സണൽ കെയറൊക്കെ ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കുന്നതിന് മുന്നേ നമ്മൾ ആദ്യം അറിയേണ്ട ഒരു കാര്യം, വീട്ടിൽ നിന്ന് തന്നെയാണ് നമ്മൾ ബേസിക് ആയിട്ടുള്ള കുറേ മാറ്റങ്ങൾ തുടങ്ങേണ്ടത്. അതാണ് നമ്മുടെ ഹെൽത്തിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന കാര്യം എന്നുള്ളത് അറിയാം. ഇപ്പോഴേ ക്ലൈമറ്റ് ഒക്കെ ഇങ്ങനെ ചേഞ്ച് ആയി വരുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ വീട്ടിന് ചുറ്റും ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചേഞ്ച് ചെയ്യാനുണ്ട്. ഈവൻ ഇഫ് നമ്മളൊരു ചെറിയ ബെഡ് സ്പേസിലാണ് നിൽക്കുന്നതെങ്കിൽ പോലും ആ സ്പേസിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒത്തിരി കാര്യങ്ങളുണ്ട്. നമ്മുടെ സ്കിന്നാണെങ്കിലും നമ്മുടെ ഓവറോൾ ഹെൽത്ത്, മെൻറ്റൽ ഹെൽത്ത്, ഇതിനൊക്കെ തന്നെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ് ഹോം കെയർ. ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദാറ്റ്. യെസ്, അപ്പോൾ ഹോം കെയറിൽ ഇന്ന് നമ്മൾക്ക് ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ജനറലി സമ്മർ സീസൺ കഴിയുമ്പോൾ ഇനി അങ്ങടേക്ക് വിൻ്റർ സീസണിലേക്ക് കടക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ വിൻ്റർ സീസണിൽ നമ്മുടെ ബെഡ് ലിനൻസും അതേപോലെ കർട്ടൻസ് ഒക്കെ തന്നെ ഒരുപാട് മാറ്റേണ്ട ഒരു സിറ്റുവേഷൻ. കാരണം രണ്ട് സീസൺസ് എന്ന് പറയുന്നതും രണ്ട് രീതിയിലാണ് നമുക്ക് എന്താണ് ഔട്ട്പുട്സ് നൽകുന്നത്. ഈ ഒരു ഔട്ട്പുട്ടിൽ ഏറ്റവും അധികം നെഗറ്റീവായിട്ടുള്ള ഔട്ട്പുട്സ് കൊണ്ടുവരുന്നത് റോങ് ആയിട്ടുള്ള മെറ്റീരിയൽസ് വെച്ചിട്ടുള്ള സാധനങ്ങൾ നമ്മൾ യൂസ് ചെയ്താലാണ്. സോ കർട്ടൻസ് ഭയങ്കരമായിട്ട് ലൈറ്റായിട്ടുള്ള കർട്ടൻസ് ആയിരിക്കും സമ്മർ ടൈമിൽ നമ്മൾ പ്രിഫർ ചെയ്യുക കാറ്റ് കടക്കുന്ന രീതിയിൽ. ഈവൻ ഇഫ് നമ്മളങ്ങനെ ജനലൊന്നും തുറന്നിടാനുള്ള പോസിബിലിറ്റീസ് ഇല്ല എങ്കിൽ പോലും ഭയങ്കരമായിട്ട് ഹീറ്റ് ട്രാപ്പ് ചെയ്യുന്ന രീതിയിലുള്ള കർട്ടൻസ് ഒക്കെ തന്നെ നമ്മൾ ഒഴിവാക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി നേരെ നമ്മൾ വിൻ്റർ സീസണിലേക്ക് വരുമ്പോൾ വിൻ്റർ സീസണിൽ കുറച്ച് ഹെവി ആയിട്ടുള്ള കുറച്ച് ബ്ലാക്ക് ഔട്ട് കർട്ടൻസ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ല. കാരണം ആ തണുപ്പ് നമ്മളുടെ വീട്ടിലകത്തേക്ക് വന്നിട്ട് നമുക്ക് ഭയങ്കരമായിട്ടുള്ള ഡിസ്കംഫേർട്ട് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. റൂമിൻ്റെ അകത്ത് എപ്പോഴും ഒരു ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് എ സിയിലെ അഡ്ജസ്റ്റ്മെൻറ്റ്സ് നമുക്ക് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ നമ്മുടെ ബെഡ് കാര്യങ്ങളൊക്കെ ഒന്ന് സൂക്ഷിച്ച് തന്നെ യൂസ് ചെയ്യുക. പല രീതിയിലും സ്വെറ്റൊക്കെ ട്രാപ്പ് ആവാനുള്ള സാധ്യതയുണ്ട്. വിൻ്റർ സീസൺ ആകുമ്പോൾ ആ ഒരു സ്വെറ്റിൻ്റെ ഫാക്ട് വരുന്നില്ല എങ്കിൽ പോലും ഉറങ്ങുന്ന സമയത്ത് നമ്മൾ അറിയാതെ തന്നെ ബോഡിയിൽ അങ്ങനെ ഒരു സ്വെറ്റ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. ആൻഡ് ഓഫ് കോഴ്സ് എല്ലാം പെട്ടെന്ന് തന്നെ റാപ്പപ്പ് ചെയ്ത് രാവിലെ എണീറ്റ് നമ്മൾ ബെഡൊക്കെ സെറ്റ് ചെയ്തിട്ട് പോകണം എന്ന് പറയുമെങ്കിലും അത് കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഒരു 30 മിനിറ്റ്സ് 1 അവർ ടൈമിന് ശേഷം മാത്രം ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ ബാക്ടീരിയ അതിൻ്റെ അകത്തിരുന്ന് ഭയങ്കരമായിട്ട് പ്രൊഡ്യൂസ് ആവാനുള്ള സാധ്യതയുണ്ട്. അതൊക്കെ തന്നെ നമ്മുടെ ഹെൽത്തിലേക്ക് നെഗറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റ് കൊണ്ടുവരുമെന്നാണ് എക്സ്പേർട്സ് പറയുന്നത്. സോ പ്രോപ്പറായിട്ട് ആ മെറ്റീരിയൽസ് സെലക്ട് ചെയ്യുമ്പോൾ, ഇനിയിപ്പോൾ വിൻ്റർ ടൈമിലേക്ക് സെലക്ട് ചെയ്യുമ്പോൾ മാക്സിമം ശ്രദ്ധ കൊണ്ടുവരേണ്ടതാണ്. അത് മാത്രമല്ല, ഇത് ഒരു റെഗുലർ പോയിന്റിൽ തന്നെ കഴുകാനും അതിൻ്റെ ലോണ്ട്രിയും കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ട ഒരു സമയവും കൂടിയാണ്. ഇനി അങ്ങടേക്ക് വരുന്ന ദിവസങ്ങൾ എന്ന് പറയുന്നത് ചെറിയൊരു പ്രിപ്പറേഷൻ്റെ സമയവും കൂടിയാണ്. വിൻ്റർ പ്രിപ്പറേഷൻസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് ഉറങ്ങാം ഒരുമിച്ച്. അപ്പോൾ ആ സമയത്തേക്ക് കിടന്ന് ഓടേണ്ടതായിട്ട് വരില്ല. എസ്പെഷ്യലി ഫാമിലിയൊക്കെ ആയിട്ടാണ് നിങ്ങൾ ഇവിടെ താമസിക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധയിലേക്ക് കൊണ്ടുവരണം. വെക്കേഷൻ പ്ലാൻ ചെയ്യുന്നവരാണെങ്കിൽ ആ കാര്യങ്ങളൊക്കെ തന്നെ നേരത്തെ ചെയ്ത് വെച്ചാൽ നമ്മൾ വെക്കേഷൻ കഴിഞ്ഞ് തിരിച്ചൊക്കെ എത്തുമ്പോൾ ഏറ്റവും മനോഹരമായിട്ട് തന്നെ നമ്മുടെ ലൈഫ് മുന്നോട്ട് പോകും. ആ കാര്യത്തിന് ഒരു ഡൗട്ടും വേണ്ട. ഓർമ്മപ്പെടുത്തലോട് കൂടി സന്ദീപാണ് കൂടെയുള്ളത് ഓൺ കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോ 91.7 FM. മറ്റൊരു മനോഹരമായിട്ടുള്ള പാട്ടിലേക്ക് ശങ്കർ മഹാദേവൻ പാടിയിരിക്കുന്ന അനദർ വണ്ടർഫുൾ ട്രാക്ക്. ആൻഡ് യു ആർ ലിസണിങ് ഓൺ കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

ഈവൻ മേഘരൂപൻ എന്ന സിനിമയിലെ ഒരു വണ്ടർഫുൾ ട്രാക്കാണ് കേട്ടുകൊണ്ടിരുന്നത് റേഡിയോ സോണ 91.7 FM-ലൂടെ. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 11 മണി കഴിഞ്ഞ 6:24 സന്ദീപാണ് കൂടെയുള്ളത്. എന്തോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ദിവസം, September 14 തിങ്കളാഴ്ച ദിവസം. ഇനിയിപ്പോൾ അതേ രണ്ട് ദിവസം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ വീക്കെൻഡ് പ്രിപ്പറേഷൻസും കാര്യങ്ങളും ഒക്കെ സ്റ്റാർട്ട് ചെയ്യേണ്ട ഒരു സമയത്തിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ബഡ്ജറ്റ് ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഇന്നും നമ്മൾ ഡിസ്കഷനിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. സോ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം എന്നുള്ളത്, ഫാമിലിയൊക്കെ ആയിട്ട് നിൽക്കുമ്പോൾ നമുക്ക് ഒരുപാട് രീതിയിൽ തന്നെ ഇത് സ്പ്ലിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മുടെ ഗ്രോസറി ഷോപ്പിങ്ങിലാണെങ്കിലും ആദ്യത്തെ രണ്ടാഴ്ചകൾ ഇങ്ങനെ കടന്നു പോകുമ്പോൾ ഇനി രണ്ടാഴ്ചയും കൂടെ നമ്മളൊന്ന് സെറ്റ് ചെയ്ത് പ്ലാൻ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോയില്ല എന്നുണ്ടെങ്കിൽ സീസണലി അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ മാക്സിമം വാങ്ങിച്ച് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഒരുപാട് അങ്ങനെ ഫ്രിഡ്ജിലൊക്കെ സ്റ്റോർ ചെയ്ത് യൂസ് ചെയ്യുന്നതിനെക്കാട്ടിലും നമുക്ക് വീടിന് താഴെ അല്ലെങ്കിൽ നമ്മൾ താമസിക്കുന്ന അപ്പാർട്ട്മെൻറ്റിന് താഴെയായിട്ടൊക്കെ തന്നെ ഗ്രോസറിയൊക്കെ ഷോപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ, സ്പെഷ്യലി വെൻ ഇറ്റ് കംസ് ടു വെജിറ്റബിൾ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ തന്നെ പെരിഷബിൾ ആയിട്ടുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ മാക്സിമം ഫ്രിഡ്ജിൻ്റെ അകത്ത് വെക്കാണ്ട് അത് അത്രയും നന്നായിട്ടായിരിക്കും ആ ഒരു പോയിന്റിൽ വളരെ ഫ്രഷായിട്ടായിരിക്കും കടകളിൽ സൂക്ഷിക്കുക. അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങൾ മേടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ആ കൂട്ടത്തിൽ നമ്മുടെ ആരോഗ്യവും കൂടെ മെച്ചപ്പെട്ട് കിട്ടും എന്നുള്ളതാണ് ഒരു അപ്ഡേറ്റ് കേട്ടോ. അപ്പോൾ എക്സ്പേർട്സ് പറയുന്ന ഈ ഒരു മാനേജിങ് സംഭവം നമ്മുടെ ഗ്രോസറീസിൽ ആദ്യം കൊണ്ടുവരേണ്ടത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ സീസണലി ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് എപ്പോഴും ഷോപ്പ് ചെയ്യാൻ പറ്റുന്നത്, ഇപ്പോൾ വിൻ്റർ സീസൺ വരാൻ പോകുന്നു, വിൻ്റർ സീസണിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ സമ്മറിൽ പെർച്ചേസ് ചെയ്ത് വെച്ചിരുന്നാൽ വിൻ്റർ സീസണിൽ ഇതിൻ്റെ ഒക്കെ പ്രൈസ് ഭയങ്കരമായിട്ട് ഇൻക്രീസ് ചെയ്യാം. നമുക്കൊരു ആവശ്യം വരുമ്പോഴാണല്ലോ അതിൻ്റെ പ്രൈസും അതിൻ്റെ വിലയും ഏറ്റവും കൂടുതൽ കൂട്ടി അല്ലെങ്കിൽ കൂടുതലായിട്ട് വിൽക്കുന്നത്. ആ ഒരു സമയത്ത് ജസ്റ്റ് അതിൻ്റെ ഒരു സൈക്കോളജി നമ്മൾ ചിന്തിച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിൻ്റർ ഷോപ്പിംഗ്, വിൻ്റർ വരാനിരിക്കുകയല്ലേ, പിന്നെ നമ്മൾ ഇപ്പോൾ ഷോപ്പ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്ന് ചിന്തിച്ചിരിക്കേണ്ട ഒരു ആവശ്യമില്ല. പലയിടത്തും തന്നെ ഓഫേഴ്സൊക്കെ ഇനിയിപ്പോൾ സ്റ്റോക്ക് ക്ലിയറൻസ് കാര്യങ്ങളൊക്കെ തന്നെ സമ്മർ കളക്ഷൻസിന് വരും. പക്ഷേ വിൻ്റർ കളക്ഷൻസ് നമുക്ക് മാക്സിമം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ ഒരു സംഭവം. വിൻ്റർ കളക്ഷൻസൊക്കെ മാക്സിമം ഇപ്പോഴേ പെർച്ചേസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ വലിയൊരു രീതിയിൽ തന്നെ നമുക്ക് കാര്യങ്ങളൊക്കെ ഒന്ന് ഉഷാറായിട്ട് മുന്നോട്ട് കൊണ്ടുവരാനായിട്ട് സാധിക്കും. അപ്പോൾ ആ ഒരു ഓർമ്മപ്പെടുത്തലോടുകൂടി മറ്റൊരു ബ്യൂട്ടിഫുൾ ട്രാക്കിലേക്കാണ് നിങ്ങളെ ഞാൻ കൊണ്ടുപോകുന്നത്. ഓൺ ഖതാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോ 91.7 FM.

0: മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
1: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
2: ഹായ്, ഹലോ, നമസ്കാരം. ഞാൻ മാത്തുക്കുട്ടിയാണ്.
3: ഞാൻ രാജ് കലേഷ്. ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷനായ റേഡിയോ സുനോ 91.1.

0: in association with Nesto Hypermarket. Now open at Old Passport Office, Karafa.
1: Welcome, welcome once again. Welcome back to Radio Suno 91.7 FM Home Delivery. I'm Sandeep Anaghoodi. All of the studio clock. The time is 11:59. ഏറ്റവും അധികവും നമ്മൾ ചുറ്റുമുള്ള കാര്യങ്ങൾ നമ്മുടെ റിസോഴ്സസ് ഒക്കെ തന്നെ ശ്രദ്ധിക്കേണ്ട സമയത്തിലൂടെ കടന്നു പോവുകയാണ്. ആൻഡ് സമ ടൈമൊക്കെ ഏകദേശം അവസാനിക്കാനായിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഒരുപാട് പ്രിപ്പറേഷൻസ് കാര്യങ്ങളൊക്കെ വേണം. ഇനിയിപ്പോൾ ആ ഒരു സഡൻ ചേഞ്ച് നമ്മുടെ ബോഡിയെ മാത്രമല്ല നമ്മൾ യൂസ് ചെയ്യുന്ന ഓരോ റിസോഴ്സസിനെയും സൂക്ഷിക്കാനുള്ള ഒരു പോസിബിലിറ്റിയാണ് നമുക്ക് തുറന്നു വെക്കുന്നത്. അപ്പോൾ ആ പോസിബിലിറ്റി തന്നിരിക്കുന്ന സമയത്തിൻ്റെ അകത്ത് തന്നെ കറക്റ്റായിട്ടുള്ള സർവീസിങ് കാര്യങ്ങളൊന്നും ചെയ്യാനായിട്ട് വിട്ടുപോകണം. എസ്പെഷ്യലി നമ്മുടെ കാർസൊക്കെ തന്നെ കാറിൻ്റെ അകത്ത് ഒരുപാട് രീതിയിൽ നമുക്ക് റിപ്പയറിങ്ങും മെയിൻ്റനൻസും ഒക്കെ വേണ്ട ഒരു സമയമാണ്. അതാകുമ്പോൾ വർഷം തോറും വരുന്ന പല ചെക്സും കാര്യങ്ങളും ഒക്കെ നമുക്ക് ഈസി ആയിട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റും. ഹ്യൂമൻ ബോഡി പോലെ തന്നെയാണ് ഈ കാറും കാറിൽ റിലേറ്റ് ചെയ്ത് വരുന്ന സംഭവങ്ങളും എന്നൊക്കെ പറയുന്നത്. കാരണം അവർക്ക് ആ ഒരു സംഭവത്തിനൊക്കെ വേണ്ട മെയിൻ്റനൻസ് പോലെ നമ്മുടെ ബോഡിക്ക് എങ്ങനെയാണ് ഒരു മെയിൻ്റനൻസ് കൊടുക്കുന്നത് അതേ രീതിയിൽ തന്നെ ഇതിനൊക്കെ മെയിൻ്റനൻസ് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ, ഒരു പക്ഷേ ഒരു അല്പം മെയിൻ്റനൻസ് കൂടുതൽ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ആ വിൻ്റേഴ്സ് ആയി ആ സീസണിലേക്ക് അല്ലെങ്കിൽ സീസൺ മാറി വരുന്ന സമയത്തേക്ക് നമുക്ക് ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരും. ആൻഡ് കയ്യിൽ നിന്ന് ഒരുപാട് കാശ് പോകാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. അപ്പോൾ ആ പോസിബിലിറ്റി കുറയ്ക്കാനായിട്ട് റെഗുലറായിട്ട് ചെയ്യേണ്ട കാര്യം, ഇന്ന് ചെയ്യണമെന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇന്ന് തന്നെ ചെയ്ത് തീർക്കാൻ പറ്റുന്ന കാര്യമാണെങ്കിൽ ഒബ്വിയസ്ലി അങ്ങനെയുള്ള റിപ്പയറിങ്ങും കാര്യങ്ങളും ഒക്കെ, അത് ഫിറ്റ് ക്യാൻ ബി എ സി റിപ്പയർ, ഇറ്റ് കുഡ് ബി കാറിൻ്റെ എന്തെങ്കിലും പാർട്സോ അത് ഇത് ഓയിൽ ചേഞ്ചോ, അതൊക്കെ നമുക്ക് ഈ ഒരു ടൈമിലേക്ക് അല്ലെങ്കിൽ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് മതി, ഇനിയിപ്പോൾ വിൻ്റർ സീസൺ വരുന്നല്ലേ ഉള്ളൂ അല്ലെങ്കിൽ എൻ്റെ ആ ഒരു ഡെഡ്ലൈനിലേക്ക് പോകുന്നല്ലേ ഉള്ളൂ എന്നുള്ള മാറ്റിവെക്കലുകളാണ് ഒരു പക്ഷേ 10 റിയാൽ ചിലവാക്കേണ്ട ഇടത്ത് നമ്മളെ കൊണ്ട് 20 റിയാൽ ചിലവാക്കിപ്പിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ തന്നെ മാക്സിമം ഒഴിവാക്കി കഴിഞ്ഞാൽ ബഡ്ജറ്റ് പരമായിട്ട് ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. ആ ഒരു ഓർമ്മപ്പെടുത്തൽ റെഗുലറായിട്ട് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന നമ്മുടെ റിപ്പയറിങ്ങും കാര്യങ്ങളും ഒക്കെ കുറച്ച് മുന്നേ ആയിട്ട് ചെയ്യാനായിട്ട് പറ്റിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ അത് നമ്മളിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് വളരെയധികം നല്ല രീതിയിലായിരിക്കും വെൻ ഇറ്റ് കംസ് ടു ആ ബഡ്ജറ്റ് പ്ലാനിങ്. അപ്പോൾ ആ ഒരു ഓർമ്മപ്പെടുത്തലോടുകൂടി മറ്റൊരു ബ്യൂട്ടിഫുൾ ട്രാക്കിലേക്ക് പോകുന്നതിന് മുന്നേ ഷെയ്ക്ക് ഇസ്മായിലിൻ്റെ മെസ്സേജ് വന്നിട്ടുണ്ട്. Have a good day bro by Ismail and Mr. Muthu ആണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. നിങ്ങൾക്കും ഏറ്റവും മനോഹരമായിട്ടുള്ള രണ്ടുപേർക്കും ഒരു അടിപൊളി ദിവസം ആശംസിക്കുകയാണ്. ആൻഡ് ടു എ വണ്ടർഫുൾ സോങ്, സന്ദീപാണ് കൂടെയുള്ളത് ഓൺ കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി.

0: listening to Radio Sino 91.7 FM, Qatar's favorite radio station.
1: പതിനഞ്ചു വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ ആറാമത് ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005 6123.
2: ഹോം ഡെലിവറി

0: വചനങ്ങളിലൂടെ.
1: ഞെരുക്കമുള്ളവനെ സഹായിക്കുന്ന ഏതൊരാൾക്കും അല്ലാഹു ഇഹത്തിലും പരത്തിലും അവന്റെ പ്രയാസങ്ങളിലും സഹായിക്കുന്നതാകുന്നു.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ ലഹറുമാങ്ങിനുള്ള സമയം.

0: നിങ്ങളുടെ റൂട്ടിൽ കൂട്ടുണ്ട്. റിലാക്സ് ആൻഡ് റീചാർജ് വിത്ത് 917 ഈവനിംഗ്. Power up your evenings with 917 evenings. Nyayar mudal gaadam vare vaigittu 5 mani mudal. 917
1: Joy Alukas 917 evenings presented by Joy Alukas, world's favorite jeweler.
2: Powered by
3: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine de ruchi ariyam. Call 4001707
1: and
4: Marza Hypermarket. Be fresh, be you. Visit your nearest store today.

0: in association with Nesto Hypermarket. Now open at Old Passport Office, Karafa.
1: Welcome, welcome once again. Welcome back to Radio Sun 91.7 FM Home Delivery Time. Sandeepada Koodiyalada Studio Clock Hill. Samayam 11 mani kazhinja 44 minute 32 second. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കാര്യങ്ങളൊക്കെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം, ലൈഫിൽ ഏറ്റവും അധികം പ്ലാനിങ്ങിന് ഇമ്പോർട്ടൻസ് നൽകുന്ന ഒരു ടൈമിലേക്ക് നമ്മളിങ്ങനെ കടന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ജീവിതത്തിലെ പല പല നിമിഷങ്ങളും നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നു, ഒരുപാട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇവൻറ്റ്സിന് പോകുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ നമ്മൾ ബഡ്ജറ്റ് കൂടി നോക്കി ബഡ്ജറ്റൊക്കെ തന്നെ സേവിങ്സിലോട്ട് കൂടി കുറച്ച് എമൗണ്ട് മാറ്റേണ്ടതായിട്ടുണ്ട്. വെദർ ഇറ്റ് കംസ് ഫ്രം അ സാലറി, ഈ കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ വളരെയധികം ചിന്തിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ്. സോ ബേസിക്കായിട്ട് ഉള്ള ഒരു ഫാക്ട്, നമ്മളുടെ ചിലവുകളൊക്കെ പലതും കൂടാനുള്ള സാധ്യതകളുണ്ട് വെൻ ആ ഫാമിലി ഇസ് ഹിയർ. അപ്പോൾ ഫാമിലിയും അവരുടെ ആ കോൺട്രിബ്യൂഷൻസും കാര്യങ്ങളും ഒക്കെ തന്നെ സെറ്റ് ചെയ്ത് പ്ലാൻ ചെയ്ത് എങ്ങനെ പോകണം എന്നുള്ള ഡിസ്കഷനിലാണ് നമ്മൾ നടന്നുകൊണ്ടിരുന്നത്. ആ ഡിസ്കഷൻസ് ഏറ്റവും കോൺട്രിബ്യൂട്ട് ചെയ്തത് നമ്മുടെ ബേസിക്കലി യൂസ് ചെയ്യുന്ന ചില റിപ്പയറിങ്സ് ഒക്കെ തന്നെ നമുക്ക് നേരത്തെ കൂട്ടി ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഒരു ടൈം പോയിന്റ് എത്തിയതിന് ശേഷം ആ എക്സ്പെൻസ് എല്ലാം ഒരുമിച്ച് വരില്ല. ശരിക്കും റിന്യൂവൽ ഓഫ് മെനി തിങ്സ്, ഈ റിന്യൂവൽ എന്ന് പറയുമ്പോൾ പല പ്ലാൻസും എസ്പെഷ്യലി വെൻ ഇറ്റ് കംസ് ടു ഫോണിൻ്റെ പ്ലാന്, അതേപോലെ തന്നെ നമ്മുടെ നെറ്റ്ഫ്ലിക്സ്, അങ്ങനത്തെ നമ്മൾ യൂസ് ചെയ്യുന്ന പല പ്ലാറ്റ്ഫോമുകളുടെയും പ്ലാൻസ് ഒക്കെ തന്നെ റിന്യൂവൽ ഡേറ്റിലേക്ക് നമ്മൾ വെയിറ്റ് ചെയ്ത് ഒരുപാട് ആ ഒരു പർട്ടിക്കുലർ ഡേയിൽ മാത്രമേ നമുക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ വേസ്റ്റ് ഓഫ് മണിയാണ് നേരത്തെ ചെയ്ത് കഴിഞ്ഞാൽ. പക്ഷേ ഇതല്ലാണ്ട് തന്നെ കാറിൽ വരുന്ന റിപ്പയറിങ്സ്, അതല്ല നമ്മൾ യൂസ് ചെയ്യുന്ന എ സി, ഈ കാര്യങ്ങളൊക്കെ തന്നെ റിപ്പയർ ചെയ്ത് ഇപ്പോഴേ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു വിൻ്റർ സീസണിലേക്ക് കടക്കുമ്പോൾ നമുക്ക് ഒരുപാട് രീതിയിലുള്ള ചിലവുകൾ കുറയ്ക്കാനായിട്ട് പറ്റും. ആൻഡ് ലിനൻ, ബെഡ് ലിനൻസ്, ഈ കാര്യങ്ങളൊക്കെ മേടിക്കുന്നത് ഇപ്പോഴേ മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ ആ വിൻ്റർ ടൈം ആകുമ്പോൾ അത് ഏറ്റവും കൂടുതൽ പ്രയോറിറ്റിയുള്ള അല്ലെങ്കിൽ എല്ലാവരും മേടിക്കും സാധ്യതയുള്ള സംഭവം ആയതുകൊണ്ട് പ്രൈസൊക്കെ തന്നെ കുറച്ചധികം കൂടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഈ ടൈമിൽ തന്നെ, സമ്മർ ടൈമിൽ തന്നെ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ പർച്ചേസ് ചെയ്ത് വെക്കുക. ഈവൻ അതൊരു ഡ്രസ്സാണെങ്കിൽ പോലും ആ ടൈമിൽ നമുക്ക് ജാക്കറ്റ്സും കാര്യങ്ങളും ഒക്കെ ഏറ്റവും അധികം യൂസ് ചെയ്യേണ്ടതാണെന്നുള്ളത് അറിയാം. ഇഫ് ആ ഫാമിലി ഈസ് ദെയർ, ആ സമയം ഷോപ്പിങ്ങിന് പോകാൻ നിന്ന് കഴിഞ്ഞാൽ ഒരു പക്ഷേ അന്ന് നമുക്കതൊരു എക്സ്ട്രാ ചിലവായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ എക്സ്പെൻസിലേക്ക് ബഡ്ജറ്റിലേക്ക് ഭയങ്കരമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന സംഭവങ്ങളാണ്. ഇതൊക്കെ തന്നെ കുറയ്ക്കാനായിട്ട് ഇന്നത്തെ കാലത്തെ നമ്മൾ കുറച്ചൊന്ന് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ, വീട്ടിൽ അമ്മമാർ ചെയ്യുന്ന ഒരു കാര്യമാണ് കാര്യങ്ങളൊക്കെ തന്നെ സെറ്റ് ചെയ്ത് കഴിഞ്ഞ ഏതോ ദിവസങ്ങളിൽ അഷ്ടമി പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് പെട്ടെന്ന് മനസ്സിലേക്ക് വന്നത്. അതായത് നമ്മൾ ബഡ്ജറ്റ് പ്ലാനൊക്കെ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ വീട്ടിൽ അമ്മമാർ മേടിച്ച് വെക്കുന്ന സാധനങ്ങൾ ചിലപ്പോൾ ഗസ്റ്റ് വരുമ്പോൾ മാത്രം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. അതേപോലെ തന്നെയാണ് സീസണിൻ്റെ കാര്യത്തിലും, നമ്മൾ ഗസ്റ്റ് വരുമ്പോൾ മാത്രമല്ല നമുക്ക് ഈ സീസൺ വരുമ്പോഴും നമ്മളിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ട കുറേയേറെ കാര്യങ്ങളുണ്ട്. ആ കോൺട്രിബ്യൂഷൻസൊക്കെ വേറൊരു സീസണിൽ തന്നെ, അതായത് ഇപ്പോൾ സമ്മറാണെങ്കിൽ വിൻ്ററിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോഴേ ചെയ്തു തുടങ്ങുക എന്നുള്ളതാണ് ബേസിക് ആയിട്ടുള്ള ഒരു ഫാക്ട്. അപ്പോൾ ആ ഒരു ഫാക്ട് കൂടി ഓർമ്മയിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് ജീവിതം ഏറ്റവും മനോഹരമാക്കാനായിട്ട് ലൈഫ് ഇസ് ബ്യൂട്ടിഫുൾ എന്ന മൂവിയിലെ ട്രാക്കും കൂടി ഇതാ വരുന്നുണ്ട്. ദാസേട്ടൻ പാടിയിരിക്കുന്ന വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു ട്രാക്ക്. ലിസ്ണിംഗ് ഓൺ റേഡിയോ 91.7 FM.

0: 7FM
1: கேட்டு கேட்டு கூட்டு கூடாம்.
0: சுனோ அப்டேட்ஸ்.
2: சுனோ அப்டேட்ஸ்லேக்கு ஸ்வாகதம். அப்டேட்டுகளுமாய் நிசா. ഖത്തർ സൊസൈറ്റി ഓഫ് എഞ്ചിനീയേഴ്സ് ഖത്തർ ആർക്കിടെക്ചർ അവാർഡ് 2026 പ്രഖ്യാപിച്ചു. പ്രധാനമായും രണ്ട് കാറ്റഗറികളാണ് ഉള്ളത്. പാരീസിൽ സെപ്റ്റംബർ 9-10 തീയതികളിൽ നടന്ന ഇന്റർനാഷണൽ സ്പേസ് സമ്മിറ്റിൽ ഖത്തർ പങ്കാളികളായി. ഉറക്ക സംബന്ധമായ പ്രശ്നങ്ങൾക്ക് പ്രത്യേക ചികിത്സാ കേന്ദ്രവുമായി ഹമദ് മെഡിക്കൽ കോർപ്പറേഷൻ. മുതിർന്നവരിലെ ശ്വാസകോശ സംബന്ധമല്ലാത്ത ഉറക്ക പ്രശ്നങ്ങൾ കണ്ടെത്തുന്നതിനും ചികിത്സിക്കുന്നതിനുമായി പ്രത്യേക സേവനങ്ങൾ ലഭ്യമാക്കുന്നതിനായി ഹമദ് ജനറൽ ആശുപത്രിയിൽ സ്ലീപ്പ് ഹെൽത്ത് ക്ലിനിക് ആരംഭിച്ചു. പ്രൈമറി ഹെൽത്ത് കെയർ കോർപ്പറേഷനുകൾ, HMCയിലെ മെഡിക്കൽ സ്പെഷ്യാലിറ്റി ക്ലിനിക്കുകൾ, സൈക്യാട്രി ക്ലിനിക്കുകൾ എന്നിവയിൽ നിന്നുള്ള മെഡിക്കൽ റെഫറൽ വഴിയാണ് സ്ലീപ്പ് ഹെൽത്ത് ക്ലിനിക്കിലെ സേവനങ്ങൾ ലഭ്യമാക്കുക.
0: Suno updates. This is home delivery only on Radio Suno 91.7 FM.
3: In association with Nesto Hypermarket, now open at Old Passport Office, Karafa.
4: Good afternoon, listeners. So, ready, good afternoon. പറയാനുള്ള റീസൺ സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 12 മണി കഴിഞ്ഞ 4:35 ആവുന്നു. സന്ദീപാണ് കൂടെ ജോയിൻ ചെയ്യുന്നത് ഓൺ ഹോം ഡെലിവറി. ബഡ്ജറ്റ് പ്ലാനിങ്ങിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഡിസ്കഷനിൽ കൊണ്ടുവന്ന് നമ്മൾ ഒരുപാട് പ്ലാൻസും കാര്യങ്ങളും ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ലൈഫിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, നമ്മുടെ പ്ലാനിങ് കറക്റ്റായിട്ട് നടന്നാൽ മാത്രം മതി. അപ്പോൾ ആ ഒരു പ്ലാൻസിലോട്ട് വേറെ പ്ലാനിങ്ങൾ ആഡ് ചെയ്യാനായിട്ട് നിൽക്കേണ്ട, ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ വളരെ അധികം ഈസി ആയിട്ട് കാര്യങ്ങൾ നടക്കട്ടെ. ജീവിതത്തിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള ദിവസങ്ങൾ ഇനി വരാനിരിക്കുകയാണ്. അപ്പോൾ ആ പ്ലാനിങ്ങും തെറ്റാണ്ട് അടിപൊളിയായിട്ട് മുന്നോട്ട് പോകട്ടെ എന്ന് കൂടി ആശംസിക്കുന്നു. നമുക്കിവിടെ ഒരു ബർത്ത്ഡേ വിഷസ് വന്നിട്ടുണ്ട്. മെസ്സേജ് ഇട്ടേക്കുന്നത് ഋത്വിക് ആണ്. ഋത്വിക്, ഓക്കെ, ഋത്വിക്കയുടെ മെസ്സേജ് ബർത്ത്ഡേ ആണ് വിഷ് ചെയ്യേണ്ടത്. ആൻഡ് മെസ്സേജ് അയച്ചിരിക്കുന്നത് മഞ്ജു ആണ്. ഋത്വികയ്ക്ക് ഏറ്റവും മനോഹരമായിട്ടുള്ള ആ ഒരു ബർത്ത്ഡേ വിഷസ് അറിയിച്ചുകൊണ്ട്, മകളാണ് കേട്ടോ. ഓക്കെ, അപ്പം മകൾക്ക് വേണ്ടി ഒരു അടിപൊളി ബർത്ത്ഡേ വിഷസ് ആണ് പറഞ്ഞിരിക്കുന്നത്. ആ ഒരു വിഷസിലേക്ക് ഋത്വികയ്ക്ക് ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ദിവസം തന്നെ ആശംസിക്കുന്നു. ഫ്രം ദി എൻറ്റയർ ടീം ഓഫ് റേഡിയോ സുനോ, ഹാപ്പി ബർത്ത്ഡേ.

ഓൾറൈറ്റ് ആ ഒരു ബർത്ത്ഡേ വിഷസ് ഡേ അറിയിച്ചു കൊണ്ട് തന്നെ നമ്മൾ നേരെ പോകുന്നത് ഒരു സൂപ്പർ സോങ്ങിലേക്കാണ്. പക്ഷെ ആ ഒരു സോങ്ങിലോട്ട് പോകുന്നതിന് മുന്നേ കാറിലൊക്കെ തന്നെ ബാറ്ററീസ് അതേപോലെ തന്നെ നമ്മുടെ പവർ ബാങ്ക്സ് കാര്യങ്ങളൊന്നും അധികം വെക്കാനായിട്ട് നിൽക്കണ്ട. ഈ ഒരു ടൈം നമ്മുടെ ആ ഒരു ചൂട് ഒക്കെ മാറിത്തുടങ്ങിയെങ്കിൽ പോലും ഇനിയും നമുക്കത് കംപ്ലീറ്റ് ആയിട്ട് അക്സെപ്റ്റ് ചെയ്യാനും ഒരുപാട് രീതിയിൽ തന്നെ ഹ്യൂമിഡിറ്റിയും കാര്യങ്ങളും ഒക്കെ ഇപ്പോഴും വേട്ടയാടുന്നുണ്ട്. അപ്പം അതുകൊണ്ട് ചെറുതായിട്ടൊരു ഓർമ്മപ്പെടുത്തൽ, വണ്ടിക്കകത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന ഫോൺ ആയാലും അതേപോലെ എക്സ്ട്രാ ഫോൺസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, ഡാഷ് ബോർഡിൽ വെക്കുന്നവരുണ്ടെങ്കിൽ ആ ശീലം ഒന്ന് ചെറുതായിട്ട് മാറ്റേണ്ടതാണ്. വൈ ബിക്കോസ് ഇതൊക്കെ തന്നെ ബ്ലാസ്റ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. വെറുതെ റിസ്ക് എടുക്കേണ്ട ആവശ്യമില്ല. വൻ പണി എന്തിനാണ് വെറുതെ മേടിക്കുന്നത് അല്ലെ, കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെച്ചുകൊണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ കാറിൻ്റെ അകത്തുനിന്ന് മാക്സിമം എന്തെങ്കിലും ബാറ്ററി റിലേറ്റ് ചെയ്ത്, ഈവൻ അതൊരു വാച്ച് ആണെങ്കിൽ പോലും ജസ്റ്റ് എടുത്ത് മാറ്റാനായിട്ട് മറന്നു പോകേണ്ട എന്ന ഉറപ്പെടുത്തലോടുകൂടി മനോഹരമായ മറ്റൊരു ട്രാക്കിലേക്കാണ് പോകുന്നത്. സന്ദീപാണ് കൂടെയുള്ളത് ഓൺ കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോ 91.7 FM.

0: to you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
1: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 12 മണി കഴിഞ്ഞ 12:12. യു ഹാവ് ട്യൂൺഡ് ഇൻ ടു കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
2: ഖത്തറിൽ മന്തിയുടെ ഓളം തീർത്ത ദാനത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
3: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
4: ഹായ്, ഞാൻ നിങ്ങളുടെ ഗിന്നസ് ബക്രു.
5: യു ആർ ലിസണിംഗ് ടു
4: ഖത്തറിന്റെ പ്രിയപ്പെട്ട റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
2: ഫിറ്റ്നസിന്റെ പുതിയ പവർ ഹൗസ് ഇനി അൽറയാനിലും. ഫാൽക്കൺ ഫിറ്റ്നസ് സെന്ററിന്റെ 7-ാമത്തെ ബ്രാഞ്ച് അൽറയാനിൽ. ഉദ്ഘാടനത്തിനായി എത്തുന്നു മലയാളത്തിന്റെ പ്രിയ താരം ജയസൂര്യ, ഒപ്പം നടിമാരായ എസ്തർ അനിൽ, ഷംന കാസിം, ഒപ്പം പ്രൊഡ്യൂസേഴ്സായ സി ആർ സലീം ആൻഡ് രാജേഷ് കൃഷ്ണ. സെപ്റ്റംബർ 18 വൈകിട്ട് 7 മണിക്ക് ഫാൽക്കൺ ഫിറ്റ്നസ് സെന്റർ അൽറയാൻ. ഏവർക്കും സ്വാഗതം.

0: in association with Nesto Hypermarket. Now open at Old Passport Office, Karafa. Nesto, all that
1: you need. Welcome, welcome once again. Welcome back to Radio Sun 91.7 FM Home Delivery. The time Sandeep aanu koodiyulladu. Ee oru time il namukku endekilum extra aayittu parayanundo ennu choichu kaniyal, of course, health like contribute cheyyunna karyangala theerchayittum samsarikkunnullu. Nammal ella divasavum health related cheyittulla activitiesum karyangalum okke samsarichu povunna thaneyanu. Pakshe aa oru health update like nammal kadakkunnathinu munne first mental health ne ettavum sandosham tharunna oru karyathilekku, yes, mattullavarude life like aa oru chiri sandosham emotion നമ്മൾ എത്തിക്കുന്നത് ഒരുപാട് ഒരുപാട് സന്തോഷത്തോടു കൂടി തന്നെയാണ്. അങ്ങനെ ഒരു സന്തോഷ വാർത്ത നമുക്ക് മെസ്സേജ് ആയിട്ട് വന്നിട്ടുണ്ട്. ഒരു ബർത്ത്ഡേ വിഷസ് ആണ് നാട്ടിൽ നിന്നും അയച്ചേക്കുന്നത്. അമാനാണ് മെസ്സേജ് അയച്ചേക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ട മകന് ഏറ്റവും മനോഹരമായിട്ടുള്ള ആ ഒരു വിഷസ് അറിയിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. ഷെഹബാസ് എന്നാണ് മോൻ്റെ പേര്. ഓക്കെ, സോ ഷെഹബാസ് അമാൻ ഷോ ഒക്കെ ഖത്തറിലേക്ക് വരുന്നു. ഷെഹബാസിനെ വിഷ് ചെയ്തുകൊണ്ട് മറ്റൊരു അമാൻ, അതായത് നാട്ടിൽ നിന്ന് അച്ഛനാണ് കേട്ടോ മെസ്സേജ് അയച്ചേക്കുന്നത്. ആ ഒരു മെസ്സേജ് ഒന്ന് പാസ് ഓൺ ചെയ്യണം. ഏറ്റവും അടിപൊളിയായിട്ടുള്ള വിശ്വസ്തനെ അറിയിക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഷെഹബാസിന് ആ ഒരു മെസ്സേജ് അയച്ചേക്കുന്നത്. ആൻഡ് ഹിയർ വി ഗോ, ഒരു അടിപൊളി ബർത്ത്ഡേ വിഷസ് ഫ്രം ദി എൻറ്റയർ ടീം ഓഫ് റേഡിയോ സോനോ.

ആൻഡ് ഓഫ് കോഴ്സ് ആ ഒരു ബർത്ത്ഡേ വിഷസോട് കൂടി നമ്മുടെ ഹെൽത്ത് സോണിലേക്ക് ഒന്ന് കയറിയാണ്. ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ഹെൽത്ത് സോൺ. ഹെൽത്ത് സോൺ. ഫുഡൊക്കെ കഴിക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമായിരിക്കാം, ഒരു പക്ഷേ നമുക്ക് ഭയങ്കരമായിട്ട് തന്നെ തടിയൊക്കെ വെക്കുന്നു, അല്ലാന്നുണ്ടെങ്കിൽ ബോഡി വെയിറ്റ് ഗെയിൻ ചെയ്യുന്നു. ഈ കാര്യങ്ങളൊക്കെ മനസ്സിലേക്ക് വരുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് നമ്മുടെ ഫുഡ് പോർഷൻ കൺട്രോൾ ചെയ്യാറുണ്ട്. കൺട്രോൾ ചെയ്യുന്നതിന് പകരം കൂടുതലും അത് നമ്മൾ കുറച്ചൊന്ന് സെപ്പറേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഒന്ന് ഡിവൈഡ് ചെയ്ത് കഴിച്ചാൽ മതി എന്നാണ് എക്സ്പേർട്സ് പറയുന്ന ഒരു കാര്യം. എല്ലാവരും ബേസിക്കലി ചെയ്യാറുള്ള ഒരു സംഭവമാണ്. നമുക്ക് അപ്പോഴപ്പോഴാ വിശക്കുമ്പോൾ അത് കുറച്ചൊന്ന് നമ്മൾ കഴിക്കുന്ന പോർഷൻ തന്നെ ഡിവൈഡ് ചെയ്ത് കഴിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ നമുക്ക് ഭയങ്കരമായിട്ടുള്ള വിശപ്പ് തോന്നില്ല, നമുക്ക് ക്രേവിങ് അങ്ങനെ ഉണ്ടാവില്ല എന്നുള്ളത്. 10 meals ഒരു ദിവസം കഴിക്കുന്നതെന്ന് കേൾക്കുമ്പോൾ 10 meals കഴിച്ചിട്ട് ഡയറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുന്നവരുണ്ട്. യെസ്, അത് ഓഫ് കോഴ്സ് പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ആ കാര്യത്തിന് സംശയമൊന്നും വേണ്ട, പല റിസർച്ചും സ്റ്റഡീസും ഒക്കെ പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. 3 meals ഭക്ഷണം കഴിക്കുന്നതിനെക്കാട്ടിലും ആ 3 meals ഭക്ഷണം തന്നെ നമ്മൾ ഡിവൈഡ് ചെയ്ത് ഒരു 7 to 8 times കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബോഡി വെയിറ്റൊക്കെ തന്നെ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ പല സ്റ്റഡീസും തെളിയിച്ചുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ഈ ഒരു ടൈം നമ്മുടെ സീസണലി അവൈലബിൾ ആയിട്ടുള്ള ഫുഡ് മാക്സിമം കഴിക്കാനായിട്ട് കൂടി ശ്രദ്ധിക്കണമെന്നുള്ളത് എക്സ്പേർട്സ് പറയുന്നുണ്ട്. അത് വെജിറ്റബിളിലായിരിക്കാം, ഫ്രൂട്ട്സിലായിരിക്കാം. എന്താണ് മാർക്കറ്റിൽ പോകുമ്പോൾ നമുക്കത് റിസർച്ച് ചെയ്ത് ഗൂഗിൾ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, മാർക്കറ്റിൽ പോകുമ്പോൾ തന്നെ മനസ്സിലാക്കി എടുക്കാനായിട്ട് പറ്റും ഏതാണ് ഭയങ്കര റെഡിലി ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് എന്നുള്ളത്. സോ അതൊക്കെ തന്നെ മാക്സിമം കഴിക്കാനായിട്ട് നമ്മുടെ ആ ഒരു ഡയറ്റിലേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്യാനായിട്ട് മറന്നുപോകരുത്. ആ ഒരു അപ്ഡേറ്റ് കൂടി നിങ്ങളുടെ അരികിലേക്ക് എത്തിക്കുമ്പോൾ ഹെൽത്ത് സോൺ അപ്ഡേറ്റുമായിട്ട് സന്ദീപാണ് കൂടെ ഉണ്ടായിരുന്നത്. Health Zone. ഓൺ ദാറ്റ് നോട്ട് ഇനി നമ്മൾ മനോഹരമായ മറ്റൊരു ട്രാക്കിലേക്കാണ് കടക്കുന്നത്. വിസ്മയം എന്ന ചിത്രത്തിന് വേണ്ടി ദാസേനാൽ അഭിനയിക്കുന്ന ഒരു വണ്ടർഫുൾ ട്രാക്കിലേക്ക്.

Services. Radio Suno 91.7 FM. Qatar's happiness frequency. Now, available on Vodafone Shuf app. 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ്, ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6-ാമത് ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 500-56123. ഹോം ഡെലിവറി.

മനോഹരമായിട്ടുള്ള ഒരു സോങ് ദാസേട്ടൻ പാടിയ പാട്ടായിരുന്നു. ആ സോങ് ഒക്കെ കേട്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയം 12 മണി കഴിഞ്ഞ 46 മിനിറ്റും 13 സെക്കൻഡും ആവുന്നു. എനിക്ക് ചെറുതായിട്ടൊന്ന് ടാറ്റാ ബൈ ബൈ പറഞ്ഞു പോകേണ്ട സമയമൊക്കെ ആയിരിക്കുകയാണ്. പക്ഷേ പോകുന്നതിന് മുന്നേ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു അപ്ഡേറ്റിലേക്ക് നിങ്ങളെ കൊണ്ടുപോകാം എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ആ ഒരു പ്രോമിസ് കീപ്പ് ചെയ്തുകൊണ്ട് തന്നെ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, രാവിലത്തെ സമയത്ത് ഡ്രൈവ് ഒക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നമ്മളും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം മോസ്റ്റ്ലി ഓൾമോസ്റ്റ് എല്ലാവരും കാറ് തന്നെയായിരിക്കും യൂസ് ചെയ്യുന്നത്. പക്ഷേ ഒരുപാട് മോട്ടോറിസ്റ്റ് ബൈക്ക് ഓടിക്കുന്ന ഒത്തിരി പേര് തന്നെയുണ്ട്. അപ്പോൾ ഈസി ആയിട്ടുള്ള കുറച്ച് എന്താണ് കാണാൻ ബുദ്ധിമുട്ടൊക്കെ ഉള്ള പോസിബിലിറ്റീസ് രാവിലെ സമയത്ത് പറയുന്നുണ്ട്. ഫോഗും കാര്യങ്ങളും ഒക്കെ തന്നെയാണ്. പക്ഷേ അത് ഈ ഒരു ക്ലൈമറ്റ് ചേഞ്ചുമായിട്ട് വളരെ റിലേറ്റ് ചെയ്ത് കിടക്കുന്നതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് മിനിസ്ട്രി ഓഫ് ഇൻറ്റീരിയർ അറിയിച്ചിരിക്കുന്നത്. സോ അതൊരു കോഷനായിട്ട് തന്നെ ഇപ്പോൾ നമ്മുടെ അരികിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അൺയൂഷ്വൽ ആയിട്ടുള്ള വെതർ കണ്ടീഷൻസ് ഒക്കെ തന്നെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു സമയത്തേക്ക് നമ്മൾ കിടക്കുകയാണ്. അപ്പോൾ രാവിലെ സമയത്ത് ഡ്രൈവ് ചെയ്യുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ എസ്പെഷ്യലി ഡ്യൂറിങ് ദ ഏർലി മോർണിംഗ് ടൈംസ് 5 o'clock, 8 ആ ഒരു ടൈം പീരീഡിന് അകത്ത് ഡ്രൈവ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക. നമ്മളും മറുഭാഗത്തു നിന്നും ഒരു പക്ഷേ നമുക്ക് രണ്ട് സൈഡിലെയും പോസിബിലിറ്റീസ് ശ്രദ്ധിക്കണമെന്നുള്ളത് കൊണ്ട് തന്നെ മോട്ടോറിസ്റ്റ് മാത്രമല്ല കാർ ഡ്രൈവ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും നമ്മുടെ ശ്രദ്ധ അതിലേക്ക് ചെറുതായിട്ട് കൊണ്ടുവരേണ്ടതാണെന്നുള്ളത് ഖത്തർ മെട്രോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും അറിയിച്ചിട്ടുണ്ട്. ആൻഡ് ഓൾസോ ലേറ്റസ്റ്റ് ആയിട്ടുള്ള വെതർ കണ്ടീഷൻസ് ഫോഗി ആയിട്ടുള്ള മിസ്റ്റി ആയിട്ടുള്ള ഒരു ക്ലൈമറ്റ് ആയിരിക്കും. അപ്പോൾ കാണാൻ ബുദ്ധിമുട്ട്, വിസിബിലിറ്റി കുറവായിരിക്കും എന്നുള്ളതാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നത്. സോ രാവിലെ സമയത്ത് ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങൾ കുറച്ചൊന്ന് ശ്രദ്ധിക്കുക. ആ ഒരു അപ്ഡേറ്റോടുകൂടി ഇന്നത്തെ ദിവസം ദേ ഹോം ഡെലിവറി എന്ന് ചെറുതായിട്ട് ഞാനൊന്ന് ടാറ്റാ ബൈ ബൈ പറയുകയാണ്. ബട്ട് ടാറ്റാ ബൈ ബൈ പറയുന്നുണ്ടെങ്കിലും ഐ വിൽ ബി ബാക്ക് ഓൺ മാറ്റിനി മാഷപ്പ് സിനിമാ ലോകത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട്. ഇപ്പോൾ ആ ഒരു ബ്യൂട്ടിഫുൾ ട്രാക്ക് ഹോം ഡെലിവറിയിൽ തന്നുകൊണ്ട് സന്ദീപാണ് ടാറ്റാ ബൈ ബൈ പറയുന്നത്. കേട്ട് കേട്ട് കൂട്ടുകൂടാൻ

0: വില കൂടുമോ എന്നുള്ള ടെൻഷൻ ഇനി വേണ്ട. ഇത് ഫെസ്റ്റീവ് ഷോപ്പിംഗിന്റെ ടൈം അല്ലേ. തനിഷ്കിന്റെ ബെസ്റ്റ് ഗോൾഡ് റേറ്റ് ഓഫറിനൊപ്പം നിങ്ങളുടെ ഫേവറേറ്റ് ജ്വല്ലറി തിരഞ്ഞെടുക്കൂ. വെറും 20% അഡ്വാൻസ് നൽകി ബുക്ക് ചെയ്യൂ. ഫൈനൽ പർച്ചേസ് നടത്തുമ്പോൾ ബുക്കിംഗ് ദിവസത്തെയോ ബില്ലിംഗ് ദിവസത്തെയോ വിലയിൽ ഏതാണോ കുറവ് ആ റേറ്റ് നിങ്ങൾക്ക് ലഭിക്കും. ഫുൾ എമൗണ്ട് ഒന്നിച്ച് നൽകാതെ തന്നെ നിങ്ങളുടെ ഫെസ്റ്റീവ് ഷോപ്പിംഗ് പ്ലാൻ ചെയ്യാം. നവംബർ 8 വരെ ഈ ഓഫേഴ്സ് ലഭ്യമാണ്. നൗ ഓപ്പൺ അറ്റ് ലുലു ഹൈപ്പർ മാർക്കറ്റ്, ഡി റിംഗ് റോഡ് ആൻഡ് ദോഹ ഫെസ്റ്റിവൽ സിറ്റി. ഓപ്പണിംഗ് സൂൺ അറ്റ് അൽബോതാൻ സെന്റർ ആൻഡ് ബൾവ വില്ലേജ്. തനിഷ്, ജ്വല്ലറി ബൈങ് മെയ്ഡ് ഈസിയർ. ടെംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.
1: ഹോം ഡെലിവറി.
2: You are listening to

0: சுனோ 91.7 FM.
1: கேட்டு கேட்டு கூட்டு கூடாம்.
2: சுனோ அப்டேட்ஸ்.
3: சுனோ அப்டேட்ஸ்லேக்கு ஸ்வாகதம். அப்டேட்டுகளுமாய் நிச. രാജ്യത്തെ വിനോദ കേന്ദ്രങ്ങൾ വിപുലീകരിക്കുന്നതിനും അടിസ്ഥാന സൗകര്യങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനും നഗരജീവിതത്തിന്റെ നിലവാരം മെച്ചപ്പെടുത്തുന്നതിനുമായുള്ള നാഷണൽ സ്ട്രാറ്റജി ഫോർ ഓപ്പൺ ആൻഡ് റിക്രിയേഷണൽ ഏരിയാസ് പദ്ധതിയുടെ 94% പ്രവർത്തനങ്ങളും പൂർത്തിയായതായി മുനിസിപ്പാലിറ്റി മന്ത്രാലയം അറിയിച്ചു. കുട്ടികളുടെയും കുടുംബങ്ങളുടെയും ഡിജിറ്റൽ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി ഖത്തർ സാമൂഹിക വികസന കുടുംബ മന്ത്രാലയം ഡിജിറ്റലി അവെയർ ഫാമിലി എന്ന ദേശീയ ക്യാമ്പയിൻ ആരംഭിച്ചു. ഡിയർ പ്രൊട്ടക്ഷൻ, യുവർ റെസ്പോൺസിബിലിറ്റി എന്നതാണ് തീം. ഖത്തർ സൊസൈറ്റി ഓഫ് എഞ്ചിനീയേഴ്സ് ഖത്തർ ആർക്കിടെക്ചർ അവാർഡ് 2026 പ്രഖ്യാപിച്ചു. പ്രധാനമായും രണ്ട് കാറ്റഗറികളാണ് ഉള്ളത്.
2: Matinee Classics.

0: ഞാൻ രഞ്ജി പണിക്കർ.
1: യു ആർ ലിസണിംഗ് ടു
0: റേഡിയോ സുനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാ.
2: അതെ, എന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ എന്താ ചെലവ് വേണ്ടേ?
3: ആകെ സെഡാണ് മോനെ.
4: സംസമീന്ന് ഒരു മന്തി കഴിച്ചാ തീരാന്ന് പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനെ പോയാലോ?
2: അതെ, സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം, സംസം മന്തി. ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്ഗൂത്ത്.
5: മാറ്റിനി ക്ലാസിക്സ്.

0: Radio Suno, 91.7 FM.
1: Qatar's favorite radio station.
2: ഫിറ്റ്നസിന്റെ പുതിയ പവർ ഹൗസ് ഇനി അൽറയാനിലും ഫാൽക്കൺ ഫിറ്റ്നസ് സെന്ററിന്റെ ഏഴാമത്തെ ബ്രാഞ്ച് അൽറയാനിൽ ഉദ്ഘാടനത്തിനായി എത്തുന്നു മലയാളത്തിന്റെ പ്രിയ താരം ജയസൂര്യ, ഒപ്പം നടിമാരായ എസ്തർ അനിൽ, ഷംന കാസിം, ഒപ്പം പ്രൊഡ്യൂസേഴ്സായ സി ആർ സലീം ആൻഡ് രാജേഷ് കൃഷ്ണ. സെപ്റ്റംബർ 18 വൈകിട്ട് 7 PM ഫാൽക്കൺ ഫിറ്റ്നസ് സെന്റർ അൽറയാൻ. ഏവർക്കും സ്വാഗതം.
3: മാറ്റിനി ക്ലാസിക്സ്.

0: ഹായ്, ഞാൻ റോമ.
1: യു ആർ ലിസണിംഗ് ടു
0: റേഡിയോ സുനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
2: 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ്റ് കഥർ നിങ്ങളോടൊപ്പം. നീറ്റ്, ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6-ാമത് ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005 6123.
3: മാറ്റിനി ക്ലാസിക്സ്.

0: ആഘോഷം ഇനി ആഭരണങ്ങളിലേക്കും നിറങ്ങളുടെ മനോഹരമായ വൈവിധ്യത്തിൽ ആഘോഷങ്ങൾക്ക് ഒരു പുതിയ ഭാവം നൽകി തനിഷ്കിന്റെ പുതിയ കളർസ്റ്റോൺ കളക്ഷൻ ഗാർഡൻ ഓഫ് ജെംസ്. പാരമ്പര്യത്തിന്റെ ഭംഗിയും പുതുമയുടെ സ്റ്റൈലും ഒത്തുചേർന്ന് ഡിസൈൻ ചെയ്ത ആഭരണങ്ങൾ, സറ്റിൽ എവറിഡേ എലഗൻസ് മുതൽ സ്റ്റേറ്റ്മെന്റ് ഫെസ്റ്റീവ് പീസസ് വരെ ഡിന്നറിനും ഫാമിലി ഫംഗ്ഷനും ഓഫീസിലെ സ്പെഷ്യൽ ഡേക്കും ഒരുപോലെ അണിയാം. ഇന്ന് തന്നെ ഏറ്റവും അടുത്തുള്ള തനിഷ്ക് സ്റ്റോർ സന്ദർശിക്കൂ, നേരിൽ കണ്ടറിയൂ, അല്ലെങ്കിൽ വിസിറ്റ് തനിഷ്ക് .ae. ഗാർഡൻ ഓഫ് ജെംസ് ബൈ തനിഷ്ക്, ആസ് വൈബ്രന്റ് ആസ് യു.
1: ആക്ഷൻ മോനെ ദിനേശ, അതിമോഹമാണ് അതിമോഹം.
2: ഹൊറർ, തനിക്ക് പോകാൻ അനുവാദമില്ല. ഓ ഡ്രാമ,
3: എന്റെ കുടുംബം, എന്റെ സ്വർഗരാജ്യം.
2: ഇഷ്ട ജോണർ ഏതാണെങ്കിലും ഇവിടെ ടിക്കറ്റ് റെഡി. റേഡിയോ സിനോ സിനിമാറ്റിക് യൂണിവേഴ്സ് മാറ്റിനി മാഷപ്പ്, ഞായർ മുതൽ വ്യാഴം വരെ ഉച്ചയ്ക്ക് 2 മുതൽ.
4: Brought to you by Safari, world-class shopping experience, Doha, Qatar. And
0: Malabar Gold and Diamonds-ന്റെ പുതിയ ഷോറൂം ഇപ്പോൾ അബോഹമൂർ സഫാരി മോളിലും. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ എവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും ഒരു നഷ്ടവും ഇല്ലാതെ എക്സ്ചേഞ്ച് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സഫാരി മോളിൽ നിന്ന് മാത്രം.

കൂട്ടുകൂടാം. സുനോ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. അപ്ഡേറ്റുകളുമായി നിസ. ഖത്തർ സൊസൈറ്റി ഓഫ് എഞ്ചിനീയേഴ്സ് ഖത്തർ ആർക്കിടെക്ചർ അവാർഡ് 2026 പ്രഖ്യാപിച്ചു. പ്രധാനമായും രണ്ട് കാറ്റഗറികളാണ് ഉള്ളത്. പാരീസിൽ സെപ്റ്റംബർ 9-10 തീയതികളിൽ നടന്ന ഇന്റർനാഷണൽ സ്പേസ് സമ്മിറ്റിൽ ഖത്തർ പങ്കാളികളായി. ഉറക്ക സംബന്ധമായ പ്രശ്നങ്ങൾക്ക് പ്രത്യേക ചികിത്സാ കേന്ദ്രവുമായി ഹമദ് മെഡിക്കൽ കോർപ്പറേഷൻ. മുതിർന്നവരിലെ ശ്വാസകോശ സംബന്ധമല്ലാത്ത ഉറക്ക പ്രശ്നങ്ങൾ കണ്ടെത്തുന്നതിനും ചികിത്സിക്കുന്നതിനുമായി പ്രത്യേക സേവനങ്ങൾ ലഭ്യമാക്കുന്നതിനായി ഹമദ് ജനറൽ ആശുപത്രിയിൽ സ്ലീപ്പ് ഹെൽത്ത് ക്ലിനിക് ആരംഭിച്ചു. പ്രൈമറി ഹെൽത്ത് കെയർ കോർപ്പറേഷനുകൾ, HMCയിലെ മെഡിക്കൽ സ്പെഷ്യാലിറ്റി ക്ലിനിക്കുകൾ, സൈക്യാട്രി ക്ലിനിക്കുകൾ എന്നിവയിൽ നിന്നുള്ള മെഡിക്കൽ റെഫറൽ വഴിയാണ് സ്ലീപ്പ് ഹെൽത്ത് ക്ലിനിക്കിലെ സേവനങ്ങൾ ലഭ്യമാക്കുക.

0: ഗുഡ് ആഫ്റ്റർനൂൺ ഗുഡ് ആഫ്റ്റർനൂൺ മാറ്റനി മാഷബിൾ ദാ സിനിമാ ലോകത്തെ വിശേഷങ്ങളും ഒക്കെയായി അഷ്ടമിയും നിസയുമാണ് നിങ്ങളുടെ കൂടെ ജോയിൻ ചെയ്തിരിക്കുന്നത്. നിസ
1: യെസ്,
0: ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകത ഉണ്ടല്ലോ.
1: അതെ അതെ, ഒരു കുഞ്ഞു പ്രത്യേകതയുണ്ട്. ആ പ്രത്യേകത നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രത്യേകതയാണ്.
0: എന്താണത്?
1: എന്താന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഇന്ന് ഹിന്ദി ദിവസമാണ്. ഈ ദിവസത്തിന്റെ ഒരു പ്രത്യേകത അങ്ങനെയുണ്ട്.
0: ഓക്കെ,
1: അപ്പോ പെട്ടെന്ന് മനസ്സിലേക്ക് കുറെ സിനിമകൾ വന്നു.
0: കുറെ സിനിമകൾ വരും, കുറെ പാട്ടുകൾ
1: വരും,
0: കുറേ സംഭവങ്ങൾ വരും. ആക്ച്വലി ഞങ്ങളുടെ കയ്യിലും കുറച്ചധികം ഡയലോഗുകൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടുണ്ട്. പക്ഷെ അതിനു മുൻപ് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ.
1: ചോദിക്കുക.
0: ഇപ്പോ ഈയിടെയായിട്ട് കേട്ടോ, കുറച്ച് നാളുകളായിട്ട് നോക്കിക്കഴിഞ്ഞാൽ മലയാള സിനിമയിൽ മിക്ക സ്ഥലത്തും ഒരു ഹിന്ദി പാട്ട് വേണം എന്ന് അവർക്ക് തോന്നിക്കഴിഞ്ഞാൽ ഫുൾ ഹിന്ദിയിൽ തന്നെ സോങ് പ്ലേ ചെയ്യാറുണ്ട്. അതിന്റെ ഏറ്റവും വലിയൊരു എക്സാമ്പിൾ ആണ് ലൂസിഫറിലെ റഫ്താറ.
1: അതെ,
0: ടോട്ടലി ഹിന്ദിയിലാണ്.
1: കാരണം ഇന്ന് രാവിലെ നമ്മളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം നമ്മുടെ മലയാളം സിനിമയിൽ നോക്കുവാണെങ്കിൽ ഇപ്പം നമുക്കൊരു മലയാളത്തിലൊരു മലയാള സിനിമയിൽ ഒരു ഹിന്ദി പാട്ട് വേണം, അല്ലെങ്കിൽ ഹിന്ദിയിൽ ഒരു ഡയലോഗ് വേണം എന്നുണ്ടെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് ആ ഡയലോഗിൽ ഒരു വ്യത്യാസങ്ങളോ അല്ലെങ്കിൽ അവരുടെ ആക്സന്റിൽ ഒരു വ്യത്യാസം വരുത്താതെ കൃത്യമായിട്ട് നമ്മൾ ചെയ്യും. ഇപ്പൊ തമിഴാണെങ്കിൽ പക്ക തമിഴായിരിക്കും. അത് ഏത് ഭാഷയാണെങ്കിലും ആ ഭാഷനെ ആ രീതിയിൽ മലയാള സിനിമ കൈകാര്യം ചെയ്യാറുണ്ട് എപ്പോഴും. പക്ഷെ ചിലപ്പം മറ്റ് ഇൻഡസ്ട്രികൾ അത്രമാത്രം ആ രീതിയിൽ കൈകാര്യം ചെയ്യുന്നുണ്ടോ എന്നുള്ളത് സംശയമാണ്. പലപ്പോഴും സോഷ്യൽ മീഡിയയിലൊക്കെ അത് റിലേറ്റഡ് ആയിട്ടുള്ള കമന്റുകളും കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നതും കാണാറുണ്ട്.
0: പിന്നെ മറ്റൊരു കാര്യം, അതിന് നമുക്ക് എല്ലാം മനസ്സിലാകുന്നു എന്നുള്ളത്
1: മനസ്സിലാകുന്നുണ്ട്. അതിന്റെ പോസിറ്റീവ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് അതിനെ അങ്ങനെ കാണാം.
0: ഉറപ്പായിട്ടും. അപ്പൊ ഈ റഫ്താർ ഏറ്റവും വലിയൊരു എക്സാമ്പിൾ ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ പാട്ട് ഏത് സിനിമയിലെന്ന്
2: ഗസ്സിയാണ്.
1: എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ട്രാക്ക് അത്. ഇത് എന്താ പറയാ, നല്ല രസമുള്ള പാട്ടാണ്.
0: പ്രത്യേകിച്ച്
1: മോർണിംഗിലൊക്കെ കേൾക്കാൻ, അങ്ങനെ ഡ്രൈവ് ചെയ്ത് പോകുമ്പോഴൊക്കെ കേട്ടു പോകാൻ പറ്റുന്ന ഒരു പാട്ടാണ്.
0: അതെ, ഹൃദയ മൂവിയിലെ പാട്ടാണ്.
1: ഞാനത് ചോദിക്കാൻ പറയുന്നത് ഏത് സിനിമയാണെന്ന് മനസ്സിലാകുന്നവരുണ്ടോ എന്നുള്ളത്.
0: കുഴപ്പമില്ല, നമുക്ക് വേറൊന്നും കൊടുത്തു നോക്കാം. ഇത് ഏത് സിനിമയിലാന്ന് ഇവര് പറയട്ടെ.
1: ഓക്കെ, സിനിമയും ക്യാരക്ടറും ഒക്കെ ചിലപ്പം ചിലർക്ക് മനസ്സിലേക്ക് വന്നിട്ടുണ്ടാവും.
0: ഉറപ്പായിട്ടും വരും.
1: ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഏത് മൂവി ഒന്നുകൂടെ കേൾപ്പിക്കണോ?
0: ഒന്നുകൂടി കേൾപ്പിച്ചു തരാൻ വേണമെങ്കിൽ ഈ പാട്ട് ഏത് മൂവിയിലാന്ന് പറയണേ. അപ്പൊ എന്തായാലും ഇത് ഏതാണെന്ന് പറഞ്ഞോളൂ. 5000917ലേക്ക് ഞങ്ങളുടെ കയ്യിൽ ഇനി ഡയലോഗുകളും ഉണ്ട്.
1: അതെ, പാട്ട് മാത്രല്ല, ലാലട്ടൻ പറഞ്ഞ പിടക്കണത് പലതുണ്ട്.
0: അപ്പൊ വെയിറ്റ് ചെയ്യാ, കേട്ടുകൊണ്ടിരിക്കുക കത്തന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.

0: 91.7 FM.
1: Qatar's favorite radio station.
2: പതിനഞ്ച് വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6th ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005 6123.
3: നമസ്കാരം, ഞാൻ സിതാര.

0: ഒരു ഹിന്ദി പാട്ടും അത് ഇത് സിനിമയിലെയാണെന്ന് ഒക്കെ ചോദിച്ച് ഞങ്ങളൊന്ന് പോയതായിരുന്നു. തിരിച്ചു വരുമ്പോഴേക്കും അഷ്ടമിയും നിസയാണ് നിങ്ങളുടെ കൂടെ ഉള്ളത് കേട്ടോ.
1: ഓക്കെ, അങ്ങനെ എല്ലാവരുടെയും മറുപടികൾ വന്നിട്ടുണ്ട്. എല്ലാരും പെട്ടെന്ന് പെട്ടെന്ന് കണ്ടുപിടിച്ചു കേട്ടോ.
0: അതെ,
1: പാട്ടിനെ മനസ്സിലാക്കി കളഞ്ഞു.
0: പാച്ചുവും അത്ഭുത വിളക്കും,
1: അതെ
0: അതാണ് സിനിമ.
1: ഓക്കെ, ആ സിനിമയിൽ നമ്മുടെ മലയാളത്തിൽ അങ്ങനെ കുറെ കുറെ സിനിമകളിൽ അങ്ങനെ ഹിന്ദി പാട്ടുകൾ വന്നു പോകുന്നുണ്ട്. ഒരു ഇന്ത്യൻ പ്രണയകഥയിൽ ഒരു പാട്ടുണ്ട്
0: സ്റ്റാർട്ടിംഗ്,
1: അങ്ങനെ കുറെ ഉണ്ട് കേട്ടോ. നിങ്ങളുടെ മനസ്സിലേക്ക് വേറെ ഏതെങ്കിലും പാട്ട് വരുന്നുണ്ടെങ്കിൽ
0: പറയൂ.
1: ഹിസാനസ് അബ്ദുള്ളയിലെ പാട്ടുണ്ട്,
0: അങ്ങനെ
1: വലിയൊരു ലിസ്റ്റ് നമുക്ക് പറയാൻ
0: പറ്റുന്നുണ്ടാവും. പക്ഷെ ഈ പറഞ്ഞ പോലെ ടോട്ടലി ഫുൾ ട്രാക്ക് തന്നെ ഹിന്ദിയിലുള്ളത്, ഈ പറഞ്ഞ പോലെ ചുരുക്കം ചില പാട്ടുകളുണ്ട്. എന്തായാലും ഹിന്ദി എന്ന് പറയുന്നത് പല രീതിയിൽ പല സിനിമകളിൽ വന്ന പല ഓരോരോ എന്താ പറയാ സീനുകൾ മനസ്സിലേക്ക് വരുന്നുണ്ട്.
1: പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്ന കിലുക്കത്തിനകത്ത് മുച്ചേ മാലും അറിയില്ല ഞാൻ എങ്ങനെ പറഞ്ഞു കൊടുക്കും. അത് എനിക്കത് എപ്പിക്കാണ്. അതല്ലേ എപ്പോഴും വെച്ച് കണക്ട് ചെയ്യുമ്പോ ആ ഒരു ഡയലോഗ് പറയാതെ നമുക്ക് ബാക്കി ഡയലോഗ്സ് പറയാൻ പറ്റില്ല.
0: ഉറപ്പായിട്ടും. അപ്പൊ എന്തായാലും ഇതുപോലെ ചില സിനിമകൾ നിങ്ങളുടെ മനസ്സിലേക്കും വരുന്നുണ്ടാവും. എന്തായാലും ഞങ്ങൾ ഇനി അടുത്തതായിട്ട് ഒരു ഡയലോഗ് കേൾപ്പിക്കാം. ഇത് ഏത് സിനിമയിലെയാണെന്ന് ആദ്യം പറയണം കേട്ടോ.
2: ഹിന്ദി അറിയാമായിരുന്നെങ്കിൽ കാര്യങ്ങൾ എളുപ്പമായേനെ, ഹിന്ദി പഠിച്ചേ പറ്റൂ.
0: അപ്പൊ ഈ ഒരു ശബ്ദം കേട്ടപ്പോ തന്നെ ആരാണ് എന്താണെന്നൊക്കെ മനസ്സിലായി. പക്ഷെ ഇത് സിനിമയാണെന്ന് മനസ്സിലായോ?
1: മനസ്സിലായി കാണുന്നുള്ളതാണ് ഉറപ്പാണ്. ആ ഒരു മോഡുലേഷൻ കേട്ടപ്പോ നിങ്ങൾക്ക് മനസ്സിലാവാൻ സാധ്യതയുണ്ട്.
0: അതെ, അതിൽ കുറേ ഹിന്ദി ഡയലോഗും ഉണ്ട്.
1: അതെ, അപ്പൊ ഏത് മൂവി ആണെന്നുള്ളത് ഒന്ന് പെട്ടെന്ന് മെസ്സേജ് പറഞ്ഞു. 5000097 എന്ന നമ്പറിലേക്ക്. ഏത് സിനിമയാണിത്?
0: അതെ, ഇന്ന് ഹിന്ദി ദിവസമായിട്ട് നമ്മൾ ഹിന്ദി ഡയലോഗുകളിലൂടെയും പാട്ടുകളിലൂടെയും മലയാള ചലച്ചിത്രത്തിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്.
1: വേറെ ഏതോ വഴിയിലൂടെ സഞ്ചരിക്കുകയാണ്.
0: എവിടെയോ എത്തി,
1: എങ്കിലോ പോയിട്ടുണ്ട്.
0: നേരെ അടുത്തൊരു പാട്ടിലേക്കും കൂടി പോവാം നമുക്ക്. കേട്ടോണ്ടിരിക്കുക തന്നെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.

0: Radio Suno 91.7 FM.
1: Qatar's happiness frequency.
2: Now, available on Amazon Music.
3: മന്തിയുടെ ഓണം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
4: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
2: This is only on
0: Radio Suno 91.7 FM.
2: Brought to you by
5: Safari, world-class shopping experience, Doha, Qatar,
2: and
3: Malabar Gold and Diamonds in the Puthiya showroom, ippol Abu Hamur Safari Mallilum. Ningalude paliya swarnabharanangal evide ninnu vaangiyathanengilum oru nashtavum illade exchange cheyyam. Malabar Gold and Diamonds Safari Mallil ninnu maatram.

0: ചില സിനിമകൾ നമ്മൾ വീണ്ടും വീണ്ടും വീണ്ടും വീണ്ടും കണ്ടുകൊണ്ടിരിക്കും. ആ സിനിമകളിലെ എല്ലാ ഡയലോഗുകളും നമുക്ക് മനഃപ്പാടമായിരിക്കും. അങ്ങനെ ഒരു സിനിമയിൽ ഒരു ഡയലോഗ് കേൾപ്പിച്ചാൽ പിന്നെ എങ്ങനെ പറയാതിരിക്കുന്നേ?
1: സിമ്പിൾ അല്ലേ, വെരി സിമ്പിൾ അല്ലേ.
0: അങ്ങനെ വെൽക്കം ബാക്ക് മാറ്റ് ദി മാഷപ്പിൽ. ഇന്ന് ഹിന്ദി ദിവസമായിട്ട് ഹിന്ദി ഡയലോഗുകൾ അല്ലെങ്കിൽ ഹിന്ദിയെ കുറിച്ച് പറയുന്ന ആ ഒരു ഭാഷയെ കുറിച്ച് പറയുന്ന ചില ഡയലോഗുകൾ ഇതൊക്കെയാണ് നമ്മൾ ഇങ്ങനെ കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അഷ്ടമിയും നിസയാണ് നിങ്ങളുടെ കൂടെയുള്ള. കുറച്ച് മുൻപ് ഒരു ഡയലോഗ് കേൾപ്പിച്ചിട്ടുണ്ടായിരുന്നു.
2: ഹിന്ദി അറിയാമായിരുന്നെങ്കിൽ കാര്യങ്ങൾ എളുപ്പമായേനെ, ഹിന്ദി പഠിച്ചേ പറ്റൂ.
1: ആ ഡയലോഗ് ഇതായിരുന്നു. ഏതാണ് ഈ ചിത്രം എന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റുമെന്നായിരുന്നു ചോദിച്ചത്. ഇതൊക്കെ വെരി സിമ്പിൾ, ഇതൊക്കെ ചെറുത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഉത്തരം വന്നിട്ടുള്ളത്.
0: ഉറപ്പായിട്ടും എല്ലാവർക്കും കേട്ടപ്പോ തന്നെ, ദിലീപേന്റെ ശബ്ദം കേട്ടപ്പോ തന്നെ മനസ്സിലായി ഏതാണ് സിനിമ എന്ന്.
1: സി ഐ ഡി മൂസ മൂവി ആയിരുന്നു അത്. അപ്പൊ ഇനിയും ഡയലോഗുകളും ഞങ്ങളുടെ കയ്യിലുണ്ട്, അത് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും.
0: അതെ, ഉറപ്പായിട്ടും മനസ്സിലാവും. എനിക്ക് തോന്നുന്നു വളരെ സിമ്പിൾ ആയിട്ടുള്ള ഡയലോഗുകളാണ് നമ്മൾ എടുത്തിട്ടുള്ളത്.
1: അതെ, നമ്മൾ ആരും ബുദ്ധിമുട്ടിക്കില്ല.
0: ഉറപ്പായിട്ടും. അപ്പൊ ഡ്രൈവ് ചെയ്യുന്നതിനിടയിൽ അടുത്തൊരു ചോദ്യം തരട്ടെ. അങ്ങനെയാണെങ്കിൽ ഇത് ഇത് സിനിമയാന്ന് പറയും.
3: നിങ്ങ ഹിന്ദി വാദ്യാരാ?
4: വൈദ്യരല്ല, ഹിന്ദി മാഷ.
3: നിങ്ങ എല്ലാരും ரொம்ப തമാശയാ பேசுறீங்களே. எனக்கு ஹிந்தில ஒரு சான்ஸ் கிடைச்சிருக்கு. கொஞ்சம் ஹிந்தி படிக்கணும்னு ஆசை.
4: அச்சா, ഞാൻ ഹിന്ദി പഠിപ്പിക്കാലോ.
0: ഓക്കെ, അപ്പൊ ഇതും കൂടി ഒന്ന് കണ്ടുപിടിച്ചിട്ട് വേഗം ഒന്ന് മെസ്സേജ് അയച്ചേ
1: 5000917
0: യെസ്. കേട്ടോണ്ടിരിക്കുന്ന ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ 91.7 FM. മാറ്റിനി മാഷ് പോയിട്ട് അഷ്ടമി ഇന്ത്യ സെയിം കൂടെ തന്നെയുണ്ട്.

0: വചനങ്ങളിലൂടെ പരസ്പരം സൗഹാർദ്ദം സ്ഥാപിക്കലാകുന്നു ഏറ്റവും ഉത്കൃഷ്ടമായ ദാനം.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
2: ഇപ്പോൾ അസറബാങ്കിനുള്ള സമയം.

കേട്ടുകൂടാം. സുനോ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. അപ്ഡേറ്റുകളുമായി നിസ. രാജ്യത്തെ വിനോദ കേന്ദ്രങ്ങൾ വിപുലീകരിക്കുന്നതിനും അടിസ്ഥാന സൗകര്യങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനും നഗരജീവിതത്തിന്റെ നിലവാരം മെച്ചപ്പെടുത്തുന്നതിനുമായുള്ള നാഷണൽ സ്ട്രാറ്റജി ഫോർ ഓപ്പൺ ആൻഡ് റിക്രിയേഷണൽ ഏരിയാസ് പദ്ധതിയുടെ 94% പ്രവർത്തനങ്ങളും പൂർത്തിയായതായി മുനിസിപ്പാലിറ്റി മന്ത്രാലയം അറിയിച്ചു. കുട്ടികളുടെയും കുടുംബങ്ങളുടെയും ഡിജിറ്റൽ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി ഖത്തർ സാമൂഹിക വികസന കുടുംബ മന്ത്രാലയം ഡിജിറ്റലി അവെയർ ഫാമിലി എന്ന ദേശീയ ക്യാമ്പയിൻ ആരംഭിച്ചു. ഡിയർ പ്രൊട്ടക്ഷൻ, യുവർ റെസ്പോൺസിബിലിറ്റി എന്നതാണ് തീം. ഖത്തർ സൊസൈറ്റി ഓഫ് എഞ്ചിനീയേഴ്സ് ഖത്തർ ആർക്കിടെക്ചർ അവാർഡ് 2026 പ്രഖ്യാപിച്ചു. പ്രധാനമായും രണ്ട് കാറ്റഗറികളാണ് ഉള്ളത്. updates

0: മാറ്റിനി മാഷപ്പിൽ ഇന്ന് ഹിന്ദി ദിവസം ആയതുകൊണ്ട് തന്നെ കുറച്ച് ഹിന്ദി ഡയലോഗുകളും പാട്ടുകളും ഒക്കെയാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അത് മലയാള സിനിമയിൽ അഷ്ടമിയും നിസയാണ് കൂടെയുള്ളത്. അപ്പൊ കുറച്ച് മുൻപ് കേൾപ്പിച്ച ഒരു ഡയലോഗ് ഉണ്ടായിരുന്നു.
1: അതെ, ഈ ഡയലോഗ് ഏത് സിനിമയിലേതാണെന്ന് ചോദിച്ചപ്പോൾ ഇതൊക്കെ എന്ത് എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും വളരെ പെട്ടെന്ന് എല്ലാവരുടെയും ഉത്തരങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു.
0: അതെ, ആ ഒരു സിനിമയിലെ മറ്റ് പല ഈ പറഞ്ഞ പോലെ ഡയലോഗുകളും നമുക്ക് ഇഷ്ടമാണ്, ആ ഒരു കോമ്പിനേഷൻസ് ഇഷ്ടമാണ്, ആ ഒരു വീട്ടിലെ എല്ലാവരും തമ്മിലുള്ള ഒരു ഒരു ബോണ്ടിങ് നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്.
1: മൊത്തത്തിൽ ഇഷ്ടപ്പെട്ട സിനിമ തന്നെയായിരുന്നു. അപ്പോൾ റൈറ്റ് ആൻസർ പറയുകയാണെങ്കിൽ
0: ശ്രീകൃഷ്ണപുരത്തെ
1: നക്ഷത്രത്തിളക്കം. താരാട്ടല്ല, നക്ഷത്രത്തിളക്കമാണോ? നക്ഷത്രത്താരായിട്ട് വേറെ,
0: സോറി സോറി, രണ്ടും കൂടെ എപ്പോഴും മാറിപ്പോകും. എന്നാലും ശ്രീകൃഷ്ണപുരത്തെ നക്ഷത്രത്തിളക്കം, ഓക്കെ, ആ ഒരു സിനിമയിലെ ഡയലോഗാണ് നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നത്. പക്ഷെ എനിക്ക് അതിൽ എത്രയൊക്കെ പറഞ്ഞാലും മറ്റേ ജ്യൂസ് കൊടുക്കാനായിട്ട്
1: ഭയങ്കര, ആ സിനിമ മൊത്തത്തിൽ വീണ്ടും കാണുമ്പോഴും ഭയങ്കര രസമല്ലേ. റീലിലൊക്കെ ഈ അടുത്ത് ഓണത്തിനൊക്കെ ഏറ്റവും കൂടുതൽ ആൾക്കാർ പിന്നെ റീലിട്ടത് ആ സിനിമയിലെ ഡയലോഗുകളായിരുന്നു. പെൺകുട്ടികൾ സാരി ഉടുത്തിട്ട്
0: സിസ്റ്റേഴ്സ് ആണോ അതല്ല ചേട്ടൻ
1: അനിയന്മാരുടെ സംഭവങ്ങളുണ്ടായിരുന്നു.
0: അതെ അതെ, ഒരുപാടുണ്ട്. എന്തായാലും അതിലെല്ലാവരും തമ്മിലുള്ള കോമ്പിനേഷൻസും നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആ ഒരു സിനിമ വീണ്ടും വീണ്ടും കാണുന്നവരും ഉണ്ടാവും. ഈ സി ഡി മൂസ് പറഞ്ഞ പോലെ തന്നെ വീണ്ടും കാണാൻ പറ്റുന്ന
1: സിനിമ തന്നെയാണ് തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും ഇനി ഒരു സിനിമയുടെ വിശേഷം കൂടി നമുക്ക് ഹിന്ദി കണക്ട് ചെയ്ത് ഷെയർ ചെയ്യാനായിട്ടുണ്ട്.
0: അപ്പൊ അതിലേക്ക്
1: ഏത് സിനിമയായിരിക്കും ഗസ് ചെയ്യാൻ പറ്റുന്നവരുണ്ടോ?
0: ഏതായിരിക്കും? എന്റെ മനസ്സിൽ വേറൊരു സിനിമ വന്നു. വേറെ സിനിമ വന്നു, പക്ഷേ അതല്ല നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നത്. നമുക്ക് കുറച്ച് ഇങ്ങനെ വന്നിട്ട് സംസാരിക്കാം.
1: നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റുന്നവരുണ്ടെങ്കിൽ ഞങ്ങൾ അടുത്ത് പറയാൻ പോകുന്ന ഹിന്ദി കണക്ട് ചെയ്ത മലയാളത്തിൽ എക്കാലവും നമ്മൾ പറയുന്ന അല്ലെങ്കിൽ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു സിനിമയുണ്ട്.
0: ഓക്കെ, അത് ഇതാണെന്ന് വേഗം തന്നെ മെസ്സേജ് അയക്കൂ. 5000091. This is Radio Suno 91.7 FM, Qatar's happiness frequency. Now available on Spotify and Gaana. മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ

0: ഹിന്ദി ഡയലോഗുകൾ അല്ലെങ്കിൽ ഹിന്ദി എന്ന ഭാഷയെ കുറിച്ചിട്ട് പറയുന്ന ചില ഡയലോഗുകൾ മലയാള സിനിമയിൽ ഒരുപാടുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മൾ തുടങ്ങിക്കഴിഞ്ഞാൽ നിർത്താൻ പറ്റില്ല, അത്ര അധികം ഉണ്ട്.
1: കുറെ സിനിമകളും കുറെ പാട്ടുകളൊക്കെ ഉണ്ട്. അപ്പൊ അതിൽ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏത് സിനിമയായിരിക്കും ഇനി പറയാൻ പോകുന്നത്.
0: അതെ, കാരണം നമ്മൾ കുറച്ചധികം സിനിമകൾ പറഞ്ഞു. സി ഡി മൂസയിലൊക്കെ ഇഷ്ടംപോലെ ഡയലോഗുകളുണ്ട്. അതൊക്കെ കഴിഞ്ഞ് തിരിച്ചെത്തുമ്പോഴേക്കും അടുത്തൊരു സിനിമ എന്ന് പറയുന്നത്
1: ഗജകേസരി യോഗം എന്നുള്ള സിനിമയാണ്. പലർക്കും ഓർമ്മയുണ്ടാകും ഈ സിനിമയിൽ നമ്മുടെ ഇന്നസെന്റ് ഏട്ടന്റെ കഥാപാത്രം, കെ പി എസ് എഴുതിയ കഥാപാത്രം മുകേഷ്, സുനിത, ഭയങ്കര രസമുള്ള സിനിമയായിരുന്നു അത്. പി ജി വിശ്വംഭരൻ അദ്ദേഹമാണ് സംവിധാനം ചെയ്തിട്ടുള്ളത്. തിരക്കഥ കലൂർ ഡെന്നീസിന്റേതാണ്. അത് പ്രതീക്ഷിക്കുന്നില്ല ആൾ അങ്ങനത്തെ ഒരു കഥയിലേക്ക് എത്തുന്നുള്ളത്. അപ്പൊ അങ്ങനെ 90s റിലീസായ സിനിമയായിരുന്നു ഗജകേസരി യോഗം. ആ സിനിമയിൽ ഈ പറഞ്ഞ പോലെ തന്നെ മുകേഷ് വന്നിട്ട് ഇന്നസെന്റ് ഏട്ടനെ പഠിപ്പിക്കുകയാണ്, ഹിന്ദി പഠിപ്പിക്കുന്ന ആ ഒരു പോർഷൻ നമുക്ക് എപ്പോഴും ഭയങ്കര ഓർമ്മയുള്ള ഒരു ഭാഗമാണ്.
2: എന്റെ പൊന്നു വിദ്വാമാഷെ, ഇങ്ങനെ ഒന്ന് വേഗം ഹിന്ദി പഠിപ്പിച്ച് ഇങ്ങോട്ട് തരണേ, അല്ലെങ്കിൽ ഞങ്ങളുടെ വയറ്റിപ്പഴുപ്പ് മുട്ടും.
3: ഇപ്പൊ തന്നെ തുടങ്ങിക്കളേ, കാപ്പി കുടിച്ചിട്ട് മതി.
2: അതന്നെ.
3: മേ ഈസ് ഈക്വൽ ടു ഹും, തും ഈസ് ഈക്വൽ ടു ഹോ. മേ കർത്താവായിരിക്കുമ്പം ഹും എന്ന് ചേർക്കണം, തും കർത്താവായിരിക്കുമ്പം ഹോ എന്ന് ചേർക്കണം. മേ കർത്താവായിരിക്കുമ്പോ ഹും, തും കർത്താവായിരിക്കുമ്പോ ഹോ.
0: ഇത് കേൾക്കുമ്പോഴൊക്കെ എനിക്ക് എപ്പോഴും തോന്നിയെന്നറിയോ, ഈ മറ്റേ ഈ പറയത്തില്ലേ പുല്ലിംഗ സ്ത്രീലിംഗ
1: എന്ന് പറഞ്ഞ
0: ഇത് കേൾക്കുമ്പോ ഭയങ്കര പ്രശ്നമായിരുന്നു നമുക്ക്. ഈ ഒരു ഡയലോഗ് മൈൻഡിൽ കിടക്കുന്നുണ്ട്, ഹാ ഹും ഹേ.
1: പക്ഷേ എപ്പോ പറഞ്ഞാലും ഇത് ഓർമ്മ വരത്തുള്ളൂ.
0: അത് ഓർമ്മ വരും മൈൻഡിലേക്ക്. എനിക്കിപ്പോഴും ചില സ്ഥലത്ത് പ്രശ്നമാണ്. ഞാൻ ഇടയ്ക്ക് ആരുടെങ്കിലും എന്തെങ്കിലും പറയാന്ന് വിചാരിച്ചോ, മേ ഉദർ ആത്തി ഹു ഹാ ഹം ഹോ ഹോ ഹാ എന്നില്ല, അവിടെ ഇങ്ങനെ ആയി പോവാറിയാ.
1: കാര്യം മനസ്സിലായല്ലോ.
0: അതെ, കാര്യം മനസ്സിലായല്ലോ.
1: അപ്പൊ പറഞ്ഞു വന്ന രണ്ടാമത്തെ സിനിമ
0: ഒന്നും കൂടെ ഉണ്ട്, അത് സന്ദേശമാണ്.
1: സന്ദേശം
0: ആ സിനിമയിലെയും ഡയലോഗുകൾ ഭയങ്കര രസമായിട്ടുള്ള ഡയലോഗുകളാണ്.
1: അത് ഈ പറഞ്ഞ എപ്പിക്കാണ്, എപ്പോഴും നമുക്ക് മനസ്സിൽ ഓർമ്മയുള്ള എവർഗ്രീൻ ആയിട്ട് നിൽക്കുന്ന സംഭവമാണ്.
0: അതാ ഒരു മൊമെന്റിൽ എല്ലാരും കൂടെ കൂട്ടം കൂടിയിട്ട് ഹിന്ദി അറിയാവുന്ന ഒരു മനുഷ്യരില്ലേ,
1: വിദ്യാഭ്യാസം ഉള്ള ആരും ഇല്ലേ എന്നൊക്കെ ചോദിക്കുന്നു.
0: അതെ അതെ, അങ്ങനെ ഒരുപാട് സിനിമകൾ മൈൻഡിലേക്ക് വരുന്നുണ്ടാവാം. എനിവേ ഈ ഒരു ടൈമിൽ പല പല ഡയലോഗുകൾ മൈൻഡിലേക്ക് വരുന്നുണ്ട്. ആ ഒന്നും കൂടെ മനസ്സിലേക്ക്, ഭീഷ്മ പർവ്വത്തില്
1: അതെ. അപ്പൊ ഇങ്ങനെ ഞങ്ങൾ വിട്ടുപോയിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജിൽ പറയാം. 5000917.

Radio Suno 91.7 FM, Qatar's favorite radio station. വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ കഥർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ ആറാമത് ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005 6123.

0: വെൽക്കം ബാക്ക് കുറച്ച് സിനിമാ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് അതിലെ ഡയലോഗുകളും പാട്ടുകളൊക്കെ കേട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയം അഷ്ടമി നിസയാണ് നിങ്ങളുടെ കൂടെ ഉള്ളത്.
1: അങ്ങനെ വിശേഷങ്ങൾ പറഞ്ഞു പോകുന്ന കൂട്ടത്തില് നമ്മളിന്ന് ഹിന്ദി ദിവസം ഇങ്ങനെ സെലിബ്രേറ്റ് ചെയ്ത് സിനിമയുമായി ഹിന്ദി ദിവസം സെലിബ്രേറ്റ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്ന ടൈമില് നേരത്തെ നമ്മുടെ മലയാളത്തിൽ നിന്ന് ഇനി നമ്മൾ നേരെ തമിഴിലേക്ക് ഒന്ന് പോവാണ്. പക്ഷേ മലയാളം വഴിയാണ് തമിഴിലേക്ക് പോകുന്നത്.
0: ഓക്കെ,
1: നമ്മുടെ ഷെയ്ൻ നിഗം ഉണ്ടല്ലോ,
0: അങ്ങനെ
1: ഷെയ്ൻ നിഗത്തിന്റെ വരാൻ പോകുന്ന ഒരു സിനിമയുണ്ട്. അത് ഒരു ക്രിക്കറ്റ് ബാക്ക്ഗ്രൗണ്ടിലാണ് ഈ സിനിമ വരാൻ പോകുന്നത്. ഈ പറഞ്ഞ പോലെ തന്നെ ഷെയ്ൻ്റെ ഒരു അടുത്ത ഫസ്റ്റ് സിനിമ അല്ല, മദ്രാസക്കാരൻ എന്ന് പറഞ്ഞിട്ട് തമിഴില് ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്.
0: നല്ല പാട്ട് അതിൽ.
1: എനിക്ക് അതിന്റെ തലയിപ്പായതിലെ പാട്ട് വീണ്ടും
0: ചെയ്തിട്ടുണ്ട്.
1: ഓക്കെ, മദ്രാസക്കാരന് ശേഷം വരാൻ പോകുന്ന അടുത്ത സിനിമയായിരിക്കും ഈ ഒരു ക്രിക്കറ്ററായിട്ട് വരുന്ന സിനിമ. ഷെയ്ൻ 26 ആണ് കേട്ടോ, ഷെയ്ൻ 28 എന്നാണ് ഈ സിനിമയുടെ പേര് വന്നിട്ടുള്ളത്.
0: ഓക്കെ, എന്തായാലും ഉടനെ തന്നെ ബാക്കി ടൈറ്റിലും കാര്യങ്ങളും എല്ലാം തന്നെ അവര് അനൗൺസ് ചെയ്യുമായിരിക്കും. എന്തായാലും ആൾക്ക് ഈ പറഞ്ഞ പോലെ തമിഴിലും നല്ലൊരു ഒരു ഒരു ഗ്യാപ്പ് കിടക്കുന്നുണ്ട്. നല്ല ക്യാരക്ടേഴ്സ് ചെയ്യാൻ പറ്റുന്ന ഒരാളാണ്, ആൾക്ക് നന്നായിട്ട് തമിഴ് വഴങ്ങുന്ന ഒരാളും കൂടിയാണ് ഷെയ്ൻ എന്ന് പറയുന്നത്.
1: മദ്രാസക്കാരൻ പറഞ്ഞ പോലെ തന്നെ ബൾട്ടി മൂവിയിൽ നിന്ന് ബൾട്ടി ഈ പറഞ്ഞ പോലെ തമിഴ് മലയാളം കണക്ഷനിലാണല്ലോ ആ സിനിമ
0: വന്നിട്ടുണ്ടായിരുന്നത്.
1: അതെ അതെ, അപ്പൊ തമിഴും ഉണ്ടായിരുന്നു മലയാളവും ഉണ്ടായിരുന്നു. അപ്പൊ ബൾട്ടി മദ്രാസക്കാരനൊക്കെ ശേഷം വരുന്ന അടുത്തത്, എനിക്കത് ബൾട്ടിയിലും ഈ പറഞ്ഞ പോലെ കബഡി
0: ക്യാരക്ടറാണ്,
1: കബഡിയാണ്.
0: ഇതിലും കബഡിയാണോ?
1: ഇതില് ക്രിക്കറ്റ് ആണല്ലോ,
0: ക്രിക്കറ്റ് ആണ് സ്പോർട്സ് ബേസ്ഡ് ആയിട്ടുള്ള
1: കാര്യങ്ങളാണ്. അതായത് ബൾട്ടിയിൽ കബഡിയും ഇതില് ക്രിക്കറ്റും വരുന്നുണ്ട്.
0: കബഡി കളിക്കുന്നത് കാണാൻ ഭയങ്കര രസമായിരുന്നു,
1: ഭയങ്കര നല്ല സിനിമയായിരുന്നു,
0: നല്ല ഫൈറ്റ് സീൻസ് ആയിരുന്നു ബൾട്ടിയില്. ബൾട്ടി ഓവറോൾ ഇഷ്ടപ്പെട്ടവരുണ്ട് ഇഷ്ടപ്പെടാത്തവരുണ്ട്, ഡിപ്പെൻസ് അപ്പോൾ ഓരോ ആൾക്കാരുടെ ഒരു പെർസ്പെക്ടീവ്. പക്ഷേ ഞങ്ങൾക്ക് അതിലെ ഫൈറ്റ് സീൻസ് ഒക്കെ ഭയങ്കര
1: ഇഷ്ടപ്പെട്ടു, എനിക്ക് സിനിമ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു,
0: എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. എന്തായാലും ആ ഒരു സിനിമയ്ക്ക് ശേഷം വീണ്ടും ഒരു ക്രിക്കറ്റർ എന്ന് പറഞ്ഞെത്തുമ്പോഴത്തേക്കും എന്റെ മനസ്സിൽ പെട്ടെന്ന് ഒരു ക്രിക്കറ്റർ മൂവി ചോദിക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് വരുന്ന ബെസ്റ്റ് മൂവീസ് ഏതാ?
1: എനിക്ക് പെട്ടെന്ന് ലഹരാദോ പാട്ടിൽ 98 ഓർമ്മ വന്നു, പിന്നെ നമ്മുടെ ഇത് നിവിൻ പോളിയുടെ സിനിമ.
0: ഓക്കെ, 1983
1: ഓർമ്മ വന്നു.
0: ഓക്കെ, എനിക്ക് ധോണിയുടെ
1: ധോണി ഓർമ്മ.
0: അതുപോലെ ഒരു സിനിമയാണ് ജേഴ്സി.
1: ജേഴ്സി ഞാൻ ആക്ച്വലി കണ്ടിട്ടില്ല.
0: നല്ല
1: സിനിമയാണ് എനിക്കറിയാം.
0: അതെ, നാനി
1: അതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒക്കെ ഈ പറഞ്ഞ പോലെ തന്നെ ഭയങ്കര ട്രെൻഡിങ്ങിലായിരുന്നല്ലോ.
0: അതെ അതെ അതെ, നാനി ഭയങ്കര രസമായിട്ട് അത് ചെയ്തിരിക്കുന്നത്. അത് തന്നെ ജേഴ്സി തന്നെ ഹിന്ദിയിൽ വന്നപ്പോഴും നന്നായി ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു, തെലുങ്കാണ് കണ്ടിട്ടുള്ളത്. അപ്പൊ ആ ഒരു ഒരു ഒരു ഇമ്പാക്ട് നല്ല രസമായിരിക്കും. അതുപോലെ തന്നെ നാഗ ചൈതന്യയുടെ ഒരു സിനിമയുണ്ട് മജ്ലി.
1: മജ്ലി ഓർമ്മയുണ്ട്.
0: അതിലും ആൾ ഈ പറഞ്ഞ പോലെ ഒരു ക്രിക്കറ്ററായിട്ടാണ്, പക്ഷെ ക്രിക്കറ്റ് വിട്ടുപോയിട്ട് നിൽക്കുന്ന ഒരാളായിട്ട് പിന്നെ മകളെ ക്രിക്കറ്റ് ചെയ്യിപ്പിക്കുന്ന അങ്ങനത്തെ രീതിയിൽ, മകളല്ല വേറൊരാ മോളെ ചെയ്യിപ്പിക്കുന്ന പോലെ ഒരു സംഭവമാണ്. സോ ബേസിക്കലി ക്രിക്കറ്റ് ബേസ് ചെയ്തിട്ടുള്ള സിനിമകൾ
1: സിനിമകളുണ്ട്. നമുക്ക് അടുത്ത ദിവസം സംസാരിക്കാം,
0: അടുത്ത ദിവസം സംസാരിക്കാം.
1: പറയണ്ടായിരുന്നു,
0: കണ്ടിട്ട് പോയി. പക്ഷെ കുഴപ്പമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള അങ്ങനത്തെ സിനിമകൾ പറയാം,
1: നമുക്ക് അടുത്ത ദിവസം നമ്മൾ അതിനെ കുറിച്ച് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കും.
0: ഉറപ്പായിട്ടും. ഇപ്പൊ എന്തായാലും ഒരു ഓൾ ദി വെരി ബെസ്റ്റ് ടു ഷെയ്ൻ നിഗം,
1: ഷെയ്ൻ 28.
0: അതെ, എന്തായാലും അതുകൂടി പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്കൊന്ന് വൈൻഡ് അപ്പ് ചെയ്യേണ്ട സമയമായിരിക്കാണ്. ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു പോയി, കണ്ടന്റ് കുറെ പോയി,
1: സമയം പോയതറിഞ്ഞില്ല.
0: നല്ല പാട്ട് വെച്ച് തന്നുകൊണ്ട് ഞങ്ങൾ ദാ ടാറ്റാ ബൈ ബൈ പറയുന്നു. പക്ഷെ ഞാൻ ഈവനിംഗിൽ വരുന്നതായിരിക്കും. അപ്പൊ അനിസ, ബൈ ബൈ.

0: You are listening to Radio Sino 91.7 FM, Qatar's favorite radio station. Favorite radio station.
1: നിങ്ങളുടെ റൂട്ടിൽ കൂട്ടുണ്ട്. റിലാക്സ് ആൻഡ് റീചാർജ് വിത്ത് 917 ഈവനിംഗ്. പവർ അപ്പ് യുവർ ഈവനിംഗ്സ് വിത്ത് 917 ഈവനിംഗ്സ്. ഞായർ മുതൽ വ്യാഴം വരെ വൈകിട്ട് 5 മണി മുതൽ.
2: Joy Alukas 917 evenings
3: presented by Joy Alukas world's favorite jeweler
4: powered by
5: Khattarine Arabic Mandiyude best destination Zamzam Mandi Mandi Madbi Madfood Madgood thudangi authentic Arabic cuisine de ruji ariyam call 4001707
3: and
6: Marza Hypermarket be fresh be you visit your nearest store today
7: Jai Jai Surya
8: Jai Surya
9: You are listening to Radio Sino
7: 91.7

0: This is Matinee Mashup. Matinee Mashup. Only on Radio Suno 91.7 FM. Matinee Mashup. Brought to you by Safari. World-class shopping experience. Doha, Qatar. And
1: Malabar Gold and Diamonds in the Puthiya Showroom. Ippol Abu Hamur Safari Mallilum. Ningalude Paliya Swarnabharanangal evidu ninnu vaangiyathanengilum oru nashtavum illade exchange cheyyam. Malabar Gold and Diamonds Safari Mallil ninnu maatram.
2: Hello. Good afternoon. Radio Suno 91.7 FM. ഇത് മാറ്റണി മാഷപ്പിന്റെ ടൈം സന്ദീപാണ് കൂടെയുള്ളത്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 4 മണി കഴിഞ്ഞ 4:40. അതെന്താണെന്നറിയില്ല, രാവിലെ തൊട്ട് ഇങ്ങനെ നമ്പേഴ്സ് ഒക്കെ തന്നെ വല്ലാത്ത രീതിയിൽ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നു. കുറച്ച് മുമ്പ് ഞാൻ 12 മണിയുടെ ക്ലോക്ക് പറയുമ്പോഴും 12 12 12 എന്നുള്ള നമ്പറിലേക്കായിരുന്നു. എന്ത് ടെലിപ്പതിയാണ് നടക്കുന്നതെന്നറിയില്ല. ബട്ട് ഓഫ് കോഴ്സ് അത് ദേ ഇപ്പം കണ്ടപ്പോഴും ചെറുതായിട്ട് ഒരു സംശയം, നാളെ എന്തെങ്കിലും സംഭവിക്കാനുള്ള ദിവസമാണോ? നല്ല കാര്യങ്ങളാണെങ്കിൽ സംഭവിക്കട്ടെ അല്ലേ. അപ്പോൾ നല്ല കാര്യങ്ങളിലൂടെ ഇങ്ങനെ നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ പോകുമ്പോൾ വിടാൻ പറ്റാത്ത മേഖലയാണ് സിനിമ എന്നുള്ളത്. സിനിമ നമുക്ക് ഒരുപാട് ജീവിതത്തിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന, ഒരുപാട് പോസിറ്റീവ് കാര്യങ്ങൾ കൊണ്ടുവരുന്ന, ഒരുപാട് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ മനസ്സിലാക്കി തരുന്ന ഒരു മേഖല കൂടി ആയി മാറിയിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഒരുപാട് സിനിമകൾ പുറത്തിറങ്ങാനായിട്ട് പോകുന്നു. ആൻഡ് ഓഫ് കോഴ്സ് വെയിറ്റിംഗ് ആണ്. കുറേ സിനിമകളൊക്കെ തന്നെ തുടക്കം കുറിച്ച് ഇങ്ങനെ വെയിറ്റിംഗ് ആണ്. ബാക്കി വിശേഷങ്ങൾ, തിയേറ്റർ വിശേഷങ്ങൾ, ഇനിയിപ്പോൾ ഷൂട്ടിംഗ് വിശേഷങ്ങൾ എല്ലാം അറിയാനായിട്ട് പ്രേക്ഷകർ ഒരുപാട് വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരുപാട് നല്ല സിനിമകളുടെ വിശേഷങ്ങളുമായിട്ടാണ് നിങ്ങളുടെ കൂടെ ഞാൻ ജോയിൻ ചെയ്യുന്നത്. ബട്ട് ദെൻ ഓഫ് കോഴ്സ് നിങ്ങളുടെ മെസ്സേജിന് വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് കൂടിയാണ് കേട്ടോ. 5000917 ഗുഡ് ആഫ്റ്റർനൂൺ മെസ്സേജസ് ഒക്കെ പോകുന്നോട്ടെ. ഗുഡ് ആഫ്റ്റർനൂൺ അല്ല, ഗുഡ് ഈവനിങ് പറയാനുള്ള സമയമായി വരുന്നത് കേട്ടോ. അപ്പോൾ വെളിയിലൊക്കെ പോയി ഒന്ന് ചായ കുടിക്കാനുള്ള പ്ലാൻസും കാര്യങ്ങളും ഒക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് റേഡിയോ ഓൺ ചെയ്ത് മ്യൂസിക് ഒക്കെ ഒന്ന് കേട്ട് നല്ല പാട്ടുകളൊക്കെ കേട്ട് പോകാം. ആ കൂട്ടത്തിൽ നമുക്ക് സിനിമാ വിശേഷങ്ങളും ഒക്കെ പങ്കുവയ്ക്കാം. ഇപ്പോൾ ദേ ഒരു ബ്യൂട്ടിഫുൾ ട്രാക്ക് തന്നുകൊണ്ട് തന്നെ മാറ്റണി മാഷപ്പിൽ ഞാനും കൂടി ജോയിൻ ചെയ്യുന്നു. ഉസ്താദ് എന്ന സിനിമയ്ക്ക് വേണ്ടി എം ജി ശ്രീകുമാർ, സുജാ ചേച്ചി പാടിയിരിക്കുന്ന ഒരു വണ്ടർഫുൾ ട്രാക്ക്. കമ്മിങ് അപ്പ് ദിസ് ഇസ് കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: This is Radio Suno
1: 91.7 FM,
0: Qatar's favorite radio station.
2: ഒരിടവിൽ നിന്നും ഇതാ യുവർ സ്പെഷ്യൽ ഓഫർ. നിങ്ങൾക്കായി മാത്രം ഒരുക്കിയ മികച്ച ഓഫറുകളിൽ നിന്നും തിരഞ്ഞെടുക്കൂ. ഇപ്പോൾ തന്നെ ഒരിടവ് ആപ്പോ അല്ലെങ്കിൽ അടുത്തുള്ള റീറ്റെയിലറെയോ സന്ദർശിക്കൂ.
3: നേരം വെളുക്കുമ്പോൾ കാറിൽ കയറുമ്പോൾ ഓഫീസിൽ പോകുമ്പോൾ സ്കൂൾ ബസ്സിൽ തിമിർക്കുമ്പോൾ
4: മോർണിംഗ് സവാരി, ഇത് നമ്മുടെ സവാരി. ഞായർ മുതൽ വ്യാഴം വരെ രാവിലെ 6 മണി മുതൽ
3: മോർണിംഗ് സവാരി.
5: Malabar Golden Diamonds Morning Safari
6: brought to you by Malabar Golden Diamonds inde pudhiya showroom ippol Abuhamur Safari Mallilum. ningalude paliya swarnabharanangal evide ninnu vaangiyadanengilum oru nashtavum illade exchange cheyyam. Malabar Golden Diamonds Safari Mallil ninnu maatram
7: in association with
8: Commercial Bank. We are saving more turns dreams into reality. Commercial Bank's 5 million riyals dream, dream bigger.
9: Naseem Healthcare, no queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
10: And Lulu, hypermarkets, supermarkets and department stores where the world comes to shop. Just feel like
11: you're home. Namaskaram, njan Kalidas Jayaram.
12: Njanum ende aalum aa nalpa.
13: You are listening to
11: Radio Suno 91.7.

0: 91.7 FM.
1: Brought to you by Safari, world-class shopping experience, Doha, Qatar, and
2: Malabar Gold and Diamonds in the Puthiya showroom, ippol Abu Hamur Safari Mallilum. Ningalude paliya swarnabharanangal evide ninnu vaangiyathanengilum oru nashtavum illade exchange cheyyam. Malabar Gold and Diamonds Safari Mallil ninnu maatram.
3: വെൽക്കം വൺസ് അഗൈൻ, വെൽക്കം ബാക്ക് ടു മാറ്റിനി മാഷപ്പ്. സിനിമ ലോകത്തെ വിശേഷങ്ങളുമായി സന്ദീപാണ് കൂടെയുള്ളത്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 4 മണി കഴിഞ്ഞ 17:28. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സിനിമാ വിശേഷങ്ങൾ പറഞ്ഞു തുടങ്ങാനായിട്ട് ഈ സ്റ്റാർട്ട് ചെയ്യുകയാണ്. നമ്മൾ ഒക്കെ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു ചിത്രം, ആ ഒരു ചിത്രത്തിൻ്റെ ആദ്യഘട്ട എന്താണ് പ്രിപ്പറേഷൻസ് ഒക്കെ ഇങ്ങനെ നടന്ന് എല്ലാവരും സന്തോഷത്തോടു കൂടി തന്നെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സിനിമയുടെ വിശേഷങ്ങളാണ് ഷെയർ ചെയ്യാനുള്ളത്. പൃഥ്വിരാജ് സുകുമാരൻ ആൻഡ് ഓൾസോ മഞ്ജു വാര്യർ, രണ്ട് പേരും കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഏത് ചിത്രത്തെ പറ്റിയിട്ടാണ് പറയാൻ പോകുന്നതെന്ന്. ഒടിയൻ എന്ന മൂവി ഇതാ ഓൾമോസ്റ്റ് വിശേഷങ്ങളൊക്കെ അറിയാനായിട്ട് എല്ലാവരും കാത്തിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ പൃഥ്വിരാജ്, മഞ്ജു വാര്യർ എന്നിവരെ പ്രധാന കഥാപാത്രമാക്കി രാഹുൽ സദാശിവൻ ഒരുക്കുന്ന ഒടിയനാണ് ഇപ്പോൾ ചിത്രീകരണം ആരംഭിച്ചിരിക്കുന്നത്. ചിത്രത്തിൻ്റെ ആ ഒരു ഫസ്റ്റ് ഡേ ഒക്കെ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത്

വിശേഷങ്ങൾ തന്നെയാണ് നമ്മൾ കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളിലായിട്ട് ഇൻസ്റ്റഗ്രാമിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെ ഒക്കെ ഇങ്ങനെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിമനോഹരമായിട്ട് തന്നെ ആ ഒരു ആദ്യ ഘട്ടം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ചിത്രങ്ങളുടെ ഐ മീൻ ഈ ചിത്രത്തിൻ്റെ വിശേഷം കൂടുതൽ കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. മഞ്ജു വാര്യർ ഏകദേശം 15 ദിവസത്തോളത്തെ ഷൂട്ടിംഗ് ആയിരിക്കും ഉണ്ടാവുക ആസ് മഞ്ജുവിന് മാത്രം. ഇനി അതല്ല, ബാക്കിയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ ഒന്നും പുറത്തു വിട്ടിട്ടില്ല. ചിത്രത്തെ പറ്റിയിട്ടുള്ള വലിയ ഡീറ്റെയിൽസ് ഒന്നും പുറത്ത് വന്നിട്ടില്ല. എന്തായാലും മലയാളം, തമിഴ്, തെലുഗു, കന്നഡ, ഹിന്ദി ഭാഷകളിലായിരിക്കും ചിത്രം വരാൻ പോകുന്നത്. ഒരു ഹൊറർ ത്രില്ലർ ആണ് മൂവി എന്നുള്ള ഇൻഫർമേഷൻ മാത്രമാണ് ഇപ്പോൾ പുറത്തു വിട്ടിരിക്കുന്നത്. അപ്പോൾ എന്ത് തരത്തിലുള്ള ഹൊറർ ചിത്രമാണെന്നുള്ളതൊക്കെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. എന്തായാലും വ്യത്യസ്തമായിട്ടുള്ള ഒരു രീതിയിൽ തന്നെയായിരിക്കും ചിത്രം പുറത്ത് വരാൻ പോകുന്നതെന്നുള്ള ഒരു കാര്യത്തിന് യാതൊരു ഡൗട്ടും ഇല്ല. അത്രയും സ്റ്റാർ കാസ്റ്റ് വാല്യൂ ആൻഡ് ഓൾസോ ഡയറക്ടർ ആണെങ്കിലും എല്ലാ രീതിയിലും തന്നെ അത്രയും എൻഹാൻസ്ഡ് ആയിട്ടുള്ള ഭയങ്കര കിടിലമായിട്ടുള്ള ഒരു ക്രൂ തന്നെയാണ് ചിത്രത്തിൻ്റെ കൂടെയുള്ളത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്നു. ലെറ്റ്സ് ഓൾ വെയിറ്റ് ഫോർ ദിസ് മൂവി. മൂവിയുടെ കൂടുതൽ അപ്ഡേറ്റ്സ് വരുമ്പോൾ തീർച്ചയായിട്ടും ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. എന്തായാലും ആ ഒരു സന്തോഷ വാർത്ത ഇങ്ങനെ അറിയിച്ചുകൊണ്ട് മറ്റൊരു മനോഹരമായ ട്രാക്കിലേക്ക് പോകുന്നു. സന്ദീപാണ് കൂടെയുള്ളത് ഓൺ കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി. ഇത് മാറ്റ് നീ മാഷപ്പിൻ്റെ ടൈം.

ഫിറ്റ്നസിന്റെ പുതിയ പവർ ഹൗസ് ഇനി അൽറയാനിലും. ഫാൽക്കൺ ഫിറ്റ്നസ് സെന്ററിന്റെ 7-ാമത്തെ ബ്രാഞ്ച് അൽറയാനിൽ ഉദ്ഘാടനത്തിനായി എത്തുന്നു മലയാളത്തിന്റെ പ്രിയ താരം ജയസൂര്യ, ഒപ്പം നടിമാരായ എസ്തർ അനിൽ, ഷംന കാസിം, ഒപ്പം പ്രൊഡ്യൂസേഴ്സായ സി ആർ സലീം ആൻഡ് രാജേഷ് കൃഷ്ണ. സെപ്റ്റംബർ 18 വൈകിട്ട് 7 മണിക്ക് ഫാൽക്കൺ ഫിറ്റ്നസ് സെന്റർ അൽറയാൻ. ഏവർക്കും സ്വാഗതം.

വെൽക്കം വെൽക്കം വൺസ് അഗൈൻ വെൽക്കം ബാക്ക്. ഏറ്റവും മനോഹരമായിട്ടുള്ള പാട്ടുകളൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്ന സമയം സിനിമാ ലോകത്തെ വിശേഷങ്ങളുമായി സന്ദീപാണ് കൂടിയുള്ളത് ഓൺ കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി സ്റ്റുഡിയോ ക്ലോക്കിൽ. സമയം 4 മണി കഴിഞ്ഞ 34 മിനിറ്റും 34 സെക്കൻഡും. വെൽ, സിനിമാ ലോകത്ത് വളരെ പുതിയ കുറേ വിശേഷങ്ങൾ. എക്സാക്ട്ലി മലയാളം മൂവി ഇൻഡസ്ട്രി മാത്രമല്ല, തമിഴ് ഇൻഡസ്ട്രി ആണെങ്കിലും ബോളിവുഡ് എല്ലാത്തിലും തന്നെ ഒത്തിരി മൂവീസ് ഇറങ്ങുന്ന ഒരു സമയം 2026. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് സിനിമകൾ 2025നെക്കാട്ടിലും കമ്പയർ ചെയ്യുമ്പോൾ ഉണ്ടാവും എന്നുള്ളൊരു കാര്യത്തിന് ഇപ്പം തന്നെ ആ ഒരു നമ്പേഴ്സൊക്കെ ക്രോസ് ചെയ്തോ എന്നുള്ള സംശയമുണ്ട്. പക്ഷേ ലെറ്റ്സ് വെയിറ്റ്, ഇനിയിപ്പോൾ അധികം സമയമൊന്നുമില്ലല്ലോ. 4-5 മാസം കൂടെ കഴിഞ്ഞാൽ കഴിഞ്ഞില്ലേ ഈ വർഷം. 2026 എന്തായാലും റൗണ്ട് ഓഫിന് മുന്നേ ആയിട്ട് ഇറങ്ങാനിരിക്കുന്ന ഒരുപാട് ചിത്രങ്ങൾ. ഏറ്റവും അധികം ആൾക്കാർ വെയിറ്റ് ചെയ്തിരിക്കുന്നത് ദിവാലി റിലീസസിന് വേണ്ടിയിട്ടാണ്. വൺ സച്ച് മൂവി ഈസ് വെയിറ്റിംഗ്. ഒത്തിരി ആൻറ്റിസിപ്പേഷനോടുകൂടി സുന്ദർ സി സംവിധാനം ചെയ്യുന്ന മൂക്കുത്തി അമ്മൻ്റെ 2nd ഭാഗമാണ് റിലീസാകാൻ പോകുന്നത്. മഹാശക്തി എന്ന പേരിലാണ് കേട്ടോ സിനിമ പുറത്തിറങ്ങുന്നത്. ദിവാലി റിലീസായിട്ട് നവംബർ 6 ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. വേൾഡ് വൈഡ് ആയിട്ടുള്ള റിലീസാണ്. ആൻഡ് ഓഫ് കോഴ്സ് നയൻതാരയെ വീണ്ടും സ്ക്രീനിലേക്ക് നമ്മൾ എക്സ്പെക്ട് ചെയ്തിരിക്കുന്നു. 2nd ഭാഗം എന്ന് പറയുമ്പോൾ മൂക്കുത്തി അമ്മൻ എന്നുള്ള ആദ്യത്തെ പാർട്ട് കണ്ടവർക്കറിയാം അത്രമാത്രം ഓർ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു സിനിമ തന്നെയായിരുന്നു നയൻതാര. ദുനിയ വിജയ്, റെജീന കസാൻഡ്രി, ഉർവശി, യോഗി ബാബു, മൈന നന്ദിനി എന്നിവരാണ് ചിത്രത്തിൽ മറ്റ് കഥാപാത്രങ്ങളെയൊക്കെ അവതരിപ്പിക്കുന്നത്. ഏറ്റവും മനോഹരമായിട്ടുള്ള രീതിയിൽ തന്നെ ആ ഒരു ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തുന്നത് വേൾഡ് ഫിലിംസ് ഇന്റർനാഷണലാണ്. ഇനി നമ്മൾ വെയിറ്റ് ചെയ്യുന്നത് ചിത്രത്തിൻ്റെ റിലീസിന് വേണ്ടിയിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ അറിയാൻ. ബദ്ധൻ ചിത്രത്തെ പറ്റിയിട്ടുള്ള ഒരു ഐഡിയ കിട്ടണം, ഒരു ചെറിയ പ്ലാൻ എന്താണ് മൂവിയിൽ നമുക്ക് വേണ്ടി ഒളിച്ചു വെച്ചേക്കുന്നത് എന്നറിയണമെന്നുണ്ടെങ്കിൽ ടീസർ ഓൾറെഡി ഔട്ടാണ്. അപ്പോൾ ആ ഒരു ടീസർ കാണാനായിട്ട് വിട്ടുപോകേണ്ട. ഇന്നത്തെ ദിവസം ടീസർ നമുക്ക് യൂട്യൂബിൽ അവൈലബിൾ ആയിട്ടുണ്ട്. സോ ഏറ്റവും അടുത്ത ഫ്രീ ടൈം തന്നെ ആ ടീസർ ഒന്ന് കണ്ടോളൂ. അപ്പോൾ ചിത്രത്തിൽ എന്താണ് വെയിറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് നമുക്കറിയാൻ പറ്റും. ആദ്യത്തെ ഭാഗം ഗ്രാൻഡ് സക്സസ്സിന് ശേഷം 2nd ഭാഗം നമ്മുടെ അരികിലേക്ക് എത്തിക്കുമ്പോൾ പ്രതീക്ഷകൾ ആർ ഹൈ. ആ ഒരു ചിത്രത്തിൻ്റെ വിശേഷങ്ങൾ കൂടി നിങ്ങളുടെ അരികിലേക്ക് എത്തിച്ചുകൊണ്ട് മനോഹരമായിട്ടുള്ള ഒരു തമിഴ് ട്രാക്കിലേക്കാണ് പോകുന്നത്, ആദവൻ എന്ന സിനിമയിലെ ഗാനത്തിലേക്ക്. സന്ദീപാണ് കൂടിയുള്ളത് ഓൺ കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: You are listening to Radio Suno 91.7 FM.
1: Qatar's favorite radio station.
0: Today's Go Rate Update brought to you by Sky Jewelry.
2: Sky Jewelry now open at Safari Mall, Abu Hamur.
3: ഇന്നത്തെ ഗോൾഡ് റേറ്റ് അപ്ഡേറ്റ്, 24 ക്യാരറ്റ് ഗോൾഡ് 517.50 ഖത്തറിയാൽ, 22 ക്യാരറ്റ് ഗോൾഡ് 477 ഖത്തറിയാൽ, 21 ക്യാരറ്റ് ഗോൾഡ് 452 ഖത്തറിയാൽ, 18 ക്യാരറ്റ് ഗോൾഡ് 390.50 ഖത്തറിയാൽ. ഗോൾഡ് റേറ്റ് ഇസ് ബ്രോട്ട് ടു യു ബൈ സ്കൈ ജ്വല്ലറി.
0: യു ആർ ലിസണിംഗ് ടു റേഡിയോ സുനോ 91.7 FM. ഒരിടവിൽ നിന്നും ഇതാ യുവർ സ്പെഷ്യൽ ഓഫർ. നിങ്ങൾക്കായി മാത്രം ഒരുക്കിയ മികച്ച ഓഫറുകളിൽ നിന്നും തിരഞ്ഞെടുക്കൂ. ഇപ്പോൾ തന്നെ ഒരിടവ് ആപ്പോ അല്ലെങ്കിൽ അടുത്തുള്ള റീറ്റെയിലറെയോ സന്ദർശിക്കൂ.
4: ഹായ്, ഞാൻ നിങ്ങളുടെ മിയ.
0: യു ആർ ലിസണിംഗ് ടു
4: റേഡിയോ സുനോ 91.7.

0: 91.7 FM.
1: Brought to you by Safari, world-class shopping experience, Doha, Qatar, and
2: Malabar Gold and Diamonds in the Puthiya showroom, ippol Abu Hamur Safari Mallilum. Ningalude paliya swarnabharanangal evidu ninnu vaangiyathanengilum oru nashtavum illade exchange cheyyam. Malabar Gold and Diamonds Safari Mallil ninnu maatram.
3: Welcome once again. Welcome back to Radio Suno 91.7 FM. Matinee, Mashup in the Time. Sandhivana Koodi, all of the studio clock. The time is 4 minutes, 48 minutes, 11 seconds. ലൈഫിലെ അപ്രിസിയേഷൻസ് തീർച്ചയായിട്ടും അത് എത്ര വലിയ സ്റ്റാറാണെങ്കിലും ആ ഒരു അപ്രിസിയേഷനൊക്കെ മറ്റുള്ളവർ കൊടുക്കുമ്പോൾ നമുക്ക് സന്തോഷമുള്ള ഒരു കാര്യമാണ്. അങ്ങനെ ഒരു അപ്രിസിയേഷൻ ഇപ്പോൾ ആ ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുകയാണ്. ദുൽഖർ സൽമാനെ നായകനാക്കി പവൻ സാദിനേനി ഒരുക്കിയ ചിത്രമാണ് തെലുഗു ചിത്രം ആകാംക്ഷംലോ ഒക്കെ താര എന്ന് പറഞ്ഞ ആ ഒരു ചിത്രത്തെ പറ്റിയിട്ടുള്ള വിശേഷങ്ങളൊക്കെ ഞാൻ കുറേ നാൾ മുന്നേ പറഞ്ഞതാണ്. ബട്ട് ദെൻ ഓഫ്കോഴ്സ് ആ ഒരു ചിത്രം കണ്ടതിന് ശേഷം ഒരുപാട് അഭിനന്ദനങ്ങളുമായിട്ടാണ് ദേശീയ അവാർഡ് ജേതാവായ സംഗീത സംവിധായകനായ ജി വി പ്രകാശ് കുമാർ ഇപ്പോൾ ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാമിലൂടെ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നത്. ആ ഒരു പോസ്റ്റിൻ്റെ അപ്രിസിയേഷൻ മെസ്സേജും കാര്യങ്ങളും ഒക്കെ തന്നെ ദുൽഖർ സൽമാൻ ഏറ്റവും സന്തോഷത്തോടെ സ്വീകരിക്കുന്നു. ആൻഡ് ദുൽഖർ സൽമാൻ്റെ ഫാൻസും ആ ഒരു അപ്രിസിയേഷനൊക്കെ സ്വീകരിച്ചിട്ടുണ്ട്. അത്ര മനോഹരമായിട്ടാണ് ആ ഒരു ചിത്രം ചെയ്തിരിക്കുന്നത്. ഈ ഒരു പ്രശംസ അറിയിക്കുമ്പോൾ തന്നെ ഏതൊരു ലാംഗ്വേജിലും ഇപ്പം മലയാളികളുടെ പ്രസൻസ് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് തന്നെയാണ് മലയാളി സ്റ്റാർസ് ചെന്ന് അഭിനയിക്കുന്ന ഓരോ ലാംഗ്വേജ്. ആ ലാംഗ്വേജ് ഒക്കെ തന്നെ പഠിച്ചെടുത്ത് അഭിനയിക്കുക എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല. ആ ഒരു അപ്രിസിയേഷൻ നമ്മൾ ഓരോരുത്തരും തന്നെ നമ്മളുടെ കൂടെ നിൽക്കുന്ന ഒരാൾക്ക് അങ്ങനെ ഒരു കഴിവുണ്ട് എന്നുണ്ടെങ്കിൽ നോ മാറ്റർ വാട്ട് എക്സാക്ട്ലി ദ ഇൻഡസ്ട്രി വി വർക്ക് ഇൻ, ഇത് സിനിമാ ഇൻഡസ്ട്രി തന്നെ ആവണമെന്നില്ല, ഏതൊരു ഇൻഡസ്ട്രി ആണെങ്കിലും ആ അപ്രിസിയേഷൻ കൂടി മറ്റുള്ളവരിലേക്ക് എത്തുമ്പോൾ കിട്ടുന്ന സന്തോഷം എന്ന് പറയുന്നത് വേറെ ലെവലിൽ തന്നെയാണ്. എന്തായാലും സിനിമാ വിശേഷങ്ങൾ പറഞ്ഞു പോയപ്പോൾ ഈ ഒരു അപ്രിസിയേഷൻ ജീവിതത്തിൽ നമ്മൾ അപ്രിഷിയേറ്റ് ചെയ്യുന്നതിൻ്റെ ആ ഒരു ഇമ്പോർട്ടൻസ് കൂടി മനസ്സിലാക്കി തരുവാണ്. സോ അപ്രിഷിയേറ്റ് യുവർ ലവ്ഡ് വൺസ്. അങ്ങനെ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുന്നവർക്ക് ആ ഒരു അപ്രിസിയേഷൻ വലിയൊരു മോട്ടിവേഷൻ ആയിരിക്കും. അങ്ങനെ എല്ലാവരും മോട്ടിവേറ്റ് ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കട്ടെ എന്ന് കൂടി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ദിവസം സിനിമാ ലോകത്തെ വിശേഷങ്ങളൊക്കെ എനിക്ക് വൈൻഡ് അപ്പ് ചെയ്യേണ്ട സമയമാവുന്നു. ഇനി ഇതേ നാളെ നമുക്ക് ഒരുപാട് കാര്യങ്ങളും ഒരുപാട് വിശേഷങ്ങളും ഒക്കെ ആയിട്ട് കേട്ടുമുട്ടാം. സോ അൻടിൽ വി മീറ്റ്, ദിസ് സന്ദീപ് സൈനിങ് ഓഫ് ഫ്രം മാറ്റിനി മാഷപ്പ് ടുഡേ. And you were listening to Radio Suno 91.7 FM. Kate to Gator, Kutugunam. See y'all. Bye-bye.

is Radio Suno 91.7 FM, Qatar's happiness frequency. Now available on Huawei App Gallery. 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6th ബ്രാഞ്ച് അൽ ബക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005 6123.

0: सुनो अपडेट्स
1: सुनो अपडेट्स लेके स्वागतम अपडेटുകളുമായി നിസ രാജ്യത്തെ വിനോദ കേന്ദ്രങ്ങൾ വിപുലീകരിക്കുന്നതിനും അടിസ്ഥാന സൗകര്യങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനും നഗരജീവിതത്തിന്റെ നിലവാരം മെച്ചപ്പെടുത്തുന്നതിനുമായുള്ള നാഷണൽ സ്ട്രാറ്റജി ഫോർ ഓപ്പൺ ആൻഡ് റിക്രിയേഷണൽ ഏരിയാസ് പദ്ധതിയുടെ 94% പ്രവർത്തനങ്ങളും പൂർത്തിയായതായി മുനിസിപ്പാലിറ്റി മന്ത്രാലയം അറിയിച്ചു. കുട്ടികളുടെയും കുടുംബങ്ങളുടെയും ഡിജിറ്റൽ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി ഖത്തർ സാമൂഹിക വികസന കുടുംബ മന്ത്രാലയം ഡിജിറ്റലി അവെയർ ഫാമിലി എന്ന ദേശീയ ക്യാമ്പയിൻ ആരംഭിച്ചു. ഡിയർ പ്രൊട്ടക്ഷൻ യുവർ റെസ്പോൺസിബിലിറ്റി എന്നതാണ് തീം. ഖത്തർ സൊസൈറ്റി ഓഫ് എഞ്ചിനീയേഴ്സ് ഖത്തർ ആർക്കിടെക്ചർ അവാർഡ് 2026 പ്രഖ്യാപിച്ചു. പ്രധാനമായും രണ്ട് കാറ്റഗറികളാണ് ഉള്ളത്.

0: brought to you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
1: സമയം 5 മണി കഴിഞ്ഞ് 8 മിനിറ്റ് എല്ലാവരും ഒരു ഈവനിങ് നല്ല സ്ട്രോങ് ചായയൊക്കെ കുടിച്ച് സെറ്റ് ആയിട്ടിരിക്കുന്ന സമയമായിരിക്കും. വെൽക്കം ബാക്ക്. അഷ്ടമിയാണ് കൂടെയുള്ളത് കേട്ടോ. അങ്ങനെ നമ്മുടെ ഈവനിങ് കുറച്ചും കൂടി ഒന്ന് എനർജറ്റിക് ആക്കേണ്ട സമയമായിരിക്കുകയാണ്, കുറച്ചും കൂടി അടിപൊളിയാക്കേണ്ട സമയമായിരിക്കുകയാണ്. എല്ലാവരും ടയർഡായി പോകുന്ന സമയത്ത് നിങ്ങൾക്ക് വലിയ വലിയ ടാസ്കുകളൊന്നും തരാതെ നിങ്ങളെ ഒന്ന് എൻ്റർടൈൻ ചെയ്യിപ്പിക്കുക. വലിയ വലിയ ഈ പറഞ്ഞ പോലെ ഭാരം പിടിച്ച പരിപാടി ഒന്നും നമുക്ക് ഈ എല്ലാം കഴിഞ്ഞ് ഈ ഓഫീസിലെ പണിയെല്ലാം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴത്തേക്കും ചെയ്യാൻ പറ്റൂല. അതേപോലെയാണ് വലിയ കാര്യങ്ങളൊന്നും വേണ്ട, നമുക്ക് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ പറഞ്ഞങ്ങോട്ട് പോകാമെന്നേ. എന്തായാലും ഈ ഒരു സമയത്ത് ഏറ്റവും കൂടുതൽ നമ്മളൊക്കെ തന്നെ ഇപ്പോൾ ഓരോ ട്രെൻഡുകളും കാര്യങ്ങളും ഒക്കെ തന്നെ ഇങ്ങനെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇപ്പം തന്നെ ഒന്ന് ആലോചിച്ചു, ടോട്ടലി ഒരു AI ട്രെൻഡ് നടന്നുകൊണ്ടിരിക്കുക. ഒന്ന് കഴിയുമ്പോൾ അടുത്തത്, അടുത്തത് കഴിയുമ്പോൾ അടുത്തത്, അടുത്തത് കഴിയുമ്പോൾ അടുത്തത്, ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നു. ഇപ്പോൾ 80s ട്രെൻഡ് കഴിഞ്ഞ് ഇപ്പം ഞാൻ നോക്കുമ്പോണ്ട് കപ്പിൾ ഡാൻസിൻ്റെ ട്രെൻഡ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ എങ്ങനെയാണ് സംഭവം സെറ്റ് ചെയ്യുന്നതെന്ന് ഞാൻ തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുക. എന്തായാലും ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ AI എന്ന് പറയുന്നത് വല്ലാതെ നമ്മുടെ ലൈഫിൽ അതിഗംഭീരമായിട്ട് ഇങ്ങനെ എന്താ പറയുക, ഒരു പാർട്ടായിക്കൊണ്ടിരിക്കുകയാണ്, ഒരു ബിഗസ്റ്റ് പാർട്ടായിക്കൊണ്ടിരിക്കുകയാണ്. സൊ ഈ ഒരു സമയത്ത് മറ്റൊരു സന്തോഷ വാർത്ത അത് തന്നെയാണ്. അതിപ്പം ഇങ്ങനത്തെ കാര്യങ്ങളിൽ മാത്രമല്ല, ടോട്ടലി ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഖത്തർ ഇപ്പോൾ ഫസ്റ്റ് ആയിരിക്കുകയാണ്, അതായത് ഫസ്റ്റ് പൊസിഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. കമ്പ്യൂട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ദിയർ കോമ്പറ്റൻസീവ് അല്ലെങ്കിൽ കോമ്പറ്റിറ്റീവ്നെസ് എന്ന് വേണം നോക്കാനായിട്ട്, ഈ ഒരു ലാർജ് സ്കെയിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കമ്പ്യൂട്ടിംഗ് ഇൻഫ്രാസ്ട്രക്ചർ സെറ്റ് ചെയ്യുന്നതിൽ ഖത്തറാണ് ഇപ്പം ഏകദേശം 77.4 out of 100 ആ ഒരു സ്കോറ് വാങ്ങിക്കൊണ്ട് തന്നെ JCI ആ ഒരു ലേറ്റസ്റ്റ് അപ്ഡേറ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ JCIയിലെ ഏറ്റവും റാങ്ക് 1 നിൽക്കുന്നത് ഖത്തറാണ് കേട്ടോ. September 7 ഈ ഒരു അസസ്മെൻറ്റും കാര്യങ്ങളും നടന്നിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഖത്തർ ഈ പറഞ്ഞ പോലെ ഏകദേശം ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് അഡ്വാൻസ്ഡ് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിലാണ്. സോ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള AI, ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞ പോലെ തന്നെ ലാർജ് സ്കെയിലില് AI ആയിട്ടുള്ള കമ്പ്യൂട്ടിംഗ് ഇൻഫ്രാസ്ട്രക്ചർ സെറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഖത്തർ ആദ്യം എത്തിയിരിക്കുന്നത്. ഓരോ കാര്യങ്ങളിലും മുന്നിലേക്ക് നമ്മുടെ ഖത്തർ എത്തുന്ന സമയത്ത് വി ഓൾ ആർ സോ ഹാപ്പി. എന്തായാലും ആ ഒരു കാര്യത്തിൽ നമുക്കും സന്തോഷിക്കാം. ഒപ്പം തന്നെ AI വെച്ച് നിങ്ങൾ ചെയ്തിട്ടുള്ളതിൽ ഏറ്റവും ബെസ്റ്റ് ട്രെൻഡ് ഏതായിരുന്നു, ഏറ്റവും ബെസ്റ്റ് ഫോട്ടോ ഏതായിരുന്നു? നമുക്ക് നമ്മുടെ AI എന്ന് പറയുന്നത് ചിലപ്പോൾ ChatGPT-യും അല്ലെങ്കിൽ ഗൂഗിൾ ജെമിനിയൊക്കെ ആയിരിക്കുമല്ലോ. പക്ഷേ ഇതൊക്കെ വലിയ വലിയ കാര്യങ്ങളാണ്. പക്ഷെ ഒന്ന് AI വെച്ച് ചെയ്തിട്ടുള്ളതിൽ നിങ്ങളുടെ ഫോണിലുള്ള ഏറ്റവും ബെസ്റ്റ് AI ഫോട്ടോ നിങ്ങളുടെ ഏതാണോ വേഗം തന്നെ ഒന്ന് മെസ്സേജ് അയച്ചോ 5000997-ലേക്ക്. ഞാനും ഒന്ന് കാണട്ടെ നിങ്ങളുടെ ബെസ്റ്റ് AI ഫോട്ടോ ഏതാണ്. അതിപ്പോൾ 80s trend ആവാം, അതിന് മുമ്പ് ചെയ്തിട്ടുള്ളതാവാം. എനിക്ക് തോന്നുന്നു എന്നെ ഏറ്റവും ബെസ്റ്റ് ചെയ്തായിരുന്നു, ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്, AI ട്രെൻഡിൽ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ ഞാൻ മറ്റൊരു സംഭവം, എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കല്യാണത്തിന് എനിക്ക് പോകാൻ പറ്റിയില്ല. അപ്പം ഞാൻ AIനെ വെച്ച് എന്നെ ഒന്ന് അതിനകത്തോട്ടൊന്ന് സെറ്റ് ചെയ്ത് തരാമോ എന്നൊക്കെ ചോദിച്ച് സെറ്റ് ചെയ്ത് എടുത്തപ്പോൾ നല്ല ഫോട്ടോ ആയിരുന്നു. ഞാൻ തന്നെ വിചാരിച്ചു, ഓ ഇത്ര നല്ല ഭംഗിയുള്ള ഫോട്ടോയൊക്കെ കിട്ടുമെന്ന്. അപ്പോൾ അങ്ങനത്തെ പല AI വെച്ചിട്ടുള്ള നമ്മളുടെ കുഞ്ഞു വിനോദങ്ങൾ, ചെറിയ ചെറിയ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് നിങ്ങളുടെ ഏതാണോ അത് മെസ്സേജ് അയച്ചാൽ മതിയേ 5000997-ലേക്ക്. അത് പറഞ്ഞപ്പോഴാണ് വാവ് അടിപൊളി. ഇത് ആരാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്? എനിക്ക് പേരും കൂടി ഒന്ന് അയക്കുമോ? ഹാപ്പി ഫാദേഴ്സ് ഡേ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഫാദറുമായിട്ടിരിക്കുന്ന ഒരു പോസ്റ്റർ AI വെച്ച് ചെയ്തിട്ടുള്ള ഒരു പോസ്റ്ററാണ് എനിക്ക് അയച്ചു തന്നിട്ടുള്ളത്. ബ്യൂട്ടിഫുൾ പിക്ചർ. SK, എൻ്റെ പൊന്ന് SK, ഈ അറബിക്കിൽ എഴുതിയിരിക്കുന്ന പേരൊന്ന് മാറ്റിയാൽ എനിക്ക് SK എന്ന് വല്ലപ്പോഴെങ്കിലും വായിക്കാൻ പറ്റും, അല്ലെങ്കിൽ മെസ്സേജിൻ്റെ കൂടെ എപ്പോഴും SK എന്ന് അയക്കണം കേട്ടോ. എന്തായാലും ഉപ്പാടുത്ത് ഈ പറഞ്ഞ പോലെ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഉപ്പാൻ്റെ കൂടെയുള്ള ഒരു ഫോട്ടോ ഉണ്ടാവുമോ എനിക്കറിയില്ല. എന്തായാലും നല്ല രസമുണ്ട് ഈ രണ്ടുപേരും നിൽക്കുന്ന കാണാൻ തന്നെ, നല്ല ഫോട്ടോ. അപ്പോൾ ഇതുപോലെ AI വെച്ച് ചെയ്തിട്ടുള്ള നല്ല നല്ല ഫോട്ടോസ് പോന്നോട്ടെ. എൻ്റെ മോനെ ഇതാരിത്, അടിപൊളി ലുക്കിലാണല്ലോ. 80s trend സൂപ്പർ ലുക്കിലുള്ള ഒരു ഫോട്ടോ എനിക്ക് അയച്ചു തന്നിരിക്കുകയാണ്. ബ്ലാക്ക് ലവർ എന്നാണ് പേര്. ലിജു ചന്ദ്രൻ അല്ലേ? ഓക്കെ ലിജു, അടിപൊളി ഫോട്ടോ, വേറെ ഒരു രക്ഷയില്ല, ലൈക്ക് ലിറ്ററലി സൂപ്പർ ഫോട്ടോ. അപ്പം വേഗം തന്നെ പോകുന്നോട്ടെ 5000997-ലേക്ക് നിങ്ങളുടെ ഗുഡ് ഈവനിങ് മെസ്സേജിൻ്റെ കൂടെ തന്നെ ഒരു അടിപൊളി ഫോട്ടോ AIയിലിട്ട്, അതിപ്പം എങ്ങനെ ആണെങ്കിലും പോസ്റ്റർ ആണെങ്കിലും ജനറേറ്റ് ചെയ്ത ഫോട്ടോ ആണെങ്കിലും ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള നിങ്ങളുടെ ഒരു ഫോട്ടോ അയച്ചോട്ടോ.

0: This is Radio Suno 91.7 FM, Qatar's happiness frequency.
1: Now available on Google Play Store
0: and
1: App Store.
2: സ്വർണ്ണ വില കൂടുമോ എന്നുള്ള ടെൻഷൻ ഇനി വേണ്ട. ഇത് ഫെസ്റ്റീവ് ഷോപ്പിംഗിന്റെ ടൈം അല്ലേ. തനിഷ്കിന്റെ ബെസ്റ്റ് ഗോൾഡ് റേറ്റ് ഓഫറിനൊപ്പം നിങ്ങളുടെ ഫേവറേറ്റ് ജ്വല്ലറി തിരഞ്ഞെടുക്കൂ. വെറും 20% അഡ്വാൻസ് നൽകി ബുക്ക് ചെയ്യൂ. ഫൈനൽ പർച്ചേസ് നടത്തുമ്പോൾ ബുക്കിംഗ് ദിവസത്തെയോ ബില്ലിംഗ് ദിവസത്തെയോ വിലയിൽ ഏതാണോ കുറവ് ആ റേറ്റ് നിങ്ങൾക്ക് ലഭിക്കും. ഫുൾ എമൗണ്ട് ഒന്നിച്ച് നൽകാതെ തന്നെ നിങ്ങളുടെ ഫെസ്റ്റീവ് ഷോപ്പിംഗ് പ്ലാൻ ചെയ്യാം. നവംബർ 8 വരെ ഈ ഓഫേഴ്സ് ലഭ്യമാണ്. നൗ ഓപ്പൺ അറ്റ് ലുലു ഹൈപ്പർ മാർക്കറ്റ്, ഡീറിംഗ് റോഡ് ആൻഡ് ദോഹ ഫെസ്റ്റിവൽ സിറ്റി. ഓപ്പണിംഗ് സോണാറ്റ് അൽമോദാൻ സെന്റർ ആൻഡ് ബൾവ വില്ലേജ്. തനിഷ്ക് ജ്വല്ലറി ബൈ മെയ്ഡ് easier. Terms and conditions apply.
3: Hi, this is Nadia. You're listening to Radio Suno, Qatar's favorite radio station.

0: അങ്ങനെ അതിഗംഭീരമായിട്ടുള്ള പാട്ടൊക്കെ കേട്ട് തിരിച്ചു വരുന്ന സമയത്തുണ്ടല്ലോ, എന്റെ അടുത്തേക്ക് കുറച്ചധികം ഫോട്ടോസ് എത്തിയിരിക്കുകയാണ്. എന്റെ മോനെ, ഓരോ ആൾക്കാരുടെയും സ്റ്റൈലിസ്റ്റ് ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഭയങ്കര അടിപൊളി ഫോട്ടോസാണ് ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ. ലൈസൽ മാഞ്ഞാലി ഒരു ബൈക്കിന്റെ ബാക്കിൽ നിൽക്കുന്ന ഒരു അടിപൊളി ഫോട്ടോ അയച്ചു തന്നു. അതുപോലെ ഷിബു ഇബ്രാഹിം കുട്ടി അയച്ചിരിക്കുന്നത് ഭാര്യയുമായിട്ടുള്ള നല്ലൊരു ഫോട്ടോയാണ്. നല്ല രസമുണ്ട് കേട്ടോ, അടിപൊളി, നല്ല സുന്ദരിയായിട്ടുണ്ട് ഭാര്യനെ കാണാനും. ലിറ്റിൽ തിങ്സ്, സിമ്പിൾ മൊമെന്റ്സ്, ക്യൂട്ട് സോങ്സ് മേക്ക് ദ ഈവനിങ്സ് മോർ ഫൺ. ഹാപ്പി 917 ഈവനിങ്സ് എന്ന് പറഞ്ഞിട്ട് എനിക്കൊരു ഫോട്ടോ അയച്ച്, ഐ മീൻ ഇത് അയച്ചു തന്നിരിക്കുകയാണ്. താങ്ക് യു രവി. ആൻഡ് അതിനിടയിൽ എൻ്റെ മോനെ, ഇവിടെ ഞാനാണെങ്കിൽ ഒരു ഫോട്ടോ കണ്ടിട്ട് അടിപൊളിയാണല്ലോ എന്ന് പറഞ്ഞപ്പോൾ AI-ലിട്ട് സെറ്റ് ചെയ്തിട്ടുള്ള മറ്റേ, എനിക്ക് തോന്നുന്നു മറ്റേ ആറാം തമ്പുരാനൊക്കെയാണ് ഫീൽ ചെയ്യുന്നത്, അതുപോലൊരു ഒരു കൈൻഡ് ഓഫ് ബാക്ക്ഗ്രൗണ്ടൊക്കെ വെച്ചിട്ട് ഒരു വീഡിയോ, എന്നിട്ട് പാടത്തൂടെ നടക്കുന്നു, കൂടെ ഒരു ആനയുണ്ട്, എനിക്ക് വയ്യ, എന്തൊക്കെയല്ലേ ഇത്, ആരിത്, ഏത് കോലോത്തെ കുട്ടിയാണ്, അതും കൂടി പറയൂ കേട്ടോ. എന്തായാലും നന്നായിട്ടുണ്ട്. എല്ലാവരും അയച്ചിരിക്കുന്ന അങ്ങനത്തെ ഭയങ്കര രസകരമായിട്ടുള്ള ഫോട്ടോസും വീഡിയോസും ഒക്കെയാണ്. എന്തായാലും ഈ ഒരു സമയം, ഈ ഒരു ഈവനിങ് ടൈമിൽ ചായക്ക് കുടിച്ച് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഈവൻ എങ്ങനെയെങ്കിലും ഒന്ന് വീട്ടിലെത്തിയാൽ മതി, ഒന്ന് കിടക്കണം എന്ന് വിചാരിച്ചിട്ട് ആ ഒരു മൈൻഡ് സെറ്റിൽ പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർ എവിടെയെങ്കിലും ചെറുതായിട്ട് പെട്ടിട്ടുണ്ടോ? എന്തെങ്കിലും രീതിയിൽ ട്രാഫിക് ഉണ്ടോ? ട്രാഫിക് ഉണ്ടെങ്കിൽ അതൊന്ന് അപ്ഡേറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ ട്രാഫിക് അപ്ഡേറ്റുകൾ എനിക്ക് മെസ്സേജ് അയക്കുക 500-00-917. എന്റെ അപ്ഡേറ്റുകൾ ഇപ്പൊ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പൊ നേരെ നമുക്ക് നമ്മുടെ ട്രാഫിക് അപ്ഡേറ്റിലേക്ക് കടക്കാം.
1: ട്രാഫിക് അപ്ഡേറ്റ്, ട്രാഫിക് അപ്ഡേറ്റ്.
0: ഓക്കെ, ട്രാഫിക് അപ്ഡേറ്റ് നോക്കുന്ന സമയത്ത് ആദ്യം തന്നെ നമുക്ക് ചെറുതായിട്ട് ഈ പറഞ്ഞ പോലെ എവിടുന്ന് തുടങ്ങണം എന്ന് ഇങ്ങനെ ആലോചിക്കുകയായിരുന്നു. നമുക്കൊന്ന് വക്ര സൈഡ് വഴി ഇങ്ങോട്ടേക്ക് വരാം അല്ലേ, അതായിരിക്കും കുറച്ചും കൂടി നല്ലത്. എന്തായാലും വക്രയിലേക്ക് നോക്കുന്ന ടൈമിൽ വക്ര മെയിൻ ആ ഒരു ഫുഡ് സ്പോട്ട് അല്ലെങ്കിൽ ഫുഡ് സ്ട്രീറ്റ് എന്ന് പറയപ്പെടുന്ന വക്ര ആ ഒരു ഭാഗത്ത് ചെറിയ രീതിയിൽ സ്ലോ മൂവിങ് ട്രാഫിക് ഉണ്ട്. പിന്നെ അതുപോലെ മിക്ക സ്ഥലത്തും നോക്കിക്കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങളില്ല, ബട്ട് സ്റ്റിൽ നമ്മുടെ മെഷാഫ് ഏരിയയിൽ കുറച്ച് ട്രാഫിക് ഉണ്ട് കേട്ടോ. ഇനി നമുക്ക് നേരെ ദോഹയിലേക്ക് എത്താം. ദോഹയിലേക്ക് എത്തുന്ന സമയത്ത് ആസ് യൂഷ്വൽ ഏകദേശം അങ്ങ് നമ്മുടെ ഇവിടെ എവിടെയാണ്, അയ്യോ സ്ഥലപ്പേര് എന്നെ മറന്നു പോന്നു, അയ്യോ സ്ഥലപ്പേര് മറന്നു പോന്നല്ലോ, ഞാൻ മെഷാഫ് എന്ന് പറഞ്ഞ് തിരിച്ചെത്തിയപ്പോഴത്തേക്കും സ്ഥലപ്പേരും മറന്നുപോയി. ഞാൻ ഉദ്ദേശിച്ച സൽവാർ റോഡ്, ഓ സൽവാർ റോഡിൽ നമ്മുടെ ജെയ്ത കഴിഞ്ഞിട്ട് ഇങ്ങോട്ടേക്ക് എത്തുന്ന സമയത്ത് റാഡിസൺ ബ്ലൂവിൻ്റെ ആ ഒരു ഭാഗത്ത് നല്ല സ്ലോ മൂവിങ് ആണ്. അത് അവിടുന്ന് തന്നെ നമ്മുടെ റാഡിസൺ കഴിഞ്ഞിട്ട് ഏകദേശം ഇങ്ങോട്ടേക്ക് പോവില്ലേ, ഇതെന്താ ഇന്നെന്താ എനിക്ക് പറ്റിയത്, ഞാൻ ഫുൾ ബ്ലാങ്ക് ആവാണല്ലോ, റോഡ് മാപ്പൊന്നും എൻ്റെ തലയിലേക്ക് വരുന്നില്ലല്ലോ. ഓക്കെ, മന്നായി റൗണ്ട് പോട്ട്, മന്നായി റൗണ്ട് പോട്ടോ, അല്ല അയ്യോ എല്ലാം കയ്യിൽ നിന്ന് പോകുന്നു, എനിക്ക് തന്നെ എന്നെ കുറിച്ച് ആലോചിച്ചിട്ട് ചിന്തിച്ചിട്ട് ചിരി വരുന്നു കേട്ടോ. മിഡ് ബാക്ക്ഗ്രൗണ്ട് പോട്ട്, എന്റെ പൊന്നെ ഇതൊക്കെ എങ്ങനെ മറക്കാനാ. ഓക്കെ, എല്ലാവരും എന്നെ കണ്ടുവച്ചു തോന്നുന്നു, കുറച്ച് ദിവസമായിട്ട് ഞാൻ സ്ഥലപ്പേര് പറഞ്ഞിട്ട് എല്ലാവരും കൂടി എന്നെ കണ്ടുവച്ചു, അതാണ് പ്രശ്നം. എനിവേ, മിഡ് ബാക്ക് റൗണ്ട് ബോട്ടിൻ്റെ ആ ഒരു ഭാഗത്ത് എത്തുമ്പോൾ നല്ല രീതിയിൽ ട്രാഫിക് ഉണ്ട്. മിഡ് ബാക്ക് റൗണ്ട് ബോട്ടിലേക്ക് എത്തുന്ന സ്ഥലവും, അതായത് ഫ്രം ഏകദേശം അങ്ങ് ഉമ്മൽ സനീം ആ ഒരു ഭാഗത്ത് നിന്നൊക്കെ വരുമല്ലോ, അങ്ങ് സൽവാർ റോഡിൽ നിന്നും മിഡ് ബാക്കിലേക്ക് വരുന്ന അല്ലെങ്കിൽ റൈറ്റ് തിരിഞ്ഞ് നമ്മുടെ ഈ ഒരു എക്സ്പ്രസ് റോഡിലോട്ട് കയറാനൊക്കെ ആയിട്ട് പോകുന്ന ആ ഒരു ഭാഗത്തും നല്ല ട്രാഫിക്കാണ് കേട്ടോ. ഇതാണ് ഏറ്റവും മെയിനായിട്ട് പറയാനുള്ളത്. അത് തന്നെ ഇപ്പം ഡീറിംഗ് റോഡിലൂടെ നേരെ വന്ന് നമ്മുടെ എക്സ്പ്രസ് റോഡിൽ കയറുന്ന ആ ഒരു ഭാഗത്തും നല്ല രീതിയിൽ ട്രാഫിക് ഉണ്ട്. ഇതൊക്കെയാണ് ചിലത് പറയാനുള്ളത്. ഇന്ന് ആകെ മൊത്തത്തിൽ എന്താണെന്നറിയില്ല, എൻ്റെ മാപ്പ് ആകെ സ്റ്റക്കാണെന്ന് തോന്നുന്നു, തല സ്റ്റക്കായി പോയതാണെന്ന് തോന്നുന്നു, അതാണ് പ്രശ്നം. അപ്പോൾ ഇതുപോലെ മറ്റൊരു സ്ഥലത്ത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏകദേശം നമ്മുടെ അൽ റുഫ ഭാഗയില്ലേ, അവിടെയും കുറച്ച് ട്രാഫിക് ഉണ്ട്. ആൻഡ് സീറിംഗ് റോഡിലും ചെറിയ രീതിയിൽ ട്രാഫിക് ഉണ്ട് കേട്ടോ. ഇതൊക്കെയാണ് മെയിനായിട്ട് പറയാനുള്ള ചില സ്ഥലങ്ങൾ. ഇനി നിങ്ങൾക്ക് വേറെ എവിടെയെങ്കിലും പറയണമെന്നുണ്ടെങ്കിൽ പറഞ്ഞോളൂ. കണ്ടോ, എനിക്ക് ഭയങ്കരമായിട്ട് സ്റ്റക്ക് വന്നപ്പോൾ എന്നെ ഒരാൾ ഹെൽപ്പ് ചെയ്യാണ് ഇവിടെ, നഷ്ടമി മിഡ്മാക്ക് പറന്ന്, അതാണ് എനിക്ക് ചെറുതായിട്ട് ഇന്നെന്തോ എന്തോ പറ്റിപ്പോയെന്ന് തോന്നും. ഇറ്റ്സ് ഓക്കെ, കുഴപ്പമില്ല. ചില ദിവസങ്ങളിൽ നമുക്ക് ചില പേരുകൾ ചില സ്ഥലങ്ങളൊക്കെ പറയണമെന്ന് ഇങ്ങനെ മൈൻഡിലുണ്ടാവും, പക്ഷേ വാക്കിൽ വാക്കായിട്ട് കിട്ടില്ല, അതാണ് പ്രശ്നം. ബിനോയ് ബാലൻ്റെ മെസ്സേജ് ഉണ്ടല്ലോ, നോ ട്രാഫിക് അറ്റ് അൽ വുക്കേർ അൽകൂത്ത് സൈഡ്. അൽകൂത്ത് സൈഡോ, ഇതിപ്പോൾ ഞങ്ങളുടെ ആ ഒരു സൈഡായിട്ട് വരുമല്ലോ. ആ സൈഡിൽ ട്രാഫിക് ഇല്ല അല്ലേ, ശരി ശരി ശരി, ഫൈൻ. എന്തായാലും ഈ ഒരു ഭാഗത്തൂടെയൊക്കെ പോകുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ എന്തായാലും ട്രാഫിക് ഉള്ള സ്ഥലങ്ങൾ നോക്കിയിട്ട് ഒന്ന് മെസ്സേജ് അയച്ചിരുന്നാൽ മതി. സഭയിൽ വലിയ ട്രാഫിക് ഇല്ല കേട്ടോ, സഭ അൽഹമ്മദിലൂടെ പോകേണ്ട ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അതുവഴി പൊക്കോളൂ. വലിയ ട്രാഫിക്കോ കാര്യങ്ങളോ ഒന്നും തന്നെ സഭയിൽ കാണാൻ പറ്റുന്നില്ല. സഭ അൽഹമ്മദ് കോറിഡോർ കുറച്ചും കൂടി സിമ്പിളായിട്ട് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ദോഹ എക്സ്പ്രസ്സിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചെറിയ ചെറിയ ട്രാഫിക്കുകളുണ്ട്. പിന്നെ സീറിങ്ങും ഡീറിങ്ങും പിന്നെ പറയേണ്ട ആവശ്യമില്ലോ. കമ്പാരിറ്റീവ്ലി സീറിങ്ങിലാണ് കുറച്ചധികം ട്രാഫിക് ഉള്ളത്. അതുകൊണ്ട് ഡീറിങ് പിടിച്ചു പോകാൻ പറ്റുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഡീറിങ് വഴി പോയിക്കോളൂ. സീറിങ് ആണ് കുറച്ചും കൂടെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ തന്നെ ഉള്ളൂ. ഓൾഡ് എയർപോർട്ട് സ്ട്രീറ്റ് നോക്കുകയാണെങ്കിലും ഏകദേശം നമ്മുടെ ബീറിങ് റോഡ് മുതൽ ഇങ്ങനെ സീറിങ് വഴിയുള്ള ആ ഒരു ഭാഗത്താണ് ട്രാഫിക് ഉള്ളത്. അത് കഴിഞ്ഞുള്ള ഭാഗത്ത് വലിയ ട്രാഫിക് ഇല്ല. മത്താർ സ്ട്രീറ്റും വലിയ രീതിയിൽ ട്രാഫിക് ഇല്ല, ജസ്റ്റ് സ്ലോ മൂവിങ് ട്രാഫിക്സ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ അടുത്തൊരു പാട്ടൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരാം. അപ്പോഴത്തേക്കും എനിക്ക് എല്ലാം സെറ്റാവും തോന്നുന്നു. ഉഫ്, മൈൻഡ് ഫുൾ ബ്ലോക്ക് ആയി പോകുന്നു. ഒരു ചായ കുടിക്കാത്തതിൻ്റെ കുറവാണ്. എന്നാലും നിങ്ങൾ ചായ കുടിച്ച് അടിപൊളിയായിട്ട് മുന്നോട്ടേക്ക് ഡ്രൈവൊക്കെ ചെയ്ത് പോയിക്കോ. നല്ല അടിപൊളി പാട്ടൊക്കെ ഇട്ടുതരാം കേട്ടോ.

0: ഷാപ്പിഡോയിൽ നിന്നും ഇതാ യുവർ സ്പെഷ്യൽ ഓഫർ. നിങ്ങൾക്കായി മാത്രം ഒരുക്കിയ മികച്ച ഓഫറുകളിൽ നിന്നും തിരഞ്ഞെടുക്കൂ. ഇപ്പോൾ തന്നെ ഒറിയഡോ ആപ്പോ അല്ലെങ്കിൽ അടുത്തുള്ള റീറ്റെയിലറെയോ സന്ദർശിക്കൂ.
1: ഫിറ്റ്നസിന്റെ പുതിയ പവർ ഹൗസ് ഇനി അൽറയാനിലും. ഫാൽക്കൺ ഫിറ്റ്നസ് സെന്ററിന്റെ 7-ാമത്തെ ബ്രാഞ്ച് അൽറയാനിൽ ഉദ്ഘാടനത്തിനായി എത്തുന്നു മലയാളത്തിന്റെ പ്രിയ താരം ജയസൂര്യ, ഒപ്പം നടിമാരായ എസ്തർ അനിൽ, ഷംന കാസിം, ഒപ്പം പ്രൊഡ്യൂസേഴ്സായ സി ആർ സലീം ആൻഡ് രാജേഷ് കൃഷ്ണ. സെപ്റ്റംബർ 18 വൈകിട്ട് 7 മണിക്ക് ഫാൽക്കൺ ഫിറ്റ്നസ് സെന്റർ അൽറയാൻ. ഏവർക്കും സ്വാഗതം. 917 evenings.

0: വചനങ്ങളിലൂടെ. കടം വാങ്ങുന്നവൻ തെറ്റായ മാർഗത്തിൽ ചിലവഴിക്കുമെന്ന് ധാരണയുണ്ടെങ്കിൽ കടം നൽകുന്നത് ഹറാമാണ്.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
2: ഇപ്പോൾ മൈരിബ് ബാങ്കിനുള്ള സമയം.

0: Suno, 91.7 FM, Qatar's favorite radio station. Today's Go Rate Update brought to you by Sky Jewelry.
1: Sky Jewelry, now open at Safari Mall, Abu Hamur.
2: ഇപ്പോഴത്തെ ഗോൾഡ് റേറ്റ് ഇങ്ങനെയാണ്. 24 ക്യാരറ്റ് ഗോൾഡ് 517.50 കത്തറിയാൽ, 22 ക്യാരറ്റ് ഗോൾഡ് 477 കത്തറിയാൽ, 21 ക്യാരറ്റ് ഗോൾഡ് 452 കത്തറിയാൽ, 18 ക്യാരറ്റ് ഗോൾഡ് 390.50 കത്തറിയാൽ. ആൻഡ് ഈ ഒരു ഗോൾഡ് റേറ്റിന്റെ അപ്ഡേറ്റ് നൽകുന്നത് സ്കൈ ജ്വല്ലേഴ്സ് ആണ്.
3: This is Radio Suno,
0: 91.7 FM,
3: Qatar's favorite radio station.
1: ഒരിടവിൽ നിന്നും ഇതാ യുവർ സ്പെഷ്യൽ ഓഫർ. നിങ്ങൾക്കായി മാത്രം ഒരുക്കിയ മികച്ച ഓഫറുകളിൽ നിന്നും തിരഞ്ഞെടുക്കൂ. ഇപ്പോൾ തന്നെ ഒരിടവ് ആപ്പോ അല്ലെങ്കിൽ അടുത്തുള്ള റീറ്റെയിലറെയോ സന്ദർശിക്കൂ.
4: എല്ലാ ദിവസവും ഫുൾ ഓൺ ഫ്രഷ് ആവും. ഒപ്പമുണ്ട് നമ്മുടെ ഫേവറേറ്റ് മസറാത്തി.
5: മസറാത്തി ഫ്രഷ് പ്രോഡക്ട്സിനൊപ്പം കുട്ടികളുടെ ഓരോ സ്കൂൾ ദിനങ്ങളും ഇനി ഫുൾ ആക്റ്റീവ്. ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച് ബോക്സ്, സ്നാക്സ് എന്നിവയെല്ലാം തനി ഫ്രഷ്. മാത്രമല്ല ഹെൽത്തിയുമാണ്, ടേസ്റ്റിയുമാണ്.
4: മിൽക്ക്, ചീസ്, യോഗർട്ട്, ലെബ്ന, എഗ്സ്, മസറാത്തി സൂപ്പറാ. എല്ലാവരും കഴിച്ചു നോക്കണേ.
6: ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ അജി മർഷ.
0: You are listening to Radio Suno 91.7.

0: presented by Joya Lucas, world's favorite jeweler.
1: Powered by
2: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfu, Madgut thudangi authentic Arabic cuisine de ruji ariyam. Call 4000-1707.
0: And
3: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
4: You are listening to Radio Suno 91.7 FM. 91.7 FM.
5: Qatar's happiness frequency.
4: Radio Suno.
6: നിറങ്ങളുടെ ആഘോഷം ഇനി ആഭരണങ്ങളിലേക്കും. നിറങ്ങളുടെ മനോഹരമായ വൈവിധ്യത്തിൽ ആഘോഷങ്ങൾക്ക് ഒരു പുതിയ ഭാവം നൽകി തനിഷ്കിന്റെ പുതിയ കളർസ്റ്റോൺ കളക്ഷൻ ഗാർഡൻ ഓഫ് ജെംസ്. പാരമ്പര്യത്തിന്റെ ഭംഗിയും പുതുമയുടെ സ്റ്റൈലും ഒത്തുചേർന്ന് ഡിസൈൻ ചെയ്ത ആഭരണങ്ങൾ. സറ്റിൽ എവറിഡേ എലഗൻസ് മുതൽ സ്റ്റേറ്റ്മെന്റ് ഫെസ്റ്റീവ് പീസസ് വരെ ഡിന്നറിനും ഫാമിലി ഫംഗ്ഷനും ഓഫീസിലെ സ്പെഷ്യൽ ഡേക്കും ഒരുപോലെ അണിയാം. ഇന്ന് തന്നെ ഏറ്റവും അടുത്തുള്ള തനിഷ്ക് സ്റ്റോർ സന്ദർശിക്കൂ, നേരിൽ കണ്ടറിയൂ, അല്ലെങ്കിൽ വിസിറ്റ് തനിഷ്ക് ഡോട്ട് എ. ഗാർഡൻ ഓഫ് ജെംസ് ബൈ തനിഷ്ക്. As vibrant as you. 917 evenings.
7: കുറച്ച് ദിവസങ്ങളായിട്ട് ഞങ്ങൾ പറയുന്ന ഒരു കാര്യമുണ്ട്, അതായത് നിങ്ങളൊക്കെ തന്നെ പേരുകൾ നിർദ്ദേശിക്കുന്നു അല്ലേ. അതിനെക്കുറിച്ചിട്ടുള്ള ഒരു അപ്ഡേറ്റുമായിട്ട് ഞാൻ ഉടനെ എത്തുന്നതായിരിക്കും. അതിനിടയിൽ ഇവിടെ ഷാജിയുടെ മെസ്സേജ് ഉണ്ടല്ലോ, ഹായ് ഗുഡ് ഈവനിങ് അഷ്ടമി, സുഖമല്ലേ എന്ന്. അതെ, ഞാൻ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അയൻ ഖാലിദ് ലുലുവിൻ്റെ മുന്നിൽ ഭയങ്കര ട്രാഫിക്കാണ് എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അയൻ ഖാലിദ് ലുലുവിൻ്റെ മുന്നിൽ, അതായത് നമ്മളുടെ ഏകദേശം പറയുകയാണെന്നുണ്ടെങ്കിൽ കൊമേഴ്ഷ്യൽ ആ ഒരു, അതായത് ബർവ കൊമേഴ്ഷ്യൽ അതൊക്കെ കഴിഞ്ഞ് വരുന്ന ആ ഒരു ഭാഗത്തൂടെ വരുമ്പോൾ അവിടെ ഒരു പെട്രോൾ സ്റ്റേഷൻ ഉണ്ട്. ആ ഒരു പെട്രോൾ സ്റ്റേഷൻ്റെ അവിടെ നിന്ന് റൈറ്റ് എടുത്തിട്ടാണ് നമ്മൾ ഈ ഒരു അയൻ ഖാലിദ് ലുലുവിൻ്റെ അങ്ങോട്ടേക്ക് എത്തുന്നത്. ബിക്കോസ് നേരെ പോയി കഴിഞ്ഞാൽ മുറയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ഭാഗത്ത് നല്ല രീതിയിൽ ഈ സമയത്ത് ട്രാഫിക് ഉണ്ടാവാൻ ചാൻസസ് കൂടുതലാണ്. അപ്പോൾ അതിന് പകരം എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ആ ഒരു ഭാഗത്തേക്ക് പോകാതെ അതിന് മുൻപ് തന്നെ, അതായത് ഇപ്പം അയൻ ഖാലിദ് അല്ലെങ്കിൽ ഉമ്മൽ സനീമിൽ നിന്ന് വരുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, യു ജസ്റ്റ് ടേക്ക് എ റൈറ്റ് ആൻഡ് ഗോ ഡിറക്ട്ലി ടു ദ സൽവാർ റോഡ്. അതല്ല നിങ്ങൾക്ക് പോകേണ്ടത് മുറ ഭാഗത്തേക്കാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് പല ഓൾട്ടർനേറ്റീവ് റോഡ്സ് ഉണ്ട് അതിൻ്റെ ഉള്ളിൽ തന്നെ. അതിലൂടെ സൽവാർ റോഡിൽ ഇറങ്ങിയിട്ട് മുറയിലേക്ക് പോകാവുന്നതാണ് കേട്ടോ. അതിനോടൊപ്പം അടുത്തൊരു ഫോട്ടോ എനിക്ക് അയച്ചു തന്നിരിക്കുന്നു. ഓഫീസിലിരുന്ന് വർക്ക് ചെയ്യുന്നതിൻ്റെ ഈ ഫോട്ടോസൊക്കെ എനിക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അടിപൊളി. ഇവിടെ ദാ നൗഫിയുടെ ഒരു മെസ്സേജ് വന്നിരിക്കുകയാണ്. ഇൻസോംനിയയുടെ ടിക്കറ്റ്സ് എടുത്തു എന്ന് പറഞ്ഞിട്ടൊരു ഒരു ഫോട്ടോ അയച്ചു തന്നിരിക്കുകയാണ്. പക്ഷെ നൗഫി ഇത് കുറച്ച് ദിവസം മുമ്പ് അയക്കണ്ടായിരുന്നോ? എങ്ങനെയായിരുന്നു ഈ അടിപൊളി ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നമുക്ക് പോകായിരുന്നു ഒരുമിച്ച്. ഓക്കെ. ആൻഡ് അതിനോടൊപ്പം ശരത്, ഹായ് ഹായ് ഹായ്, ഈ ഗുഡ് ഈവനിങ് എല്ലാവരുടെയും ഞാൻ കാണുന്നുണ്ട്. റെനിൽ ജോൺസേ, ഗുഡ് ഈവനിങ്, ഗുഡ് ഈവനിങ്. ചില മെസ്സേജസ് ഒക്കെ ഞാൻ ഇൻ ബിറ്റ്വീൻ വിട്ടുപോയതാണ്, പക്ഷെ അവർക്കൊക്കെ തിരിച്ച് എൻ്റെ സ്നേഹം നിറഞ്ഞ ഗുഡ് ഈവനിങ് വിഷസ് പറയുന്നു. ഹായ് അഷ്ടമി, ഒരു ബർത്ത്ഡേ വിഷ് പറയാമോ? ഉറപ്പായിട്ടും. അപ്പോൾ എന്തായാലും ഈ ഒരു സമയത്ത് റാഷിദ് അല്ലേ, റാഷിദിൻ്റെ ബർത്ത്ഡേ ആണ്. ആൻഡ് ഫ്രം ഫഹദ് കൊടുമയിൽ, കൊടുമയിൽ എന്നാണോ, കൂടുമയിൽ, എങ്ങനെയായിരിക്കും ആ വീട്ടുപേര്. ആ എന്തായാലും ഫഹദ് ആൻഡ് ജുബി ഖത്തർ ഇൻക്ലൂഡിങ് വുക്കേർ ബാലേട്ടൻ. ഓ, ഇവരുടെ എല്ലാവരുടെയും വകയാണ് എന്തായാലും ഈ ഒരു ബർത്ത്ഡേ വിഷസ് റാഷിദിന് വേണ്ടിയിട്ട് എത്തിയിരിക്കുന്നത്. റാഷിദേ, അപ്പോൾ ഹാപ്പി ബർത്ത്ഡേ.

രാഷിദ് എന്ന് മാത്രം പറയാതിരിക്കാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു പ്രത്യേകം എഴുതി അയച്ചിട്ടുണ്ട്, കൂരച്ചുണ്ടിയിൽ നിന്നുള്ള രാഷിദിന്. ഓക്കെ, അപ്പൊ ആൾക്ക് വേണ്ടിയിട്ട് ഒരു ഹാപ്പി ബർത്ത്ഡേ വിഷ് ചെയ്യുന്നു കേട്ടോ. എന്തായാലും ഇതിനൊക്കെ ഒപ്പം തന്നെ കുറച്ച് മുൻപ് ഞാൻ പറഞ്ഞൊരു കാര്യം, അതിലേക്ക് നമുക്ക് ഉടനെ തന്നെ കടക്കണം. അതിലേക്ക് എത്തുന്നതായിരിക്കും സ്നേഹം മാത്രവുമായി എത്തുന്ന സ്നേഹ ജഡീറിംഗ് റോഡിൽ നല്ല ട്രാഫിക് ഉണ്ടെന്ന് തോന്നുന്നു. യെസ്, ഓക്കെ, മുന്നിൽ ഇപ്പോൾ നല്ല ട്രാഫിക്കാണ്. അതെ അതെ, അവിടുത്തെ ലുലുവിൻ്റെ ആ ഒരു മുന്നിലാണ് നല്ല ട്രാഫിക്ക്. അപ്പം യാത്ര ചെയ്യുന്നവർ ശ്രദ്ധിക്കൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ കുറച്ച് മുൻപ് പറഞ്ഞിരുന്നു ഡീറിംഗ് റോഡ്, സീറിംഗ് റോഡ്, അഫ്കോഴ്സ് ഈ ഒരു ടൈമാണ് ട്രാഫിക് ഉണ്ടാകും, സ്വാഭാവികം. അപ്പം ഇപ്പം എന്തായാലും ഞാൻ നല്ലൊരു പാട്ട് വെച്ചുതരാം ട്രാഫിക്കിൽ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് കേട്ടോണ്ടിരിക്കാമല്ലോ. ഒപ്പം പാട്ടിൻ്റെ വിശേഷവുമായി ആ പാട്ടുകാരൻ എത്തുന്നതായിരിക്കും. ഒപ്പം തന്നെ ഒരു വലിയ അനൗൺസ്മെന്റിലേക്ക് നമ്മൾ എത്തുന്നതായിരിക്കും. അതുകൊണ്ട് കേട്ടോണ്ടിരിക്കുക കത്തിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ 91.7 FM.

0: Radio Sino 91.7 FM.
1: Qatar's favorite radio station.
0: Kettukettu kootukoodam.
2: Radio Sino.
1: Sino updates.
3: Sino updates like swagatham. Updateകളുമായി നിസ. രാജ്യത്തെ വിനോദ കേന്ദ്രങ്ങൾ വിപുലീകരിക്കുന്നതിനും അടിസ്ഥാന സൗകര്യങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനും നഗരജീവിതത്തിന്റെ നിലവാരം മെച്ചപ്പെടുത്തുന്നതിനുമായുള്ള നാഷണൽ സ്ട്രാറ്റജി ഫോർ ഓപ്പൺ ആൻഡ് റിക്രിയേഷണൽ ഏരിയാസ് പദ്ധതിയുടെ 94% പ്രവർത്തനങ്ങളും പൂർത്തിയായതായി മുനിസിപ്പാലിറ്റി മന്ത്രാലയം അറിയിച്ചു. കുട്ടികളുടെയും കുടുംബങ്ങളുടെയും ഡിജിറ്റൽ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി ഖത്തർ സാമൂഹിക വികസന കുടുംബ മന്ത്രാലയം ഡിജിറ്റലി അവെയർ ഫാമിലി എന്ന ദേശീയ ക്യാമ്പയിൻ ആരംഭിച്ചു. ദേർ പ്രൊട്ടക്ഷൻ, യുവർ റെസ്പോൺസിബിലിറ്റി എന്നതാണ് തീം. ഖത്തർ സൊസൈറ്റി ഓഫ് എഞ്ചിനീയേഴ്സ് ഖത്തർ ആർക്കിടെക്ചർ അവാർഡ് 2026 പ്രഖ്യാപിച്ചു. പ്രധാനമായും രണ്ട് കാറ്റഗറികളാണ് ഉള്ളത്.

0: 917 evenings. Only on Radio Suno 91.7 FM. 917 evenings. Presented by Joya Lucas, world's favorite jeweler.
1: Powered by
2: Khattarine Arabic Mandiyude best destination. Zamzam Mandi. Mandi, Madbi, Madfood, Madgood Thudangi, authentic Arabic cuisine de Ruji Ariyam. Call 4000-1707.
0: And
3: Marza Hypermarket. Be fresh, be you. Visit your nearest store today. Brought to you by Danat Al Bahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
4: സമയം 6 മണി കഴിഞ്ഞ് 5 മിനിറ്റ്. കത്തൻ്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM-ൽ നല്ല ബ്യൂട്ടിഫുൾ സോങ്സും ഒപ്പം നല്ല ബ്യൂട്ടിഫുൾ പാട്ടുകൾ നമുക്ക് വേണ്ടി നൽകിയിരിക്കുന്ന ഒരു സ്പെഷ്യൽ അതിഥിയും ഉടനെ ജോയിൻ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അതിനുവേണ്ടി കാത്തിരിക്കൂ, കേട്ടുകൊണ്ടിരിക്കൂ. ഇത് കത്തൻ്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.

0: ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സനോ 91.7 FM-ൽ ഇനി ഒരു വലിയ അനൗൺസ്മെന്റിലേക്ക് പോവുകയാണ്. കുറച്ച് ദിവസങ്ങളായി നമ്മളൊക്കെ ഒരു പരിപാടിക്ക് വേണ്ടി കുറച്ചധികം പേരുകൾ നിർദ്ദേശിക്കുന്നു, ആ ഒരു വ്യക്തിയോടുള്ള സ്നേഹം അറിയിക്കുന്നു, ആ വ്യക്തിക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പിലുമാണ്. എന്തായാലും നമ്മളുടെ ഒക്കെ ഫേവറേറ്റ് സിംഗർ ആൻഡ് ദ മ്യൂസിക് കമ്പോസർ, ഒപ്പം ഒരു ഗസൽ പെർഫോമർ കൂടിയായിട്ടുള്ള ഷഹബാസ് അമൻ, അദ്ദേഹത്തെയാണ് ക്യൂൻ ഇവന്റ്സ് ആൻഡ് ഓൾസോ ഇൻ അസോസിയേറ്റിംഗ് വിത്ത് ക്യൂബ് എന്റർടൈൻമെന്റ്സ് ഖത്തറിലേക്ക് എത്തിക്കാനായിട്ട് പോകുന്നത്. പക്ഷെ അതിന്റെ തൊട്ട് മുന്നോടിയായിട്ട് നമുക്ക് ആ ഒരു ഇവന്റിന്റെ പേര് അനൗൺസ് ചെയ്താലോ? എന്തായാലും ഒരുപാട് സന്തോഷത്തോടു കൂടി തന്നെ ഇന്ന് ആ ഒരു അനൗൺസ്മെന്റിന് വേണ്ടി നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നത് ദ വൺ ആൻഡ് ഓൺലി ഷഹബാസ് അമനാണ്. ഒരുപാട് സ്നേഹത്തോടെ സർ നമസ്കാരം, ഒരുപാട് സന്തോഷമുണ്ട് ഞങ്ങളുടെ കൂടെ ഇപ്പൊ ജോയിൻ ചെയ്യുന്നതിൽ. ഒരു ഇവന്റിന്റെ കാര്യങ്ങൾ ഞങ്ങൾ അനൗൺസ് ചെയ്ത് ഭയങ്കരമായിട്ട് എല്ലാവരും ഈഗർലി വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു സമയമാണ്. പക്ഷെ അതിലൊക്കെ ഏറ്റവും വലിയൊരു സന്തോഷം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിന്റെ പേര് നിർദ്ദേശിക്കാൻ പറഞ്ഞപ്പോൾ അതിഗംഭീരമായിട്ടുള്ള റെസ്പോണ്ടാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അവരോടുള്ള ഈ പേരുകൾ നിർദ്ദേശിച്ച ഓരോരുത്തരോടും സാറിന് എന്താണ് പറയാനുള്ളത്?
1: തീർച്ചയായിട്ടും, അതായത് നമ്മൾ പേരിടുക എന്ന് പറയില്ലേ, അതൊരു മാർക്കറ്റിംഗ് ആയിട്ട് നമുക്ക് പെട്ടെന്ന് തോന്നാം. പക്ഷെ അല്ല, അതിന്റെ അപ്പുറത്തെ ഞാനതിന് വ്യക്തമായിട്ട് കാണുന്ന ഒരു കാര്യമാണ് പറയുന്നത് കേട്ടോ. നമ്മൾ വീട്ടിലൊക്കെ കുട്ടിക്ക് പേരിടല്, ഒരു കുടുംബത്തിലെ ഒരു സ്നേഹ ചടങ്ങായിട്ട്, അത് ആ കുട്ടിയോടോ ആ കുടുംബാംഗങ്ങളൊക്കെ പരസ്പരം സ്നേഹമില്ലാതെ ആരും അതിൽ പങ്കെടുക്കൂല, ഒരു മനസ്സിലായില്ലേ. അപ്പം ഒരു പേരിടുക ഒരു കുട്ടിക്ക്, അതിപ്പം ഞാനൊരു പേരിങ്ങനെ കാണുന്നു, നിങ്ങളൊരു പേര് കാണുന്നു കുട്ടിക്ക്, ചിലപ്പോൾ നമ്മളിട്ട പേരാവണം എന്നില്ല കുട്ടിക്ക് വരാൻ പോകുന്നത്. പക്ഷെ എന്നാൽ പോലും നമ്മൾക്ക് ഇഷ്ടമോ സ്നേഹമോ ഒന്നും ഇല്ലാണ്ട് ആ പരിപാടിയിൽ തന്നെ നമുക്ക് പങ്കെടുക്കാൻ കഴിയില്ല, പേര് നിർദ്ദേശിക്കാനല്ല അല്ലെ. എന്നെ സംബന്ധിച്ച് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു കുടുംബത്തിലെ കാര്യം എന്ന പോലെ, ശരിക്കും കുടുംബമാണ് ഷഹബാസ് പാടുന്നു. ഇപ്പൊ 25 years കടന്നിങ്ങനെ പോവാണ്. അപ്പൊ അത് തുടങ്ങിയത് മുതൽ ഇന്ന് വരെ അത് കേൾക്കുന്ന ഓരോരുത്തരും ശരിക്ക് അതൊരു കുടുംബമാണല്ലോ, ഫാമിലി ആയി മാറിക്കഴിഞ്ഞു. ഇനി നാളെ ആദ്യമായിട്ട് കേൾക്കാൻ വരുന്ന ആളും അതിന്റെ ഭാഗം. ഈ സ്നേഹം നിറഞ്ഞ എല്ലാ മനുഷ്യരും അതിനൊരു പേരിടാനായിട്ടൊരു ഒരു സെക്കൻഡ് സ്പെൻഡ് ചെയ്താൽ അത് സ്നേഹം കൊണ്ട് മാത്രമേ സാധിക്കൂ, ഇഷ്ടം ഇല്ലാതെ അത് സാധിക്കേയില്ല. അപ്പൊ അതുകൊണ്ട് അവരുടെ ഇഷ്ടത്തിനോടാണ് എനിക്ക് വലിയ പ്രിയം. ഇതിൽ പങ്കെടുത്ത ഓരോരുത്തരും അത്ര ഇഷ്ടമുണ്ടായിട്ടാണ് അതിലേക്ക് ഒരു 10 minutes 5 minutes 1 minute എങ്കിലും നീക്കി വെച്ചത്. അപ്പൊ ആ സ്നേഹം എന്നെ ശരിക്കും ഭയങ്കരമായിട്ട്, ആ സ്നേഹത്തിന്റെ ഉള്ളിലിരുന്നിട്ടില്ലേ നമ്മൾ പാടുന്ന ശരിക്കും. ചിലരുടെ പേരാവണമെന്നില്ല, വന്നിട്ടുണ്ടാവാം. പക്ഷെ അപ്പോഴും നമുക്കറിയാം നമ്മുടെ സ്വന്തം സംഭവമാണല്ലോ ഷഹബാസ് പാടുന്നു എന്നുള്ളത്, സ്നേഹ സംഗമത്തിന്റെ ഭാഗമാണ്. അപ്പൊ അതിൽ പങ്കെടുത്ത ഓരോരുത്തരോടും നിറയെ സ്നേഹം.
0: ഉറപ്പായിട്ടും താങ്ക് യു സോ മച്ച് സർ. നമുക്ക് എന്തായാലും അതിന്റെ ആ ഒരു പേരിന്റെ അനൗൺസ്മെന്റിലേക്കൊക്കെ എത്തണം, പക്ഷെ 2 പാട്ടുകൾക്ക് ശേഷമാണ്. ഈ ഒരു മണിക്കൂറിൽ ഷഹബാസ് അമൻ സ്പെഷ്യൽ സോങ്സും നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാകും. ഈ ഒരു പരിപാടി നമുക്ക് വേണ്ടി സംഘടിപ്പിക്കുന്നത് ക്യൂൻ ഇവന്റ്സ് ഇൻ അസോസിയേഷൻ വിത്ത് ക്യൂബ് എന്റർടൈൻമെന്റ്സ് ആണ് കേട്ടോ. സോ കീപ് ലിസ്ണിംഗ്. ഇത് ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സനോ 91.7 FM.

0: Texas.
1: Radio Suno 91.7 FM.
0: Qatar's happiness frequency.
2: Now available on Apple Podcast
1: and
2: Google Podcast.
3: എല്ലാ ദിവസവും ഫുൾ ഓൺ ഫ്രഷ് ആവും. ഒപ്പമുണ്ട് നമ്മുടെ ഫേവറേറ്റ് മസറാത്തി.
4: മസറാത്തി ഫ്രഷ് പ്രോഡക്ട്സിനൊപ്പം കുട്ടികളുടെ ഓരോ സ്കൂൾ ദിനങ്ങളും ഇനി ഫുൾ ആക്റ്റീവ്. ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച് ബോക്സ്, സ്നാക്സ് എന്നിവയെല്ലാം തനി ഫ്രഷ്. മാത്രമല്ല ഹെൽത്തിയുമാണ്, ടേസ്റ്റിയുമാണ്.
3: മിൽക്ക്, ചീസ്, യോഗർട്ട്, ലെബ്ന എക്സ്,
5: മസറാത്തി സൂപ്പറാ. എല്ലാവരും കഴിച്ചു നോക്കണേ.

0: പാട്ട് പാടാനും പറയാനുമായി നമ്മളുടെ അരികിലേക്ക്, അതും ഖത്തർ മലയാളികളുടെ അരികിലേക്ക് എത്തുന്നത് ഷഹബാസ് അമൻ എന്ന ബ്യൂട്ടിഫുൾ മ്യൂസിഷ്യൻ തന്നെയാണ്. സിംഗറായിട്ടും അല്ലെങ്കിൽ മ്യൂസിക് ഡയറക്ടറായിട്ടും ഗസൽ പെർഫോമറായിട്ടും ഒക്കെ നമുക്കറിയാവുന്ന അദ്ദേഹത്തിന്റെ പാട്ടുകൾ കേൾക്കാൻ ഖത്തർ മലയാളികൾ വെയിറ്റിംഗിലാണ്.
1: ക്യൂനിവെൻസ് ഒരുക്കുന്നു ഷഹബാസ് അമൻ ലൈവ് ഇൻ ഖത്തർ, ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ Olive Suno Radio Network.
0: And of course, നമ്മളൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു പരിപാടിയുടെ പേരും നമുക്കറിയണ്ടേ? അപ്പൊ നമ്മളുടെ കൂടെ അതിന്റെ വിശേഷങ്ങളും ഒക്കെയായി ജോയിൻ ചെയ്തിരിക്കുന്നത് ഷഹബാസ് അമ്മനാണ്.
2: ഒരുപാട് നാളിന് ശേഷമാണ് ദോഹയിലേക്ക് വരുന്നത്, സന്തോഷം ഒന്ന് പറയാമോ?
3: തീർച്ചയായിട്ടും. അതായത് ഈ ഖത്തർ എന്നത് സ്പെസിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ തന്നെ 2003 മുതൽ ഞാനിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ പ്രവാസ ലോകം നമ്മളെ ഇത്രയധികം ഇതാക്കിയതിനകത്ത് പ്രവാസ ലോകത്തിന്റെ ഒരു ഭയങ്കര എന്താ പറയാ ഒരു വിലയേറിയ സ്ഥാനമുണ്ട്. അതിലൊരു സ്ഥലമാണ് ഖത്തർ. 2003 മുതൽ നമ്മൾ ഈ പ്രവാസ ലോകത്തേക്ക്, മിഡിൽ ഈസ്റ്റിലെ പ്രവാസ ലോകത്തേക്ക് പലയിടങ്ങളിലേക്കായിട്ട് പോവാൻ തുടങ്ങി. പ്രത്യേകിച്ചും അവിടെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ അതിരാവിലെ ജീവിതത്തിലേക്ക് പ്രവേശിക്കുകയാണല്ലോ. അപ്പോ ഇതിനായി നീക്കിവെച്ച സമയം മാത്രമാണ് നിങ്ങൾക്ക് ഉണ്ടാവുക. ഇതിന് നീക്കിവെച്ച ഒരു കൺസേർട്ടിന്റെ ദിവസമാണെങ്കിൽ ഒരു 3 മണിക്കൂർ എത്രയോ യാത്ര ചെയ്ത് വരുന്നവരൊക്കെ ഉണ്ട് ഓഡിറ്റോറിയത്തിലേക്ക് ദൂരെ. അതേ ആളുകൾക്ക് പ്രോഗ്രാം കഴിഞ്ഞു പോയി പിറ്റേന്ന് രാവിലെ അതിരാവിലെ തന്നെ ജീവിതത്തിന് മറ്റ് സന്ത്രാസങ്ങളിലേക്ക് പ്രവേശിക്കാനുള്ളവരുണ്ട്. അപ്പൊ ആ വിലയേറിയ 3 മണിക്കൂറിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ ശ്രദ്ധിക്കാനില്ല, അത്രയും വറ്റിച്ച് ഊറ്റി നമ്മളെ ഹൃദയം കൊണ്ട് കേൾക്കുന്ന മനുഷ്യർ കാലങ്ങൾ കൊണ്ട് വന്നിട്ടാണ്. ഈ 10-25 വർഷത്തെ ചരിത്രം നമ്മൾ പറയുന്നുണ്ടല്ലോ, ആ ചരിത്രത്തിൽ പ്രവാസ ലോകത്ത് ഖത്തറിനും വലിയ ഒരു സ്ഥാനമുണ്ട്. അങ്ങനെ പലപ്പോഴായി വന്നു. പക്ഷെ അതൊക്കെ ചെറു സദസ്സിൽ നിന്നാണ് നമ്മൾ തുടങ്ങിയത്. പക്ഷെ നമ്മളെല്ലാവരും ആ കാലത്ത് കേട്ടിട്ടുണ്ടാവില്ല. പിന്നീട് നമ്മളെ സ്നേഹിക്കുന്നവരും ഇങ്ങനെ കൂട്ടം കൂട്ടമായി വലുതായിട്ട് എല്ലാവർക്കും കേൾക്കാൻ കഴിയുന്ന സദസ്സുകളിലും പിൽക്കാലത്ത് നമ്മൾ കുറേശ്ശെ വരാൻ തുടങ്ങി. പക്ഷെ എനിക്ക് തോന്നുന്നു ഓരോ സമയം വരുമ്പോഴും നമ്മളെ സ്നേഹിക്കുന്ന കുറച്ച് പേരും കൂടി ഉണ്ടാവുകയല്ലേ ചെയ്യുന്നത്. അത്രയും മനുഷ്യരായിട്ടുള്ള മീറ്റിംഗ്, ചില അറിവുള്ളവർ പറയാറുണ്ട് നിങ്ങളൊരു 100 പുസ്തകം വായിക്കുന്നതിനേക്കാളും മൂല്യവത്താണ് മീറ്റിംഗ് എന്ന് പറയും. ഇത്ര മനുഷ്യരെ മീറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് തരുന്ന അറിവ്. അപ്പോ അതുപോലത്തെ ഒരു മീറ്റിംഗിൽ ഞാൻ തൊട്ടടുത്ത് പ്രത്യക്ഷപ്പെട്ട നിങ്ങൾക്ക് അറിയാം, ഫുട്ബോൾ വേൾഡ് കപ്പ്, അതിൽ മെസ്സിയുടെ കളിയൊക്കെ നേരിട്ട് കാണാനുള്ളൊരു ഭാഗ്യമുണ്ടായി. അപ്പൊ ലോകകപ്പിന്റെ ജനക്കൂട്ടം എന്ന് പറഞ്ഞാല് വായിച്ച ഏറ്റവും വലിയ പുസ്തകം ഒന്നായിരുന്നു. അപ്പൊ അതുകൊണ്ട് അതുപോലെ ഓരോ മനുഷ്യരിലേക്കുള്ള ഓരോ വരവും ഭയങ്കര അറിവിന്റെ ഒരു ഗ്രന്ഥത്തിലേക്കുള്ള വരവും കൂടിയാണ്.
0: അപ്പോൾ ആ ഒരു വരവിൽ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തായിരിക്കും കൊണ്ടുവരുന്നത്, ഞങ്ങൾ എന്താണ് പ്രതീക്ഷിക്കേണ്ടത്, അതുകൂടി ഒന്ന് പറയോ സാർ.
3: നമ്മളെ ഈ എന്താ പറയാ ഈ ജാപ്പനീസ് കോൺസെപ്റ്റ് ഒക്കെ ഉള്ള വാബിസാബിയിൽ പറയും, ഒരേ പുഴയാണ് പക്ഷെ വേറെ വെള്ളമാണ് എന്ന് പറയും. നമ്മൾ കാണുന്നത് അതേ പുഴയാണ്, പക്ഷെ അതിൽ ഓരോ നിമിഷവും ഒഴുകിക്കൊണ്ടിരിക്കുന്ന പുഴ. അപ്പോ എന്നും നിങ്ങൾ കേൾക്കുന്ന പാട്ട്, ഇപ്പൊ മഴ കൊണ്ട് മാത്രം പാടിയാലും, ചാന്ത് കുടഞ്ഞ് പാടിയാലും, ഊത്തുപള്ളി പാടിയാലും, രസ്ത പാടിയാലും, ഒരുമിഴുത്തിരി പാടിയാലും, ആകാശമായവളെ പാടിയാലും, ഓരോ വീതിയിലും ഓരോ ദിവസവും നമ്മള് ആ ഇന്റൻസിൽ ഹൃദയം നൽകി പാടുമ്പോഴേ അതേ പുഴ, അതേ ഷെഹബാസ്, അതേ സ്നേഹം നിറഞ്ഞ മനുഷ്യൻ, പക്ഷെ അന്ന് ഒഴുകുന്നത് വേറെ വെള്ളം. മനസ്സിലായില്ലേ? പ്രധാനമായിട്ടും അത് തന്നെയാണ്. ആ രാത്രിയിൽ ഈ കേട്ട പാട്ടുകൾ തന്നെ കേൾക്കാത്ത തലത്തിൽ നമുക്ക് കേൾക്കാൻ കഴിയും. ഇങ്ങനെ സാധിക്കട്ടെ. മാത്രമല്ല കൂടെ ഇരിക്കുന്ന സഹകലാകാരന്മാരുടെ വാല്യൂ നിങ്ങൾക്കറിയാം. അതിൽ ഒരാൾ ഒരു ഒരു ഓടക്കുഴലിന്റെ ഇത് ഒരിക്കലും ആ കേട്ട് തന്നെയല്ല വരുന്നത്. കാരണം നമ്മളൊരു ഫിക്സഡ് ബിറ്റ് ആണെങ്കിൽ നമുക്ക് അറിയാം അത് തന്നെ വായിക്കാൻ പറ്റുള്ളൂ, അത് തന്നെയാണ് വരാൻ പോകുന്നത്. പക്ഷെ അങ്ങനെയല്ല, നമ്മുടെ കൺസേർട്ടിൽ ഓരോ രാത്രിയിലും ആ ഫ്ലൂട്ട് വായിക്കുന്ന നമ്മുടെ സുഹൃത്ത്, തമിഴ് വായിക്കുന്ന ആളുടെ ചെറിയ ചെറിയ പെരുക്കങ്ങളിലെ വ്യത്യാസങ്ങൾ. അപ്പൊ ആ രാത്രിയിൽ ഈ കേട്ട് തന്നെ കേൾക്കാത്ത തലത്തിൽ നമ്മൾ ഓരോ രാത്രിയിലും കേൾക്കണം. അതുകൊണ്ട് ആ വ്യത്യാസം കൂടാതെ തന്നെ ചില എന്തെങ്കിലും ഒന്ന് കൊണ്ടുവരണമെന്നുണ്ട്. അതിപ്പോ പറയാതെ അന്ന് രാത്രിയിൽ വരുന്ന
2: രസമായിരിക്കും.
3: അല്ല, എന്തെങ്കിലുമൊക്കെ രസകരമായി ചെയ്യണം. ശരി, എന്തെങ്കിലും വ്യത്യാസമോ എന്തെങ്കിലും കേൾക്കാത്ത അതുവരെ മൂടാത്ത തരത്തിൽ എന്തെങ്കിലും.
2: അപ്പൊ ആ തരിക്ക് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യാണ്. എന്തായാലും ദോഹ കംപ്ലീറ്റ് ആയിട്ട് വെയിറ്റിംഗ് ആണ്.
0: അതിനോടൊപ്പം മറ്റൊരു വെയിറ്റിംഗും കൂടിയുണ്ട്, ഈ ഒരു പരിപാടിയുടെ പേര്. ഞങ്ങൾ അതിലേക്ക് എത്തുന്നതായിരിക്കും. എന്തായാലും നമ്മുടെ കൂടെ തന്നെയുണ്ട് നമ്മുടെ സ്വന്തം ഷഹബാസ് അമൻ.

0: This is Radio Suno.
1: 91.7 FM.
0: Qatar's favorite radio station.
2: ഫിറ്റ്നസ് ന്റെ പുതിയ പവർ ഹൗസ് ഇനി അൽറയാനിലും ഫാൽക്കൺ ഫിറ്റ്നസ് സെന്ററിന്റെ ഏഴാമത്തെ ബ്രാഞ്ച് അൽറയാനിൽ ഉദ്ഘാടനത്തിനായി എത്തുന്നു മലയാളത്തിന്റെ പ്രിയ താരം ജയസൂര്യ, ഒപ്പം നടിമാരായ എസ്തർ അനിൽ, ഷംന കാസിം, ഒപ്പം പ്രൊഡ്യൂസേഴ്സായ സി ആർ സലീം ആൻഡ് രാജേഷ് കൃഷ്ണ. സെപ്റ്റംബർ 18 വൈകിട്ട് 7 ഫാൽക്കൺ ഫിറ്റ്നസ് സെന്റർ അൽറയാൻ. ഏവർക്കും സ്വാഗതം.
3: സ്വർണ്ണ വില കൂടുമോ എന്നുള്ള ടെൻഷൻ ഇനി വേണ്ട, ഇത് ഫെസ്റ്റീവ് ഷോപ്പിംഗിന്റെ ടൈം അല്ലേ. തനിഷ്കിന്റെ ബെസ്റ്റ് ഗോൾഡ് റേറ്റ് ഓഫറിനൊപ്പം നിങ്ങളുടെ ഫേവറേറ്റ് ജ്വല്ലറി തിരഞ്ഞെടുക്കൂ. വെറും 20% അഡ്വാൻസ് നൽകി ബുക്ക് ചെയ്യൂ. ഫൈനൽ പർച്ചേസ് നടത്തുമ്പോൾ ബുക്കിംഗ് ദിവസത്തെയോ ബില്ലിംഗ് ദിവസത്തെയോ വിലയിൽ ഏതാണോ കുറവ് ആ റേറ്റ് നിങ്ങൾക്ക് ലഭിക്കും. ഫുൾ എമൗണ്ട് ഒന്നിച്ച് നൽകാതെ തന്നെ നിങ്ങളുടെ ഫെസ്റ്റീവ് ഷോപ്പിംഗ് പ്ലാൻ ചെയ്യാം. നവംബർ 8 ഈ ഓഫേഴ്സ് ലഭ്യമാണ്. നൗ ഓപ്പൺ അറ്റ് ലുലു ഹൈപ്പർ മാർക്കറ്റ്, ഡി റിംഗ് റോഡ് ആൻഡ് ദോഹ ഫെസ്റ്റിവൽ സിറ്റി. ഓപ്പണിംഗ് സോൺ അറ്റ് അൽവതാൻ സെന്റർ ആൻഡ് ബൾവ വില്ലേജ്. തനിഷ് ജ്വല്ലറി ബൈ made easier. Terms and conditions apply.
4: You're listening to 917 Evenings. 917 Evenings.
0: Presented by Joya Lucas, world's favorite jeweler.
5: Powered by
6: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine de ruchi ariyam. Call 4000-1707.
0: And
7: Marza Hypermarket. Be fresh, be you. Visit your nearest store today.

0: കുറച്ചു നേരമായി നമ്മളൊക്കെ കാത്തു കാത്തിരിക്കുന്നത് ഒരു പരിപാടിയുടെ പേരിന് വേണ്ടിയിട്ടാണ്.
1: ക്യൂനിവെൻസ് ഒരുക്കുന്നു ഷഹബാസ് അമൻ ലൈവ് ഇൻ ഖത്തർ, ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്ക്.
0: കുറച്ചധികം ദിവസങ്ങളായി അതിനു വേണ്ടിയിട്ടുള്ള പേരുകൾ നിർദ്ദേശിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേരുണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾക്കൊക്കെ വേണ്ടിയാണ് ആ ഒരു പേരുമായി നമ്മുടെ ഒപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് ഷഹബാസ് അമൻ.
2: ഇനിയിപ്പോ നമുക്ക് ആ പേരിലേക്ക് എത്തിയാലോ, ഖത്തർ മുഴുവൻ കാത്തിരിക്കുകയാണ് ആ പേരൊന്ന് അറിയാനായിട്ട്.
3: പേര് പ്രണയത്തിനാൽ. അപ്പൊ മുഴുവൻ പറയുമ്പോ പ്രണയത്തിനാൽ ഷഹബാസ് പാടുന്നു.
2: മനോഹരമായ ഒരു പേര്.
4: തീർച്ചയായിട്ടും ആ ഒരു നൈറ്റിന് ഏറ്റവും അനുയോജ്യമായ ഒരു പേര്.
3: തീർച്ചയായിട്ടും. മാത്രമല്ല പെട്ടെന്ന് നമുക്ക് ഓർമ്മ വരുന്നത് ഇതും ഓർമ്മ വരും, റഫീഖിന്റെ വാക്കും ഓർമ്മ വരും. മഴ കൊണ്ട് മാത്രം മുളയ്ക്കുന്ന വിത്തുകൾ ചെറുതുണ്ട് മണ്ണിൻ മനസ്സിൽ, പ്രണയത്തിനാൽ മാത്രം എരിയുന്ന ജീവന്റെ തിരികൾ ഉണ്ടാകുന്നുള്ളിൽ. മാത്രമല്ല നമ്മൾ പാടുന്നതും പ്രണയത്തിനാൽ തന്നെയാണ്. പ്രണയത്തിനാൽ എന്ന് പറയുമ്പോൾ നമ്മളെ ശരിക്കും വ്യക്തികളെയോ ചില മനുഷ്യരെയോ ആൺ പെൺ രൂപങ്ങളെയോ മാത്രം കാണണ്ട. തീർച്ചയായിട്ടും അതും അതിന്റെ ഭാഗമാണ്. അതുകൂടാതെ എന്തിനോടുമുള്ള പ്രണയത്താലാണ് നമ്മൾ പാടുന്നത്. അപ്പൊ ചെറിയൊരു വിഷമം ഒരു വേദന നമുക്ക് ഉണ്ടായാല് അതിനെയും വേണം നമ്മൾ റെസ്പെക്ട് ചെയ്യാൻ. നമുക്ക് ആ വേദന നമ്മളിലേക്ക് വന്നതിന് മുമ്പൊരു കാരണം അല്ലെ. അപ്പൊ അതിനോടുമുള്ള പ്രണയത്താലാ പാട്, എല്ലാത്തിനോടുള്ള പ്രണയത്താൽ തന്നെ. അപ്പൊ പ്രണയത്തിനാൽ പാടുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അത്രയും ആഴമുള്ള അർത്ഥത്തിൽ തന്നെ കണ്ടാൽ മതി.
0: ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ആ ഒരു അർത്ഥമുള്ള വരി ഒന്ന് ചെറുതായിട്ട് മൂളാവോ?
2: ഞാനും വിചാരിച്ചു, കുറച്ച് സമയത്ത് വിചാരിക്കുന്നു.
3: തീർച്ചയായിട്ടും മൂളാതെ പിന്നെ ഞാൻ എപ്പോഴാ ഇതിന്റെ മാത്രം പ്രണയം ഞാനൊന്ന് എടുത്തു പാടിയതാ പ്രണയത്തിനാൽ. നമ്മുടെ പേര് അതായത് കൊണ്ട് പ്രണയത്തിനാലിന്റെ അവിടെ ഒരു അല്പസമയം ഇങ്ങനെ
2: അല്പസ്നേഹം
4: അപ്പൊ പ്രതീക്ഷയോടെ ഞങ്ങളും കാത്തിരിക്കുകയാണ് ആ ഒരു വരവിനായിട്ട്. നേരിട്ട് കാണാം, നേരിൽ കാണാം, ഒരുപാട് സംസാരിക്കാം, ഒരുപാട് കഥകൾ പങ്കുവെക്കാം,
0: ഒരുപാട് പാട്ടുകൾ പാടേൽക്കാം.
3: ഉറപ്പായിട്ടും.
0: താങ്ക് യു, താങ്ക് യു സോ മച്ച്. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്.

0: This is Radio Suno 91.7 FM, Qatar's favorite radio station.
1: മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
2: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
3: ഹായ്, ദിസ് ഈസ് പേർലി മാനി.
4: യു ആർ ലിസണിംഗ് ടു
3: Radio Suno 91.7.

0: रेट अपडेट ब्रॉट टू यू बाय स्काई ज्वेलरी.
1: स्काई ज्वेलरी नाउ ओपन एट सफारी मॉल अबू हमूर.
2: ഗോൾഡ് റേറ്റിന്റെ അപ്ഡേറ്റ് അറിയേണ്ട സമയമാണ്. 24 ക്യാരറ്റ് ഗോൾഡ് 515 കത്തറിയാൽ, 22 ക്യാരറ്റ് ഗോൾഡ് 474.50 കത്തറിയാൽ, 21 ക്യാരറ്റ് ഗോൾഡ് 450 കത്തറിയാൽ, 18 ക്യാരറ്റ് ഗോൾഡ് 388.50 കത്തറിയാൽ. ഇതാണ് ഇപ്പോഴത്തെ ഗോൾഡ് റേറ്റ് അപ്ഡേറ്റ് ബൈ സ്കൈ ജ്വല്ലറി. ആൻഡ് ഓഫ് കോഴ്സ് ഈ ഒരു ഗോൾഡും കാര്യങ്ങളൊക്കെ തന്നെ റേറ്റ്സ് ഇങ്ങനെ മാറി തിരിഞ്ഞ് വന്നുകൊണ്ടിരിക്കും. കമ്പാരിറ്റീവ്ലി കുറച്ച് ദിവസത്തെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സോ ഡോണ്ട് മിസ് ഇറ്റ് ഔട്ട്, വിസിറ്റ് സ്കൈ ജ്വല്ലറി കേട്ടോ.

0: 91.7 FM.
1: Qatar's happiness frequency.
0: Radio Sino. നിറങ്ങളുടെ ആഘോഷം ഇനി ആഭരണങ്ങളിലേക്കും. നിറങ്ങളുടെ മനോഹരമായ വൈവിധ്യത്തിൽ ആഘോഷങ്ങൾക്ക് ഒരു പുതിയ ഭാവം നൽകി തനിഷ്കിന്റെ പുതിയ കളർസ്റ്റോൺ കളക്ഷൻ ഗാർഡൻ ഓഫ് ജെംസ്. പാരമ്പര്യത്തിന്റെ ഭംഗിയും പുതുമയുടെ സ്റ്റൈലും ഒത്തുചേർന്ന് ഡിസൈൻ ചെയ്ത ആഭരണങ്ങൾ. സറ്റിൽ എവറിഡേ എലഗൻസ് മുതൽ സ്റ്റേറ്റ്മെന്റ് ഫെസ്റ്റീവ് പീസസ് വരെ ഡിന്നറിനും ഫാമിലി ഫംഗ്ഷനും ഓഫീസിലെ സ്പെഷ്യൽ ഡേക്കും ഒരുപോലെ അണിയാം. ഇന്ന് തന്നെ ഏറ്റവും അടുത്തുള്ള തനിഷ്ക് സ്റ്റോർ സന്ദർശിക്കൂ, നേരിൽ കണ്ടറിയൂ, അല്ലെങ്കിൽ വിസിറ്റ് തനിഷ്ക് .ae. ഗാർഡൻ ഓഫ് ജെംസ് ബൈ തനിഷ്ക്. As vibrant as you.

0: 917 evenings. Only on Radio Suno 91.7 FM. Presented by Joya Lucas, world's favorite jeweler.
1: Powered by
2: Khattarine Arabic Mandiyude best destination. Zamzam Mandi. Mandi, Madbi, Madfood, Madgood Thudangi authentic Arabic cuisine de Rizhi Ariyam. Call 4000-1707.
0: And
3: Marza Hypermarket. Be fresh, be you. Visit your nearest store today. Brought to you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
1: സമയം 7 മണി കഴിഞ്ഞ് 3 മിനിറ്റ്. അശ്വിയാണ് കൂടിയുള്ളത്. ഇത് 917 ഈവനിങ്സ്. വൈകുന്നേരം ഈ ഒരു ടൈമിൽ കുറച്ച് മുൻപ് നമ്മുടെ കൂടെ ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ഒക്കെ ജോയിൻ ചെയ്തു. അങ്ങനെ ആ ഒരു പേരും ഒക്കെ തന്നെ നമ്മൾ റിവീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ഓഫ് കോഴ്സ് അതൊക്കെ കഴിഞ്ഞ് തിരിച്ചെത്തുമ്പോൾ നമുക്ക് കുറച്ചധികം ഗെയിമും കാര്യങ്ങളും ഒക്കെ തന്നെ ഉണ്ട് കേട്ടോ. പക്ഷെ അതിലേക്കൊക്കെ പോകുന്നതിന് മുൻപായിട്ട് ഒരു പുതിയ അപ്ഡേറ്റിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അതായത് ഫാസ്റ്റ് പാസ് അറ്റ് ഹയ. ഹയ എന്ന് ഞാൻ ഉദ്ദേശിച്ചത് HAYYA ഹയ അല്ല, HIA ഹയ ആണ് കേട്ടോ. അതായത് നമ്മുടെ ഹമദ് ഇന്റർനാഷണൽ എയർപോർട്ടിനെ കുറിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. സോ ഹു ഈസ് എലിജിബിൾ, ഹൗ ടു രജിസ്റ്റർ, എന്തൊക്കെയാണ് ആ ഒരു കാര്യങ്ങൾ, എല്ലാ സംഭവങ്ങളും ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം. സോ ബേസിക്കലി പാസഞ്ചേഴ്സ് ഇപ്പം ദോഹയിൽ നിന്നും ട്രാവൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഫാസ്റ്റ് പാസ് എന്ന് പറയുന്നൊരു സംഭവം, അതായത് ഫേഷ്യൽ റെക്കഗ്നേഷൻ സർവീസസ് ആണ് ഇപ്പം ഹമദ് ഇന്റർനാഷണൽ എയർപോർട്ടിൽ അലോ ചെയ്തിരിക്കുന്നത്. സോ ഖത്തർ എയർവേസ് പാസഞ്ചേഴ്സിനൊക്കെ തന്നെ അത് ഓൾറെഡി എലിജിബിൾ ആണ് അവർ. സോ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഈ പറഞ്ഞ പോലെ കറക്റ്റായിട്ടുള്ള ടച്ച് പോയിന്റ്സും കാര്യങ്ങളും അല്ലെങ്കിൽ ഫ്യൂ ഡോക്യുമെൻറ്റ് ചെക്സും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും ഷെഡീന്ന് തീർത്തിട്ട് ട്രാവൽ ചെയ്യാനായിട്ട് പറ്റുന്നൊരു സംഭവമാണിത്. സോ ഖത്തർ എയർവേസുമായി ചേർന്നുകൊണ്ടാണ് ഇപ്പോൾ ഹമദ് ഇന്റർനാഷണൽ എയർപോർട്ട് ഈ ഒരു സംഭവം കൊണ്ടുവന്നിരിക്കുന്നത്. ഈ ബയോമെട്രിക് വെരിഫിക്കേഷനും കാര്യങ്ങളൊക്കെ തന്നെ നമ്മളുടെ പാസഞ്ചറിൻ്റെ ആ ഒരു ഫേഷ്യൽ ഇമേജ് കൊണ്ട് തന്നെ കറക്റ്റായിട്ട് മനസ്സിലാക്കുക, അതിലൂടെ തന്നെ ആ ഒരു എൻട്രിയും കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി ഈസി ആക്കുക എന്നുള്ള സംഭവമാണ്. സോ ഇതിൽ ഇപ്പം ഇത് വന്നതിന് ശേഷം അല്ലെങ്കിൽ ഇത് അനൗൺസ് ചെയ്തതിന് ശേഷം ഒരുപാട് പേര് ചോദിക്കുന്നൊരു കാര്യമുണ്ട്, എങ്ങനെയാണ് ഈ ഒരു ഫാസ്റ്റ് പാസ്, എന്താണ് ചെയ്യേണ്ടത്, ആർക്കൊക്കെയാണ് യൂസ് ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ ഇതിൻ്റെ രജിസ്ട്രേഷൻ എങ്ങനെയാണ്, അതിനോടൊപ്പം തന്നെ നമുക്ക് ഈ പാസഞ്ചേഴ്സിന് ഈ പറഞ്ഞ പോലെ പാസ്പോർട്ടും കാര്യങ്ങളും ക്യാരി ചെയ്തിട്ടാണോ അതുവഴി പോകേണ്ടത്, എത്ര നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും, ഇങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. സോ ഈ ഒരു ക്വസ്റ്റ്യൻസിനൊക്കെ തന്നെ അവർ മറുപടിയും നൽകിയിരിക്കുന്നു. സോ ബേസിക്കലി ഞാൻ പറഞ്ഞ സംഭവം എന്താണെന്ന് മനസ്സിലായില്ലേ, അതായത് ഫേഷ്യൽ റെക്കഗ്നേഷൻ സർവീസ് ആണ് സംഭവം. പെട്ടെന്ന് തന്നെ ബയോമെട്രിക് വെരിഫിക്കേഷൻ, നമ്മൾ ഈ ഫോൺ പെട്ടെന്ന് തുറക്കുക എന്ന് പറയുന്ന പോലെ നമ്മുടെ ഫേഷ്യൽ ഇത് വെച്ചിട്ട് ഇമേജ് വെച്ചിട്ട് പെട്ടെന്ന് കാര്യങ്ങളൊക്കെ എല്ലാ സംഭവങ്ങളും സെറ്റ് ചെയ്ത് ഫ്യൂർ ഡോക്യുമെന്റ്സും അല്ലെങ്കിൽ ഈ ട്രാവൽ ടൈം കുറച്ചും കൂടി എളുപ്പമാക്കാനായിട്ടാണ് ഈ ഒരു സംഭവം. ഇനി ആർക്കൊക്കെ യൂസ് ചെയ്യാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പറഞ്ഞ പോലെ കറന്റ്ലി അവൈലബിൾ ഖത്തർ എയർവേസ് പാസഞ്ചേഴ്സിനാണ്, ആ ഒരു ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്നവർക്കാണ്. ആൻഡ് പാസഞ്ചേഴ്സ് ഒക്കെ തന്നെ 18 ഇയേഴ്സ് ഓൾഡ് ആയിരിക്കണം അല്ലെങ്കിൽ അതിന് മുകളിലേക്കായിരിക്കണം. വാലിഡ് പാസ്പോർട്ടുള്ള, അതിനോടൊപ്പം തന്നെ ദോഹയിൽ നിന്നും ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരാളായിരിക്കണം. ഫാസ്റ്റ് പാസ് എന്ന് പറയുന്നത് ഒരു ഓപ്ഷണൽ മാത്രമാണ്, പാസഞ്ചേഴ്സിന് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. സ്റ്റാൻഡേർഡ് എയർപോർട്ട് പ്രോസസ്സ് എന്താണോ നിങ്ങൾക്ക് നിങ്ങൾ സാധാരണ ചെയ്യാറുള്ളത് അത് നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. ഓക്കെ, ആൻഡ് ഈ പറഞ്ഞ പോലെ എയർപോർട്ടും ക്ലാരിഫൈ ചെയ്തിട്ടുണ്ട് ഈ ഒരു സർവീസസും കാര്യങ്ങളൊക്കെ തന്നെ നോട്ട് കറന്റ്ലി അവൈലബിൾ ടു പാസഞ്ചേഴ്സ് വിത്ത് ഡിസബിലിറ്റീസ് എന്നുള്ളൊരു കാര്യം കൂടി പറഞ്ഞിരിക്കുകയാണ്. പക്ഷേ ഫ്യൂച്ചർ പ്ലാനിൽ അത് ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ അതിലേക്കൊക്കെ അവർ ആ ഒരു അപ്ഡേഷൻ കൊണ്ടുവരുന്നതായിരിക്കും. ഇനി ഈ ഒരു ഇതിലേക്ക് എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടതെന്ന്, ചോദിച്ചു കഴിഞ്ഞാൽ ബേസിക്കലി ഖത്തർ എയർവേസിന്റെ തന്നെ ആപ്പിലൂടെയോ അല്ലെങ്കിൽ സെൽഫ് സർവീസ് കിയോസ്കുകളിലൂടെയോ ഹമദ് ഇന്റർനാഷണൽ എയർപോർട്ട് നിയർ റോ നമ്പർ 3 നിങ്ങൾക്ക് ഈ ഒരു സംഭവം സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. സോ ഈ ഒരു രജിസ്ട്രേഷൻ, ഈ പറഞ്ഞ കിയോസ്കുകളും കാര്യങ്ങളൊക്കെ തന്നെ കംപ്ലീറ്റ്ലി ആ ഒരു രജിസ്ട്രേഷൻ പ്രോസസ്സും ഒക്കെ ഈച്ച് ട്രിപ്പിന് വേണ്ടിയിട്ട് അവിടെ ഇൻസ്ട്രക്ഷൻസ് അവിടെ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ടാവും. സോ അതനുസരിച്ചിട്ട് വേണം നിങ്ങളത് ഫോളോ ചെയ്യേണ്ടത്. ഓക്കെ, ഇനി ഈ ഖത്തർ എയർവേസ് ആപ്പിലൂടെ ആണെങ്കിലും വൺ ടൈം പ്രോസസ്സും അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ തന്നെ പെട്ടെന്ന് അതിലൂടെ നടന്ന് ഫാസ്റ്റ് പാസ് നമുക്ക് എനേബിൾ ആക്കി കഴിഞ്ഞാൽ പിന്നെ ഫ്യൂച്ചർ എലിജിബിൾ ട്രിപ്സിന് വേണമെന്നുണ്ടെങ്കിലും നമ്മൾ ഒരു തവണ രജിസ്റ്റർ ചെയ്താൽ മതി, പിന്നെയും രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മുടെ ഫേസ് റെക്കഗ്നേഷൻ വെച്ചിട്ട് നമുക്ക് അത് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റും. അങ്ങനെയൊക്കെയാണ് കുറച്ച് കാര്യങ്ങൾ. ഇനി അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം, പക്ഷേ നമുക്കിപ്പോൾ ചെറുതായിട്ടൊരു പാട്ടിലേക്ക് പോകണം. അത് കഴിഞ്ഞ് പ്രെയർ ബ്രേക്കിന് ശേഷം തിരിച്ചു വരുന്നതായിരിക്കും കേട്ടോ.

0: വചനങ്ങളിലൂടെ.
1: അസത്യം മിത്രങ്ങളിലൂടെയോ ബന്ധുക്കളിലൂടെയോ വന്നാലും നിങ്ങൾ സ്വീകരിക്കരുത്.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ ഇഷാ ബാങ്കിനുള്ള സമയം.

0: اللهم رب هذه الدعوة التامة والصلاة القائمة، آت محمدا الوسيلة والفضيلة، وبعثه المقام المحمود الذي وعدته، إنك لا تخلف الميعاد.
1: All hits all day. This is Radio Sunno 91.7 FM. Qatar's favorite radio station.
2: Adi, ene birthday celebration da chelo ende.
3: Samsamindu mandi mandi.
4: ഉഫ്, ആകെ സെഡാണ് മോനെ.
5: സംസമിൽ നിന്ന് ഒരു മന്തി കഴിച്ചാ തീരാന്ന് പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനെ പോയാലോ?
2: അതെ, സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം, സംസം മന്തി. ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ്ബി, മദ്ഫൂഡ്, മദ്ഗൂത്ത്.
5: വീട്ടിൽ നിന്നിറങ്ങിയാലും വീട്ടിലെ പോലെ വിശേഷങ്ങൾ കേൾക്കാം. ഹോം കെയർ, കുക്ക് ബുക്ക്, ലൈഫ് സ്റ്റൈൽ, അങ്ങനെ ഹോം ഡെലിവറി എൻഹാൻസിംഗ് യുവർ എവരിഡേ. കേൾക്കൂ ശനി മുതൽ വ്യാഴം വരെ രാവിലെ 10 മണി മുതൽ.
6: In association with Nesto Hypermarket, now open at Old Passport Office, Karafa.
7: This is Radio Sunno
1: 91.7 FM,
7: Qatar's favorite radio station.

അങ്ങനെ നമ്മൾ കുറച്ച് മുൻപ് സംസാരിച്ചുകൊണ്ടിരുന്നത് ഫാസ്റ്റ് പാസിനെ കുറിച്ചിട്ടാണ്. വെൽക്കം ബാക്ക് അഷ്ടമിയാണ് കൂടെ ഉള്ളത് കേട്ടോ. ഫാസ്റ്റ് പാസ് എന്ന് പറയുന്നത് ഖത്തർ എയർവേസിന്റെ കൂടെ കൊളാബറേറ്റ് ചെയ്തുകൊണ്ട് അഹമ്മദ് ഇന്റർനാഷണൽ എയർപോർട്ട് ചെയ്യുന്ന ഒരു പുതിയ സംഭവമാണ് കേട്ടോ. അതായത് നമ്മുടെ ഫേസ് റെക്കഗ്നീഷൻ വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് കാര്യങ്ങളൊക്കെ, ഖത്തർ എയർവേസിലാണ് നിങ്ങൾ ട്രാവൽ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു സംഭവമാണ്. സോ ഇതെങ്ങനെയൊക്കെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് അതിൽ വന്നിരിക്കുന്നൊരു കാര്യം എന്നൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു കുറച്ച് മുൻപ്. നമ്മുടെ ഖത്തർ എയർവേസിൻ്റെ ആപ്പിലൂടെയൊക്കെ തന്നെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും, രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. എന്തായാലും ഈ ഒരു ഫാസ്റ്റ് പാസ് എന്ന് പറയുന്നത് പാസഞ്ചേഴ്സിന് ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റും. എന്നിട്ട് ഈ ഒരു സർവീസ് സെലക്റ്റഡ് എയർപോർട്ടിൽ ഇപ്പം ഒരു സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സെൽഫ് സർവീസ് ബാക്ക് ഡ്രോപ്പ് നമുക്ക് ചെയ്യാൻ പറ്റും റോ 3. അതുപോലെ സെക്യൂരിറ്റി ഗേറ്റ് ഡെഡിക്കേറ്റഡ് ആയിട്ടുണ്ടാവും 9 and 10. അതിനോടൊപ്പം ഈവൻ ബോർഡിംഗ് ഗേറ്റുകൾ അവിടെയും ഈ പറഞ്ഞ പോലെ പ്രിവിലേജസ് ഉണ്ടാവുന്നതായിരിക്കും. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് മെയിനായിട്ടുള്ളത്. പിന്നെ പാസ്പോർട്ട് ഓഫ്കോഴ്സ് കയ്യിൽ ഉണ്ടായിരിക്കണം. അഹമ്മദ് ഇന്റർനാഷണൽ എയർപോർട്ട് പറഞ്ഞിരിക്കുന്ന എടുത്തു പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്, പാസ്പോർട്ട് കയ്യിലുണ്ടാവണം. പക്ഷേ ഈ പറഞ്ഞ ഫേസ് റെക്കഗ്നീഷൻ കാരണം പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങൾ നടന്നു പോകും എന്നുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഈ ഗേറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നില്ലേ, അതിൻ്റെ കൂടെ ഒരു എക്സ്ട്രാ സംഭവം തന്നെയാണ് ഇതെന്ന് പറയുന്നത്. ഒരു ബയോമെട്രിക് ക്യാമറാസിലൂടെ വെരിഫൈ ചെയ്യുന്നു പാസഞ്ചറിൻ്റെ ഐഡൻറ്റിറ്റി എന്നുള്ളൊരു കാര്യം മാത്രമേ ഉള്ളൂ. പിന്നെ ഈ പറഞ്ഞ നമ്മുടെ ഇപ്പം കണ്ണിൽ ഗ്ലാസ് വെച്ചിട്ടുണ്ടാവാം, ഷീറ്റ്സ് അല്ലെങ്കിൽ മാസ്ക് വെച്ചിട്ടുണ്ടാവാം. അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് മാറ്റി കൊടുക്കേണ്ട ഒരു ആവശ്യം മാത്രമേ വരുള്ളൂ ഫോർ ദ പ്രോപ്പർ ഫേസ് റെക്കഗ്നീഷൻ. അല്ലാതെ വേറെ ഒരു രീതിയിലുള്ള സ്ട്രെസ്ഫുൾ കാര്യങ്ങളും അല്ല, ഒന്നുമില്ലാണ്ട് നല്ലപോലെ സ്മൂത്തായിട്ട് കാര്യങ്ങൾ സെറ്റായിട്ട് പോകുന്നതായിരിക്കും. അപ്പോൾ ഖത്തർ എയർവേസ് ഫ്ലൈറ്റുകളിൽ പോകുമ്പോൾ ഇത് പെട്ടെന്ന് കാര്യങ്ങൾ നടക്കുകയും ചെയ്യും. സോ ഈ ഒരു സംഭവം വളരെ നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്, ബിക്കോസ് ഫോർ പാസഞ്ചേഴ്സ് ഹൂ രജിസ്റ്റേർഡ് ത്രൂ ദിസ് സെൽഫ് സർവീസ് കിയോസ്ക് അഹമ്മദ് ഇന്റർനാഷണൽ എയർപോർട്ടിൽ, അവർക്ക് ഈ പേഴ്സണൽ ബയോമെട്രിക് ഡേറ്റ കാരണം സ്പെസിഫിക് ട്രിപ്പുകൾ കാര്യങ്ങളൊക്കെ തന്നെ കറക്റ്റായിട്ട് അവർക്ക് സെലക്ട് ചെയ്ത് പോകുന്ന സമയത്ത് സ്മൂത്തായിട്ട് കൊണ്ടുപോകാൻ പറ്റും. ചില ആൾക്കാരുണ്ടാവും, ഇപ്പം നമുക്ക് നോർമലി ട്രാവൽ ചെയ്യുന്ന അല്ലെങ്കിൽ വർഷത്തിൽ ഒരിക്കൽ മാത്രം ട്രാവൽ ചെയ്യുന്ന ആൾക്കാരെ കുറിച്ചിട്ടല്ല ഞാൻ ഈ പറയുന്നത്. ചിലപ്പോൾ ചില ആൾക്കാർക്ക് ബിസിനസ് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടോ ചിലപ്പോൾ 3 months കൂടുമ്പോൾ അല്ലെങ്കിൽ ജസ്റ്റ് 6 months ചിലപ്പോൾ 1 or 2 times അല്ലെങ്കിൽ അതിൽ കൂടുതൽ തവണയോ അല്ലെങ്കിൽ 6 months കൂടുമ്പോൾ 1 time ഈവൻ 1 month തന്നെ പലതവണ ട്രാവൽ ചെയ്യുന്ന പല വ്യക്തികളെയും നമുക്കറിയാനായിട്ട് സാധിക്കും. അപ്പോൾ അവർക്കൊക്കെ ഇത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും. സോ ഈ ഒരു സംഭവം ഈ പറഞ്ഞ പോലെ യൂസ് ചെയ്യാൻ പറ്റട്ടെ. കുറച്ചും കൂടി ഖത്തർ എയർവേസ് ഫ്ലൈറ്റിലൊക്കെ കുറേ യാത്ര ചെയ്യുന്നവർക്ക് വലിയൊരു അഡീഷണൽ പോയിന്റ് തന്നെയായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് നേരെ അടുത്ത പാട്ടിലേക്ക്.

0: 91.7 FM. 91.7 FM.
1: Qatar's happiness frequency.
0: Radio Sino. മന്തിയുടെ ഓണം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
2: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
3: ഹായ് എവരിവൺ, ഞാൻ രഞ്ജിനി ഹരിദാസ്.
4: യു ആർ ലിസണിംഗ് ടു
3: Radio Suno 91.7 Keep listening.
0: Evenings. 917 Evenings.

0: Radio Suno 91.7 FM.
1: Qatar's happiness frequency.
2: Now available on Uridu TV channel number 911.
3: സ്വർണ്ണ വില കൂടുമോ എന്നുള്ള ടെൻഷൻ ഇനി വേണ്ട. ഇത് ഫെസ്റ്റീവ് ഷോപ്പിംഗിന്റെ ടൈം അല്ലേ. തനിഷ്കിന്റെ ബെസ്റ്റ് ഗോൾഡ് റേറ്റ് ഓഫറിനൊപ്പം നിങ്ങളുടെ ഫേവറേറ്റ് ജ്വല്ലറി തിരഞ്ഞെടുക്കൂ. വെറും 20% അഡ്വാൻസ് നൽകി ബുക്ക് ചെയ്യൂ. ഫൈനൽ പർച്ചേസ് നടത്തുമ്പോൾ ബുക്കിംഗ് ദിവസത്തെയോ ബില്ലിംഗ് ദിവസത്തെയോ വിലയിൽ ഏതാണോ കുറവ് ആ റേറ്റ് നിങ്ങൾക്ക് ലഭിക്കും. ഫുൾ എമൗണ്ട് ഒന്നിച്ച് നൽകാതെ തന്നെ നിങ്ങളുടെ ഫെസ്റ്റീവ് ഷോപ്പിംഗ് പ്ലാൻ ചെയ്യാം. നവംബർ 8 വരെ ഈ ഓഫേഴ്സ് ലഭ്യമാണ്. നൗ ഓപ്പൺ അറ്റ് ലുലു ഹൈപ്പർ മാർക്കറ്റ് ഡീറിംഗ് റോഡ് ആൻഡ് ദോഹ ഫെസ്റ്റിവൽ സിറ്റി. ഓപ്പണിംഗ് സോൺ അറ്റ് അൽമോദാൻ സെന്റർ ആൻഡ് ബൾവ വില്ലേജ്. തനിഷ്ക് ജ്വല്ലറി ബൈ മെയ്ഡ് easier. Terms and conditions apply.
0: Chennai beats.
4: Tamil head of the hour.
5: In the art of podumakkolanda

0: 97 evenings.
1: സാധാരണ എന്തെങ്കിലും രീതിയിൽ ഒരു ലോഞ്ച് ഉണ്ടെങ്കിൽ അതിനുശേഷം ഒരു അപ്ഡേറ്റും ഉണ്ടാകാറുണ്ട് അല്ലെ. അപ്പൊ ആ ഒരു അപ്ഡേറ്റിനെ കുറിച്ച് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. ഞാൻ ഉദ്ദേശിച്ച സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ആണ് കേട്ടോ. വെൽക്കം ബാക്ക്. ഇതൊക്കെ തന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 എഫ്എമ്മിൽ അഷ്ടമിയാണ് കൂടിയുള്ളത്. ടെക്കി ടോക്കിൽ ഇന്നത്തെ ടെക് അപ്ഡേറ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ആപ്പിൾ റിലീസ് ചെയ്തിരിക്കുന്ന iOS 27 ആ ഒരു മേജർ ആയിട്ടുള്ള ആ ഒരു അപ്ഡേറ്റ് തന്നെയാണ്. സോ ബേസിക്കലി ഇത് സിരി AI ഓവർഹോൾ എന്ന് പറയുന്ന ഒരു അപ്ഡേറ്റ് ആണ് കേട്ടോ. സോ ഇതിനകത്ത് ഏറ്റവും മെയിൻലി അവർ ഫോക്കസ് ചെയ്തിരിക്കുന്നതും സിരിയിൽ തന്നെയാണ്. സോ September 14, അതായത് ഇന്നാണ് ഈ ഒരു iOS 27 പുറത്ത് വിട്ടിരിക്കുന്നത്. ആൻഡ് വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് അപ്ഡേറ്റ് ആയിരിക്കും ഐഫോണിന്റെ ഈ ഒരു റീസെന്റ് ഇയേഴ്സിൽ എന്നാണ് എടുത്ത് പറഞ്ഞിരിക്കുന്നത്. കാരണം AI പവേർഡ് ആയിട്ടുള്ള ഓവർഹോൾ എന്ന് പറയുമ്പോഴത്തേക്കും സിരിയും അതിനോടൊപ്പം തന്നെ ന്യൂ കസ്റ്റമൈസേഷനും ആപ്പിൾ ഇന്റലിജൻസ് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ തന്നെ സെറ്റ് ആക്കിയിട്ടുണ്ട്. ആൻഡ് ഈ പറഞ്ഞ അപ്ഡേറ്റ് അവൈലബിൾ ആയിരിക്കുന്നത് ഐഫോൺ 11 സീരീസിനും അത് കഴിഞ്ഞിട്ടുള്ള ന്യൂ സീരീസിനും വേണ്ടിയിട്ടാണ്. സോ മീനിങ് ആപ്പിൾ ഈ പറഞ്ഞ പോലെ സപ്പോർട്ട്, അതായത് ഐഫോണിന്റെ മോഡൽസ് ആ ഒരു കമ്പാറ്റബിൾ വിത്ത് iOS 26 അതിലേക്ക് ഈ പറഞ്ഞ ഇതിലേക്ക് ഡ്രോപ്പ് ആവുന്നതായിരിക്കില്ല. 27 ഒൺലി ഫോർ ഐഫോൺ 11 ആൻഡ് പ്ലസ് സീരീസ്. ഓക്കെ, 11, 12 അങ്ങനെ മുന്നോട്ടേക്കുള്ള സീരീസ് ആയിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഐഫോണിൻ്റെ ഈ ഒരു അപ്ഡേറ്റ് ഇനി പലർക്കും വന്നുകൊണ്ടിരിക്കും. ആ ഒരു അപ്ഡേറ്റിലേക്കൊക്കെ നമുക്ക് എത്താം. ബിഗ്ഗസ്റ്റ് അഡീഷൻ തന്നെയാണ് സിരി AI എന്ന് പറയുന്നത്. അപ്പോൾ കുറച്ചും കൂടി ഇനി സിരി ഭയങ്കര ആക്റ്റീവ് ആവട്ടെ, സിരിക്ക് കുറച്ചധികം പണി കിട്ടും എന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരു മോർ നാച്ചുറൽ റിക്വസ്റ്റുകൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും പേഴ്സണൽ കോൺടെക്സ്റ്റുകൾ മനസ്സിലാക്കാനും അതിനോടൊപ്പം തന്നെ ആപ്പുകളുടെ ഇൻഫർമേഷൻസും കാര്യങ്ങളും അക്രോസ് മനസ്സിലാക്കാനൊക്കെ ഇനി സിരിക്ക് പറ്റുന്നതായിരിക്കും എന്നുള്ളൊരു കാര്യം കൂടിയാണ് പറയുന്നത്. എന്തായാലും ഈ ഒരു AI വളർന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതൊരു നല്ല അപ്ഡേറ്റ് ആണെന്ന് തോന്നുന്നു. മെയിൻലി ആപ്പിൾ ഇന്റലിജൻസ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് iPhone 15 Pro Pro Max. അപ്പോൾ ഇനി കുറച്ചും കൂടി 11 മുതലുള്ള ഇങ്ങോട്ടേക്കുള്ള ഓരോ ഫോണിനും ഇത് വലിയൊരു അഡീഷൻ തന്നെയായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് നേരെ അടുത്തൊരു പാട്ടിലേക്ക് പോകാൻ, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സോങ്ങാണ് വിനീത് ശ്രീനിവാസൻ പാടിയ ജൂലൈ 4 പാട്ട്.

0: This is Radio Suno.
1: 91.7 FM.
0: Qatar's favorite radio station.
2: മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
3: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
4: എല്ലാവർക്കും നമസ്കാരം, ഇത് സച്ചിൻ വാര്യറാണ്.
5: You are listening to
4: 91.7.

0: presented by Joya Lucas, world's favorite jeweler.
1: Powered by
2: Khattarine Arabic Mandiyude best destination. Zamzam Mandi. Mandi, Madbi, Madfood, Madgood Tudangi, authentic Arabic cuisine de Ruji Ariyam. Call 4000-1707.
0: And
3: Marza Hypermarket. Be fresh, be you. Visit your nearest store today. Brought to you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
4: സമയം 8 മണി കഴിഞ്ഞു 11 മിനിറ്റ്. ഈ ഒരു ടൈമിൽ എനിക്കൊരു സ്പോർട്സ് വിശേഷം തന്നെയാണ് പറയാനുള്ളത്. എത്ര പേർക്ക് അറിയായിരുന്നു ഇന്നലത്തെ ദിവസം വുമൺ ഏഷ്യ കപ്പ് T20 ഫൈനൽ ആയിരുന്നു എന്നുള്ളത്. ആൻഡ് അഫ്കോഴ്സ് ഇത് സത്യത്തിൽ എല്ലാവരും സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ്. ബിക്കോസ് ഇന്ത്യ വീണ്ടും അങ്ങനെ അതിഗംഭീരമായിട്ട് ആ ഒരു വുമൺ ഏഷ്യ കപ്പ് T20 ചാമ്പ്യൻസ് ആയിരിക്കുകയാണ്. ആൻഡ് ഇന്ത്യ ബീറ്റ് ചെയ്തിരിക്കുന്നത് ശ്രീലങ്കേനായിരുന്നു. ശ്രീലങ്കയും ഇന്ത്യയും തമ്മിലുള്ള ഫൈനൽ അതിഗംഭീരമായിട്ടുള്ള ഒരു ഫൈനൽ. അതിൽ ഇന്ത്യ വിൻ ചെയ്തത് 72 റൺസിന്റെ ഡിഫറൻസിലാണ് കേട്ടോ. ഇത് നടന്നത് ദുബായിൽ വെച്ചിട്ടാണ്. സോ ചേസിംഗ് ടാർഗറ്റ് എന്ന് പറയുന്നത് 184 ആയിരുന്നു. അതായത് 182 റൺസ് 5 വിക്കറ്റ് നഷ്ടത്തിലാണ് 20 ഓവറിൽ ഇന്ത്യ വുമൺസ് ടീം എടുത്തിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് ശ്രീലങ്കയുടെ ആ ഒരു ബാറ്റിംഗിലേക്ക് എത്തിയ സമയത്ത് അവർക്ക് ആകെ എടുക്കാൻ പറ്റിയത് ഈ ഒരു 20 ഓവറിൽ 111 റൺസാണ്. ടോട്ടലി ഓൾ ഔട്ട് ആക്കി വിട്ടേക്കായിരുന്നു ഇന്ത്യ ശ്രീലങ്കേനെ. അങ്ങനെ ഓൾ ഔട്ടായി പുറത്തായപ്പോൾ ആ ഒരു അതിഗംഭീരമായ വാശിയേറിയ മത്സരത്തിൽ ഇന്ത്യക്ക് ജയിക്കാനായിട്ട് പറ്റി. ആൻഡ് ഓഫ്കോഴ്സ് എല്ലാവരും നന്നായിട്ട് തന്നെ ഈ ഒരു മാച്ചിൽ അതിഗംഭീരമായിട്ട് തന്നെ പ്രകടനം കാഴ്ചവെച്ചു. ആൻഡ് ഷെഫാലി വർമ്മയാണ് പ്ലെയർ ഓഫ് ദ മാച്ച് ആയത് വിത്ത് 68 റൺസ് ഇൻ 39 ബോൾസ്. ആൻഡ് അതിനോടൊപ്പം തന്നെ ഒരു വിക്കറ്റ് എടുത്തതുകൊണ്ടും ആളാണ് ഒരു പ്ലെയർ ഓഫ് ദ മാച്ച് ആയിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഇന്ത്യയുടെ ഇന്നിങ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ കുറച്ച് മുമ്പ് പറഞ്ഞാലും ഷെഫാലിയുടെ 68 റൺസും അതിന് പിന്നാലെ തന്നെ സ്മൃതി മന്ദാനയുടെ 59 റൺസും ആയിരുന്നു ഉണ്ടായിരുന്നത്. ആൻഡ് ശ്രീലങ്കൻ ലേഡീസ് ആയിട്ടുള്ള ചമാരിയുടെ 36 റൺസ് ആൻഡ് നിലക്ഷിക എന്ന് പറയുന്ന അവരുടെ ബാറ്ററുണ്ട് 22 റൺസ് എടുത്ത് നിൽക്കുകയായിരുന്നു. എന്തായാലും ഈ ഒരു ടോട്ടൽ മത്സരം അതിഗംഭീരമായിട്ടാണ് തീർന്നിട്ടുണ്ടായിരുന്നത്. ദുബായിൽ വെച്ചിട്ട് ദുബായ് സ്റ്റേഡിയത്തിൽ വെച്ചിട്ടായിരുന്നു മാച്ച് നടന്നത്, ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ. ആൻഡ് അവിടെ വെച്ച് അങ്ങനെ ഇന്ത്യ കപ്പ് ഉയർത്തിയിരിക്കുകയാണ് കേട്ടോ. ഇത് സത്യത്തിൽ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. പക്ഷേ കുറച്ച് പേരെങ്കിലും എനിക്കൊന്ന് വിട്ടുപോയി എന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് അതൊന്ന് ഓർമ്മിപ്പിച്ചത്. എന്തായാലും അതുകൂടി പറഞ്ഞുകൊണ്ട് നേരെ അടുത്തൊരു പാട്ടിലേക്ക് പോകണം. ആൻഡ് പാട്ടിലേക്ക് പോകുന്ന സമയത്ത് എനിക്കിവിടെ ബിബിൻ്റെ ഒരു മെസ്സേജ് വന്നേക്കായിരുന്നു. ഓക്കെ, ബിബിൻ അയച്ചിരിക്കുന്ന മെസ്സേജ് ബേസിക്കലി ഒരു സ്കൈയുടെ ഒരു വീഡിയോ ആണ്. അതായത് പുറത്ത് എനിക്ക് തോന്നുന്നു മൂണിനെ കാണാൻ ഭയങ്കര ഭംഗിയുണ്ടെന്ന് തോന്നല്ലോ. എനിക്ക് നല്ലൊരു അതിഗംഭീരമായിട്ടുള്ളൊരു വീഡിയോ അയച്ചു തന്നിരിക്കുന്നു. നല്ല രസമുണ്ട്, മൂൺ നല്ല രസത്തിലാണ് നിൽക്കുന്നത്. എന്തായാലും ബിബിൻ കോട്ടയം, താങ്ക് യു സോ മച്ച് ഫോർ ദാറ്റ് വീഡിയോ കേട്ടോ. എൻജോയ് യുവർ ഡേ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ബെൻസിൻ്റെ മെസ്സേജ് ഉണ്ടായിരുന്നു. ഹോപ്പ് യു ആർ ഫൈൻ, ഓഫ് കോഴ്സ് ഐ എം ഡൂയിങ് വെൽ. രവിശങ്കർ സമയം ഇങ്ങനെ നോട്ട് ചെയ്ത് നിൽക്കുകയാണല്ലേ. രവിശങ്കർ വീണ്ടും വീണ്ടും എന്നെ ഓർപ്പിക്കുന്നു, അശ്മി വിശ്വനാഥൻ സൺസ് കണ്ടോ കണ്ടോ എന്ന്. കണ്ടിട്ടില്ല, കാണണം, ഇന്ന് ഞാൻ കണ്ടിരിക്കും.

0: എല്ലാ ദിവസവും ഫുൾ ഓൺ ഫ്രഷ് ആവും. ഒപ്പമുണ്ട് നമ്മുടെ ഫേവറേറ്റ് മസറാത്തി.
1: മസറാത്തി ഫ്രഷ് പ്രോഡക്ട്സിനൊപ്പം കുട്ടികളുടെ ഓരോ സ്കൂൾ ദിനങ്ങളും ഇനി ഫുൾ ആക്റ്റീവ്. ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച് ബോക്സ്, സ്നാക്സ് എന്നിവയെല്ലാം തനി ഫ്രഷ്. മാത്രമല്ല ഹെൽത്തിയുമാണ്, ടേസ്റ്റിയുമാണ്.
0: മിൽക്ക്, ചീസ്, യോഗർട്ട്, ലെബ്ന എക്സ്,
2: മസറാത്തി സൂപ്പർ ആ. എല്ലാവരും കഴിച്ചു നോക്കണേ.
3: Seven evenings.

0: വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ ആറാമത് ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005613.
1: ഹായ്, ഞാൻ സലീം കൊടത്തു.
2: You're listening to Radio Suno 91.7.

0: presented by Joya Lucas, world's favorite jeweler.
1: Powered by
2: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine de ruchi ariyam. Call 4000-1707
0: and
1: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
3: വെൽക്കം ബാക്ക്. സമയം 8 മണി കഴിഞ്ഞ് 38 മിനിറ്റ്. ആൻഡ് ഈ ഒരു സമയം ഞാനാണ് കൂടിയുള്ളത്, അതായത് അഷ്ടമിയാണ് കൂടിയുള്ളത്. ഞാനിവിടെ ഭയങ്കരമായിട്ട് ക്രിക്കറ്റ് ന്യൂസുകൾ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. സോ ക്രിക്കറ്റ് വാർത്തകൾ പറയാൻ നേരത്തെ നമ്മൾ കുറച്ച് മുൻപ് പറഞ്ഞത് ലേഡീസ് ക്രിക്കറ്റ് ടീമിൻ്റെ ആ ഒരു വൻ വിജയത്തെക്കുറിച്ചിട്ടായിരുന്നു. ബിക്കോസ് അതിഗംഭീരമായി 72 റൺസിൻ്റെ ഒരു ഡിഫറൻസിൽ ജയിക്കുക എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമല്ല. എന്തായാലും ഈ ഒരു സമയത്ത് മറ്റൊരു മാച്ച് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, അതായത് നമ്മുടെ ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ആ ഒരു മാച്ചിനെ കുറിച്ചിട്ടാണ് ഇനി എനിക്ക് പറയാനുള്ളത്. സോ ഇന്ത്യ T20 സീരീസ് അഗെയിൻസ്റ്റ് അഫ്ഗാനിസ്ഥാൻ വീണ്ടും അങ്ങനെ ജയിച്ചിരിക്കുകയാണ്. ന്യൂഡൽഹിയിൽ വെച്ചിട്ടാണ് ആ ഒരു മാച്ച് നടന്നിട്ടുണ്ടായിരുന്നത്. ഇന്ത്യ വിൻ ചെയ്തത് ഫസ്റ്റ് T20 ബൈ 7 wickets ആണ്. ബാറ്റിംഗ് ഫസ്റ്റ് അഫ്ഗാനിസ്ഥാൻ ഇറങ്ങി, അങ്ങനെ ടാർഗറ്റ് 157 ആക്കി കഴിഞ്ഞപ്പോൾ, അതും ഇൻ ജസ്റ്റ് ലൈക്ക് 13.3 runs. ഇന്ത്യ ലോസ്റ്റ് ചെയ്തിരിക്കുന്നത് 3 wicketകളാണ്. ഓപ്പണർ അഭിഷേക് ശർമ്മ 82 runs എടുത്തു 32 ball നിന്നും. ഇഷാന്ത് കിഷൻ 42 runs ആണ് 33 ball നിന്നും എടുത്തത്. അങ്ങനെ ഇന്ത്യനെ ഈ ഒരു മാച്ച് വിൻ ചെയ്യാനായിട്ട് ഏറ്റവും കൂടുതൽ സഹായിച്ച ചിലപ്പോൾ ഈ രണ്ട് ആൾക്കാർ തന്നെയാണെന്ന് പറയാൻ പറ്റും. അതിഗംഭീരമായിട്ടുള്ള ബാറ്റിംഗ് ആണ് രണ്ടുപേരും കാഴ്ചവെച്ചത്. ആൻഡ് സഞ്ജു സാംസൺ അതിഗംഭീരമായി കളിക്കുമെന്ന് നമുക്കൊരു ഒരു ഉറപ്പുണ്ടായിരുന്നു, പക്ഷേ അത്രയ്ക്ക് അങ്ങോട്ടേക്ക് കളിക്കാൻ പറ്റിയില്ല. ജസ്റ്റ് 10 runs of 8 balls. അപ്പോൾ ഇങ്ങനെയാണ് കഴിഞ്ഞ ദിവസത്തെ ആ ഒരു മാച്ച് നടന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഇനി എന്തായാലും ഓരോ മാച്ചസിനും വേണ്ടിയിട്ടുള്ള വെയിറ്റിങ്ങിലാണ്, നമുക്ക് എന്തായാലും നോക്കാം. ആൻഡ് സോ ദാറ്റ് വി ക്യാൻ ലിസൺ ലിറ്റിൽ മോർ. നോ ഓഹോ അടിപൊളി, അത് ഭയങ്കരമായി പോയിട്ടോ. സമയം തെറ്റിച്ച് 8:30 പകരം 20 പറഞ്ഞു പോരാ, അത് കുഴപ്പമില്ലെന്നേ കുറച്ചുകൂടെ സമയം കൂട്ടി വെച്ചത്. ഞാൻ 4 മണിക്കൂറായിട്ട് ഓൾമോസ്റ്റ് എത്തിയിട്ട്, മാത്രമല്ല അതുകൂടി പറഞ്ഞുകൊണ്ട് എനിക്കൊന്ന് വൈൻഡപ്പ് ചെയ്യേണ്ട സമയം കൂടി ആയിരിക്കുകയാണ് അടുത്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ നല്ല 2 പാട്ടുകൾ കേട്ട് നമുക്ക് തിരിച്ചു വന്നിട്ട് വൈൻഡപ്പ് വിശേഷങ്ങളിലേക്കൊക്കെ എത്തുന്നതായിരിക്കും. സുജാത ചേച്ചി പാടിയൊരു പാട്ട് കൂടി കേട്ടിട്ട് തിരിച്ചു വരാം.

0: Texas. Radio Suno 91.7 FM. Qatar's happiness frequency. Now, available on Vodafone Shuf app.
1: 917 Evenings. വെൽക്കം ബാക്ക്, വെൽക്കം ബാക്ക്. അഷ്ടമിയാണ് കൂടിയുള്ളത്. നല്ലൊരു പാട്ടൊക്കെ കേട്ട് തിരിച്ചു വരുന്ന സമയത്ത് നല്ലൊരു പാട്ട് ഒന്ന് ഡെഡിക്കേറ്റ് ചെയ്യണമെന്നും അതിനോടൊപ്പം തന്നെ ഒരു ബർത്ത്ഡേ വിഷ് ലേറ്റായെങ്കിലും കൊടുക്കണേ എന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ മെസ്സേജ് അയച്ച ആളുടെ പേര് കാണുന്നില്ല, ജസ്റ്റ് രണ്ട് ഡോട്ട് ഒരു എ അത്രയ്ക്ക് കാണുന്നുള്ളൂ, അല്ലാതെ പേരായിട്ട് എനിക്ക് അയച്ചു തന്നിട്ടില്ല. പക്ഷെ ഇന്നത്തെ ബർത്ത്ഡേ ആഘോഷിക്കുന്നത് ഷിഖയാണ്, അതുകൊണ്ട് തന്നെ ഷിഖയ്ക്ക് ഒരു ഹാപ്പി ബർത്ത്ഡേ വിഷ് ചെയ്യുന്നു കേട്ടോ.

അപ്പൊ എന്തായാലും ഷിഗയുടെ ഹസ്ബൻഡ് ആണെങ്കിലും നേരെ തിരിച്ച് ഫാമിലി മെമ്പേഴ്സ് ആരെങ്കിലും ആണെങ്കിലും അതല്ല ഫ്രണ്ടോ കൊളീഗോ ആണെങ്കിലും അവരുടെ ആ ഒരു വിഷസ് ഞാൻ അങ്ങോട്ടേക്ക് അറിയിച്ചിരിക്കുന്നു. സ്വന്തം പേര് പറയാത്തത് കൊണ്ട് എനിക്ക് ആ പേര് പറയാൻ പറ്റുന്നില്ല. പക്ഷെ ഷിഗ ഷിഗയ്ക്ക് വേണ്ടി ഒരു പാട്ട് ചോദിച്ചിട്ടുണ്ട്. ഈ മ്യൂസിക് കേട്ടപ്പോ ഏതാണ് പാട്ടെന്ന് മനസ്സിലായോ? സൂരജ് സന്തോഷും ചിന്മയും പാടിയ ഒരു പാട്ടാണ് സിറൈ എന്ന് പറയുന്ന മൂവിയിലെ. ആ ഒരു മൂവി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മൂവിയാണ്. ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കൂ. അത്രയും ബ്യൂട്ടിഫുൾ ലവ് സ്റ്റോറി എന്നൊക്കെ പറഞ്ഞാൽ നല്ല രസമുള്ള ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ളൊരു മൂവിയാണ്. ഡോണ്ട് മിസ് ദാറ്റ് എന്ന് എനിക്ക് പറയാനുള്ളൂ. എന്തായാലും ആ ഒരു മൂവി കാണുമെന്നൊരു സജഷനും കൂടി തന്നുകൊണ്ട് എനിക്ക് പറയാം ഒരു ഒരു ബൈ പറഞ്ഞു പോകേണ്ട സമയമായിരിക്കുകയാണ്. ഇനി നാളെ വീണ്ടും കേട്ട് കേട്ട് കൂട്ടുകൂടാൻ ഒരുപാട് വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ എത്തുന്നതായിരിക്കും. ടിൽ ദറ്റ് everyone just stay hydrated nalla reethiyile choodakku koodi varuna samayathu just take care of yourself idakka parannu konde njanu poyittu enneyum rest samayana njanu poi rest edukkatte nalla pole vellakku kudikka and in between nammalde koodi ullavare onnu take care aya to appo bye bye good night everyone nalla veendum namukku uchchayumbol kittu muttam ketto.

പ്രിയമുള്ളവരെ, വയലാർ ശരചന്ദ്രവർമ്മയാണ് ഞാൻ. വയലാർ ശരചന്ദ്രവർമ്മയാണ് ഞാൻ. തൊണ്ണൂറ്റി ഒന്ന് ദശാംശം 7 റേഡിയോസിനും 91.7.

0: सुनो 91.7 FM Qatar's favorite radio station.
1: നിങ്ങളുടെ റൂട്ടിൽ കൂട്ടുണ്ട്. റിലാക്സ് ആൻഡ് റീചാർജ് വിത്ത് 917 ഈവനിംഗ്. Power up your evenings with 917 evenings. ഞായർ മുതൽ വ്യാഴം വരെ വൈകിട്ട് 5 മണി മുതൽ.
2: Joy Alukas 917 evenings
3: presented by Joy Alukas world's favorite jeweler
4: powered by
5: Khattarinde Arabic Mandiyude best destination Zamzam Mandi Mandi Madbi Madfood Madgood thudangi authentic Arabic cuisine rizhi ariyam call 4001707
3: and
6: Marza Hypermarket be fresh be you visit your nearest store today
7: Nenjod cheerthu
8: എല്ലാവർക്കും നമസ്കാരം, ഞാനാണ് ആലാപ് രാജു. യു ആർ ലിസ്ണിംഗ് ടു റേഡിയോ സുനോ 91.7 ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.

0: सुनो 91.7 FM Qatar's favorite radio station. Radio Suno.
1: വീട്ടിൽ നിന്നിറങ്ങിയാലും വീട്ടിലെ പോലെ വിശേഷങ്ങൾ കേൾക്കാം. ഹോം കെയർ, കുക്ക് ബുക്ക്, ലൈഫ് സ്റ്റൈൽ, അങ്ങനെ ഹോം ഡെലിവറി എൻഹാൻസിംഗ് യോർ എവറി ഡേ. കേൾക്കൂ ശനി മുതൽ വ്യാഴം വരെ രാവിലെ 10 മുതൽ.
2: In association with

0: रेडियो सुनो 91.7 FM
1: Qatar's happiness frequency
2: now available on Amazon Music
1: action
3: mone dinesha adimohamana adimoham
1: horror tanikku pogan anuvada illa or drama
4: ente kudumbam ente swargaraji
1: ishta genre idanengilum ivide to get ready റേഡിയോ സിനോ സിനിമാറ്റിക് യൂണിവേഴ്സ് മാറ്റിനി മാഷപ്പ് ഞായർ മുതൽ വ്യാഴം വരെ ഉച്ചയ്ക്ക് 2 മുതൽ
5: ബ്രോട്ട് യു ബൈ സഫാരി വേൾഡ് ക്ലാസ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ് ദോഹ ഖത്തർ ആൻഡ്
6: മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ പുതിയ ഷോറൂം ഇപ്പോൾ അബോഹമൂർ സഫാരി മോളിലും നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ എവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും ഒരു നഷ്ടവും ഇല്ലാതെ എക്സ്ചേഞ്ച് ചെയ്യാം മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സഫാരി മോളിൽ നിന്ന് മാത്രം
7: Namaskaram, this is your Karthik here.
8: You're listening to
9: Radio Suno.
7: Do listen to Radio Suno. Kendi Gittin Kutubur.
5: Radio Suno, 91.7 FM.
10: Kendi Gittin Kutukudam.

0: 91.7 FM.
1: Qatar's favorite radio station.

0: सुनो 91.7 FM,
1: कदर्स फेवरेट रेडियो स्टेशन।

0: सुनो 91.7 FM,
1: कदर्स फेवरेट रेडियो स्टेशन।

0: सुनो 91.7 FM,
1: Qatar's favorite radio station.

0: सुनो 91.7 FM,
1: Qatar's favorite radio station.